ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു രമ്യ പുലിയന്നൂർ.

ചാതക സ്ത്രീ ചതുരാൻ പയ കണാൻ യാചതേ ജലധരം പിപാസയാ സോപി പൂരയതി വിശ്വമംഭസ ഹന്ത ഹന്ത മഹതാമുദാരത. അർത്ഥം: വേഴാമ്പൽ എന്ന പക്ഷി നേരിട്ട് ലഭിക്കുന്ന ശുദ്ധമായ മഴവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. എത്ര ദാഹിച്ചു വലഞ്ഞാലും അത് മറ്റൊരു തരത്തിലുള്ള വെള്ളവും കുടിക്കുകയില്ല. മഴയ്ക്കായി അത് ക്ഷമയോടെ കാത്തിരിക്കും. സുഭാഷിതം പറയുന്നു, വേഴാമ്പൽ മേഘത്തോട് മൂന്നോ നാലോ തുള്ളി വെള്ളത്തിനു വേണ്ടി യാചിക്കുന്നു. ഉദാര മനസ്ഥിതിയുള്ള മേഘമാകട്ടെ രണ്ടോ മൂന്നോ തുള്ളി വെള്ളമൊന്നുമല്ല, ഈ ലോകം മുഴുവൻ വെള്ളത്താൽ പെയ്ത് നിറയ്ക്കുന്നു. അതുകൊണ്ട് വേഴാമ്പലിന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും വേണ്ടത്ര വെള്ളം ലഭിക്കുന്നു. മേഘത്തിൻ്റേത് സജ്ജനങ്ങളുടേതിന് സമാനമായ സ്വഭാവമത്രേ. സജ്ജനങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കണ്ടറിഞ്ഞ് സഹായം ചെയ്യാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും. മെഡിക്കൽ കോളേജുകളിലൊക്കെ അശരണരായ രോഗികൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇത്തരം നല്ല ആളുകളെ കാണാറുണ്ട്. എന്ത് തിരക്കുകൾക്കിടയിലും അവർ ഇതിനൊക്കെ സമയം നീക്കിവെക്കുന്നതും കാണാം. ഇത്തരം ഉദാര മനസ്സുള്ള സജ്ജനങ്ങളെയാണ് ലോകം കാത്തിരിക്കുന്നതും. സുഭാഷിതം ഒരിക്കൽ കൂടി: ചാതക സ്ത്രീ ചതുരാൻ പയ കണാൻ യാചതേ ജലധരം പിപാസയാ സോപി പൂരയതി വിശ്വമംഭസ ഹന്ത ഹന്ത മഹതാമുദാരത. ധന്യവാദം.

0: രമ്യ പുലിയനൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത അഭിസാരിക, തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. അവതാരകരായി ശ്രോതാക്കൾ എത്തുന്ന ഈ പരിപാടിയിൽ ഷീന സരിത് കുന്നോത്ത് അവതരിപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:05 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പർ 0490209708896. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂളിൽ കാഞ്ഞിലേരി UPU സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 നാടകനേരത്തിൽ നാടകം അസുരഗോത്രം. ശ്രോതാക്കൾ ശബ്ദം നൽകുന്ന ഈ നാടകത്തിന്റെ രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിനിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 പുത്തൻ പാട്ടുകൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരിയുടെ കവിത അഭിസാരിക

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുഗതകുമാരിയുടെ കവിത അഭിസാരിക. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് മെയ് 10, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 10 വർഷത്തിലെ 130-ാം ദിവസമാണ്. മെയ് 30 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1872 വിക്ടോറിയ വുഡ്ഹൾ അമേരിക്കൻ പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയായി. 1908 അമേരിക്കയിൽ ആദ്യമായി മാതൃദിനം ആചരിച്ചു. 1996 എവറസ്റ്റ് കൊടുമുടിയിൽ ഹിമപാതമുണ്ടായി. 1997 ഇറാനിലെ ഖൊറാസാൻ പ്രവിശ്യയിൽ ഭൂകമ്പമുണ്ടായി. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ നടന്നു. 1824 ലണ്ടനിലെ നാഷണൽ ഗാലറി പൊതുജനങ്ങൾക്കായി തുറന്നു. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളായ കുഞ്ഞുണ്ണിമാഷിന്റെ ജന്മദിനമാണ് മെയ് 10. കേരള സർക്കാരിന്റെ പരമോന്നത വാദ്യകലാ ബഹുമതിയായ പല്ലാവൂർ പുരസ്കാരം നേടിയ പഞ്ചവാദ്യ തിമിലപ്പന്തിയിലെ ഗുരുസ്ഥാനീയനും ശ്രുതിശുദ്ധവുമായ തിമിലവാദന ശൈലിയുടെ ഉടമയുമായിരുന്ന കരവട്ടേടത്ത് നാരായണ മാരാരുടെ ചരമദിനവും മെയ് 10.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്കത് നേടാൻ കഴിയാത്തതിൻ്റെ കാരണം നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കഥയാണ് APJ അബ്ദുൽ കലാം.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയ

0: ഞ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 10 നരസിംഹാവതാരം, മെയ് 11 നാളെ വാമനാവതാരം, മെയ് 12 പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഗാനം അകമലർ കൊണ്ടമ്മയ്ക്ക് പൂമൂടണമേ. പാടിയത് നിത്യാനാഥ് കൊതേരി. രചന പൊന്നാരത്ത് മഠത്തിൽ പ്രേമരാജൻ. സംഗീതം രതീഷ് നിർമ്മലഗിരി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെ 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കാതെ ഹൈക്കമാൻഡ്. ഘടകകക്ഷി നേതാക്കളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സംസാരിച്ച ശേഷം 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പദത്തിനായി അവകാശമുന്നയിക്കുന്ന 3 പേരിൽ KC വേണുഗോപാലിന് മുൻതൂക്കമുണ്ടെന്നാണ് സൂചന. എന്നാൽ രമേശ് ചെന്നിത്തലയും VD സതീശനും പ്രതീക്ഷയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. രാഹുൽഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സതീശനും വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അണികളുടെ പ്രകടനങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. രാഹുൽ നേരിട്ട് ഇടപെടുന്നതോടെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ അനുരഞ്ജനത്തിലെത്തിക്കാമെന്നാണ് കരുതുന്നത്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും 23 വരെ അതിന് സമയമുണ്ടെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി പറഞ്ഞു. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കുമൊപ്പമെത്തിയാണ് ദീപാ ദാസ് മുൻഷി ഇക്കാര്യം പറഞ്ഞത്. ചേരിതിരിഞ്ഞ് ആരും പ്രകടനങ്ങൾ നടത്തരുതെന്നും പോസ്റ്ററുകൾ പതിക്കരുതെന്നും ഉള്ളവയെല്ലാം നീക്കം ചെയ്യണമെന്നും നേതാക്കൾ ഒറ്റക്കെട്ടായി ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ഇത് എല്ലാവരും അംഗീകരിക്കണമെന്നും രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു. തീരുമാനം വന്നാൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവരുതെന്നും നിർദ്ദേശം നൽകി. തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത തീരുമാനമാണെങ്കിലും അനുസരിക്കുമെന്നും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും നേതാക്കൾ ഉറപ്പു നൽകിയതോടെ യോഗം അവസാനിച്ചു. തമിഴകപക്ഷി കഴകം TVK സ്ഥാപക നേതാവ് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ഇന്ന് രാവിലെ 10 മണിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ഇന്നലെ രാത്രി 8:30 വിജയിയെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഗവർണർ രാജേന്ദ്ര ആർലർക്കർക്ക് നേരിട്ട് കൈമാറിയത്. 13-ാം തീയതിയോടെ സഭയിൽ വിശ്വാസവോട്ട് നേടാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരസേന മുൻ ഉപമേധാവിയും നിലവിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ മിലിറ്ററി ഉപദേഷ്ടാവുമായ ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണിയെ പുതിയ സംയുക്ത സേനാ മേധാവിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. സൈനികകാര്യ മന്ത്രാലയ സെക്രട്ടറിയുടെ ചുമതലയും അദ്ദേഹത്തിനുണ്ടാകും. പശ്ചിമബംഗാളിന്റെ 9-ാമത്തെ മുഖ്യമന്ത്രിയായി BJP നേതാവ് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തതോടെ സംസ്ഥാനത്തെ ആദ്യ BJP സർക്കാർ നിലവിൽ വന്നു. കൊൽക്കത്ത ബ്രിഗേഡ് മൈതാനത്ത് ഇന്നലെ രാവിലെ 11:35 നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പ്രത്യേക തീവ്രപരിഷ്കരണത്തിന് മേൽനോട്ടം വഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക നിരീക്ഷകനെ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കി. സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയുടെ ഉപദേഷ്ടാവായാണ് ഡോ സുബ്രത ഗുപ്തയുടെ നിയമനം. കള്ളപ്പണം വെളിപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ പഞ്ചാബ് വ്യവസായ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ സഞ്ജീവ് അറോറയെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനായി CPM പോളിറ്റ് ബ്യൂറോ ഇന്നും നാളെയും ചേരും. സംഘടനാ കരുത്ത് വീണ്ടെടുക്കാനാവശ്യമായ തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ. 21 മുതൽ 23 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. പാർട്ടി നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവുമായി ആരെ നിയോഗിക്കണമെന്നതിൽ PB യോഗത്തിൽ ധാരണയായേക്കും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ 15 ജോലിസ്ഥലങ്ങളിൽ പണിമുടക്കും. VBG റാംജി പദ്ധതി പിൻവലിക്കുക, 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കിയും മിനിമം കൂലി 700 രൂപയായി കൂട്ടിയും തൊഴിലുറപ്പ് പദ്ധതിയെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായതോടെ ജീവനക്കാരുടെ ശമ്പളം അടക്കം വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ. ചെലവ് ചുരുക്കലിന് ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗത്തിൽ ധാരണയായെന്നാണ് വിവരം. നിലവിലെ സ്ഥിതി തുടർന്നാൽ ജീവനക്കാരെ ശമ്പളമില്ലാതെ അവധിയിൽ വിട്ടേക്കും. സർവീസുകളും 20% വരെ വെട്ടിക്കുറച്ചേക്കും. ബോണസ് കുറക്കാനും നീക്കമുണ്ട്. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃത് മഹോത്സവ് ആഘോഷം തുടങ്ങി. മഹോത്സവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 11 ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി സോമനാഥിൽ നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും. വ്യോമസേനയുടെ എയർ ഷോയും അരങ്ങേറും. അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലെന്ന് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ജൂണിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് 260 പേരാണ് മരിച്ചത്. കേരളത്തിൽ വേനൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ച മുതൽ മധ്യ വടക്കൻ കേരളത്തിലും ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ തിങ്കളാഴ്ച ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഓട്ടോറിക്ഷയും ടാക്സിയും ഫിറ്റ്നസ് ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ ക്ഷേമനിധി റസീത് വേണമെന്ന നിർദ്ദേശത്തിൽ ഇളവ്. ഇതില്ലെങ്കിലും ഫിറ്റ്നസ് നിഷേധിക്കരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടു. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആവശ്യമായ രേഖകളുടെ പട്ടികയിൽ ക്ഷേമനിധി രസീത് ഉൾപ്പെടുന്നില്ലെന്ന് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ സൈബർ പോലീസ് ഓഫീസ് മുറ്റത്തുനിന്ന് പോലീസിന്റെ ജീപ്പ് മോഷ്ടിച്ചു. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടെന്ന പരാതി പറയാനെത്തിയ ആളാണ് പോലീസ് ജീപ്പ് മോഷ്ടിച്ച് കടന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് പോലീസ് പ്രതിയെ പിടികൂടി. തൃശൂർ ചാവക്കാട് തൊഴിയൂർ സ്വദേശി കല്ലുവളപ്പിൽ ഹംസത്തിനെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 1:15 സംഭവം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ റേഞ്ചിലെ വിവിധ പോലീസ് ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റിയ SI മാരെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ റദ്ദാക്കി. ഡയറക്ടർ SI മാരും പ്രമോഷൻ വഴി SI മാരായവരും ഉൾപ്പെടെ 112 പേരുടെ സ്ഥലം മാറ്റമാണ് റദ്ദാക്കിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് ഇവരെ സ്ഥലം മാറ്റിയത്. പോലീസ് ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പക്ഷേ സ്റ്റേഷനുകളിലേക്ക് നിയമനം നൽകിയിരുന്നില്ല. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതടക്കമുള്ള നിർണായക പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ ലേബർ കോഡുകളുടെ അന്തിമ ചട്ടം കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനങ്ങൾ കൂടി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ പുതിയ കോഡുകൾ നടപ്പാവും. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് രൂപവത്കരിച്ച 4 ലേബർ കോഡുകൾ കഴിഞ്ഞ വർഷം നവംബർ 21 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്കും ബന്ധുക്കൾക്കും സർക്കാർ ജോലികളിൽ സംവരണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കാതെ ഡൽഹി ഹൈക്കോടതി. നയപരമായ വിഷയങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയുടെ ബെഞ്ച് വ്യക്തമാക്കി. കോടതിയെ സമീപിച്ചതിന് ഹർജിക്കാരനെ ബെഞ്ച് ചോദ്യം ചെയ്തു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന മെട്രോ നഗരങ്ങളിൽ ബംഗളൂരു 1-ാമതെന്ന് റിപ്പോർട്ട്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ആകെ കേസുകളുടെ 86% ബംഗളൂരുവിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. സപ്ലൈകോയുടെ ജനപ്രിയ ന്യായവില അരി പദ്ധതിയിൽ വില വർധന. കിലോഗ്രാമിന് 2 രൂപയാണ് കൂട്ടിയത്. 25 രൂപ നിരക്കിൽ 20 കിലോഗ്രാം നൽകിയിരുന്നതിന് ഇനി 27 രൂപ നൽകണം. തീവണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മുത്തച്ഛനോടൊപ്പം ഉറങ്ങുകയായിരുന്ന തമിഴ്നാട്ടുകാരിയായ 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. പ്രതി കൊല്ലം അയത്തിൽ ഗാന്ധിനഗർ വടക്കേതിൽ സാനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ചെങ്കോട്ട പാലരുവി എക്സ്പ്രസ് തീവണ്ടിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 സംഭവം. കഴിഞ്ഞ ദിവസം ഭർതൃമതിയായ യുവതി ഇരിക്കൂർ തട്ടുപറമ്പിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ ഇരിക്കൂർ പോലീസിൽ പരാതി നൽകി. ബംഗളൂരു നാഗർഭാവിയിൽ ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഉറങ്ങിക്കിടന്ന ജീവനക്കാരന് ദാരുണാന്ത്യം. അപകടത്തിൽ 4 ജീവനക്കാർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലർ KK അഭിമന്യു അന്തരിച്ചു. CPM കരേറ്റ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവും എഴുത്തുകാരനുമായ MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം May 28 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ജൂബിലി ഹാളിൽ ചേരുമെന്ന് RJD സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ഷീന ബോറ വധക്കേസിലെ പ്രതി ഇന്ദ്രാണി മുഖർജിക്ക് രണ്ടാഴ്ചത്തേക്ക് സ്പെയിനിലേക്കും യു കെയിലേക്കും പോകാൻ അനുമതി നിഷേധിച്ച് പ്രത്യേക കോടതി. ഈ കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലാണെന്നും വേഗം തന്നെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രത്യേക ജഡ്ജി ജെ പി ദാരേക്കർ അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറിയെന്നും തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നെന്നും അഭിഷേക് ആരോപിച്ചു. സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം. ഇൻഡിഗോ എയർലൈൻസ് കോഴിക്കോട് ഫുജേറ വിമാന സർവീസ് ആരംഭിച്ചു. ഈ മാസം 15 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലേക്ക് വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ സെർവർ തകരാറായതിനെ തുടർന്ന് മുടങ്ങി. 120 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ബാങ്കുകൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ നികുതിയിളവ് പുനഃസ്ഥാപിക്കുന്നത് സർക്കാർ പരിഗണിച്ചു വരുന്നതായി ഇന്ത്യൻ ബുള്ളിയൻ ആന്റ് ജുവലേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് സ്വർണവിലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ഇടിവ്. ഇന്നലെ പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയായി. സംസ്ഥാനത്ത് റവന്യൂ സ്റ്റാമ്പിന് കടുത്ത ക്ഷാമമെന്ന് റിപ്പോർട്ടുകൾ. മിക്കയിടങ്ങളിലും റവന്യൂ സ്റ്റാമ്പ് കിട്ടാനില്ല. സംസ്ഥാനത്ത് പൂർണ്ണമായും ഇ സ്റ്റാമ്പിംഗ് സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നാസിക് സെക്യൂരിറ്റി പ്രസിൽ നിന്ന് പുതിയ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നതിന് സർക്കാർ ഓർഡർ നൽകുന്നത് കുറച്ചതാണ് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുഎസിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവള റൺവേയിൽ വിമാനമിടിച്ച് ഒരാൾ മരിച്ചു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കുന്നത്തുനാട് പെരിങ്ങാല ബൈത്തുൽ റഹ്മ വീട്ടിൽ റഷീദിയെയാണ് കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതി നജീബിന്റെ ഭാര്യയാണ് ഇവർ. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ വമ്പൻ ഇടിവ്. 12 ദിവസത്തിനിടെ 2 കോടി യൂണിറ്റിന്റെ കുറവാണ് ഉണ്ടായത്. പ്രതിദിന ഉപഭോഗം 10 കോടി യൂണിറ്റിൽ താഴെയെത്തി. അന്തരീക്ഷ താപനില താഴ്ന്നതും വേനൽമഴ വ്യാപകമായതുമാണ് കാരണം. പാനൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പട്ടികജാതി വിഭാഗത്തിലെ 5 വനിതകൾക്ക് സ്വയം തൊഴിലിനായി ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു. വേനൽമഴയ്ക്കൊപ്പം ഉണ്ടായ ചുഴലിക്കാറ്റിൽ മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം. വലിയ തോതിൽ കൃഷിനാശവും ഉണ്ടായി. മരം വീണ് പല വീടുകളും ഭാഗികമായി തകർന്നു. വൈദ്യുതി ബന്ധം താറുമാറായി. അയ്യൻകുന്ന് ഇരിട്ടി മുഴക്കുന്ന് പേരാവൂർ മേഖലയിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ടൌണിൽ മെഗാ ശുചീകരണം നടത്തി. ഐപിഎൽ ക്രിക്കറ്റ്. രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ്. ആർച്ചറി ലോകകപ്പിൽ ഇന്ത്യയുടെ സഹിൽ യാദവിന് കോമ്പൌണ്ട് ഇനത്തിൽ വെങ്കലം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായ ലിവർപൂളും ചെൽസിയും സമനിലയിൽ. ഐഎസ്എൽ ഫുട്ബോളിൽ എഫ്സി ഗോവയും മോഹൻ ബഗാനും സമനിലയിൽ പിരിഞ്ഞപ്പോൾ ജംഷഡ്പൂരിനെ കീഴടക്കി ബംഗളൂരു എഫ്സി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
4: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
4: 9447-371-836,
2: 8078-502-836. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2473-630.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
2: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
2: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി, ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
2: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ. ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
5: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
4: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 പ്രതിജ്ഞാ ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
6: 234 അംഗ നിയമസഭയിൽ 120 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. ബി സി കെ IOML പാർട്ടികളുടെ രണ്ടു വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ് CPI CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ ഡി എം കെയും ഡി എം കെയുമാണ് തമിഴ്നാട് മാറിമാറി ഭരിച്ചത്.
4: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. NDA ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. PM ജീവൻ ജ്യോതി ബീമാ യോജന, PM സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. PM ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDOയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ICGS അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി എ അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS പ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സി KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കർണാടകയുടെ കിക്സ്റ്റാർട്ട് എഫ് സിയോട് 1-0 തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും CPIM നേതാവുമായ KK അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AirNews_കാലിക്കറ്റ് എന്ന ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
7: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ കർണാടക തെലങ്കാനയോ യാത്രാർത്ഥം പ്രതിഷ്ഠത്തെ. സഹ ബാംഗ്ലൂരുനഗരി ആർട്ട് ഓഫ് ലിവിംഗ് ഇത്യേതസ്യ സംസ്ഥാനസ്യ പഞ്ചചത്വാരിംശത്തമീം വർഷപൂർത്തിം ഏതസ്യ സംസ്ഥാപകസ്യ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കരസ്യ സപ്തതിതമം ജന്മദിവസം ച ഉപലക്ഷ്യ പ്രകൽപ്പിതെ ഏകസ്മിൻ സമാരോഹെ സഹഭാഗം കരിഷ്യതി. ശ്രീമോദി ആർട്ട് ഓഫ് ലിവിംഗ് പരിസരെ നവനിർമ്മിതസ്യ ധ്യാനമന്ദിരസ്യ ധ്യാനകക്ഷസ്യ ച ഉദ്ഘാടനം കരിഷ്യതി. ഏതത് കാര്യക്രമാത് പൂർവം സഹ ഏകാം സഭാം സംബോധയിഷ്യതി. സമാരോഹാത് അനന്തരം പ്രധാനമന്ത്രി ഹൈദരാബാദെ പ്രായ ചതുശ്ശതോത്തര നവസഹസ്രകോടി രൂപ്യകാണാം അനേകാസാം വികാസ പരിയോജനാനാം ശിലാന്യാസം ലോകാർപ്പണം ച കരിഷ്യതി. ശ്രീമോദി ഹൈദരാബാദ് പണജി ആർത്ഥിക വീഥികായാം സപ്തഷ്ട്യധിക ശത സംഖ്യാകെ രാഷ്ട്രീയ രാജമാർഗെ ചതുർഭാഗപരക മാർഗ നിർമ്മാണസ്യ ആധാരശിലാം അപി സ്ഥാപയിഷ്യതി. പ്രധാനമന്ത്രി വാരംഗലെ PM മിത്ര പാർക്ക് ഇത്യേതത് ഉദ്യാനം അപി ഉദ്ഘാടയിഷ്യതി. അപി ച സഹ ഹൈദരാബാദെ അത്യാധുനികം കർക്കരോഗപരം ഏകം ചികിത്സാലയം അപി ലോകായ അർപ്പയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക തെലങ്കാനയോ യാത്രാനന്തരം അദ്യ ഗുജറാത്തം അഭിഗമിഷ്യതി. ദ്വിദിവസീയ യാത്രായാ പ്രഥമേ ദിനേ അദ്യ സഹ ജാമനഗരം പ്രാപ്നോതി. തദനന്തരം ദ്വിതീയേ ദിനേ അർത്ഥാത് ശ്വഃ സഹ സോമനാഥ മന്ദിരസ്യ ജീർണോദ്ധാരസ്യ പഞ്ചസപ്തതി വർഷപൂർത്യവസരേ ആയോജിതേ സോമനാഥാമൃത മഹോത്സവേ സഹഭാഗം കരിഷ്യതി. പ്രധാനമന്ത്രി അനേകേഷു ധാർമികേഷു സാംസ്കൃതികേഷു ച കാര്യക്രമേഷു സഹഭാഗം കരിഷ്യതി. സുവേന്ദുഃ അധികാരി ഹ്യഃ പശ്ചിമബംഗാളസ്യ നൂതന മുഖ്യമന്ത്രിത്വേന ശപഥം ഗൃഹീതവാൻ. ഇത്ഥം പശ്ചിമബംഗാളേ ഭാജപേതി ദളസ്യ പ്രഥമം പ്രശാസനം സംഘടിതം. കൊൽക്കത്തയാം ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ട് ഇതി സ്ഥലേ ആയോജിതേ ഭവ്യ സമാരോഹേ രാജ്യപാലേന ആർ എൻ രവിണ ശ്രീ സുവേന്ദുഃ അധികാരി പദഗോപനീയതായേ പ്രതിശ്രാവിതഃ. തേന സഹ അന്യേ പഞ്ചമന്ത്രിണഃ അപി പദഗോപനീയതായേ ശപഥം ഗൃഹീതവന്തഃ. അത്രാവസരെ പ്രധാനമന്ത്രി, കേന്ദ്രീയ ഗൃഹമന്ത്രി, രക്ഷാമന്ത്രി, ഭാജപാദലാധ്യക്ഷഃ, അനേകേ മുഖ്യമന്ത്രിണഃ, മന്ത്രിണഃ, വരിഷ്ഠാധികാരിണശ്ച ഉപസ്ഥിതാഃ ആസന്. ടിവി കെ ദല പ്രമുഖഃ സി ജോസഫ് വിജയഃ തമിഴ്നാടു രാജ്യസ്യ നൂതന മുഖ്യമന്ത്രിത്വേന അദ്യ പ്രാതഃ ദശവാദനേ ശപഥം ഗ്രഹീഷ്യതി. തേന സഹ അന്യേ നവമന്ത്രിണഃ അപി പദഗോപനീയതായേ ശപഥം ഗ്രഹീഷ്യന്തി. തത്രാന്തരെ ഹ്യഃ നൂതന സർവകാര രചനായേ ടിവി കെ ദലേന പ്രമാണിതം യത് തത്പാർശ്വേ വിംശത്യുത്തര ശത വിധായകാനാം സമർത്ഥനം വർത്തതേ. പ്രധാനമന്ത്രി ഗ്രാമസഡക യോജനായാഃ പഞ്ചവിംശതിതമീം വർഷപൂർത്തിം ഉപലക്ഷ്യ മധ്യപ്രദേശെ സീഹോർ ജനപദസ്യ ഭൈരുന്താസ്ഥലേ അദ്യ രജത ജയന്തി സമാരോഹഃ ആയോജയിഷ്യതി. കേന്ദ്രീയ ഗ്രാമീണ വികാസ മന്ത്രി ശിവരാജ് സിംഹ ചൌഹാനഃ അസ്യ കാര്യക്രമസ്യ അധ്യക്ഷതാം കരിഷ്യതി. ഭാരതീയർത്തു വിഭാഗേന ആഗാമിഷു ദ്വിത്രേഷു ദിവസേഷു കേരള ലക്ഷദ്വീപ ദക്ഷിണ കർണാടക തമിഴ്നാടു പുതുച്ചേരി കരൈക്കലേഷു പ്രചണ്ഡവൃഷ്ടേഃ സംഭാവന പ്രകാശിത. പ്രിയാ ശ്രോതാരഃ, സംസ്കൃതജഗതാ സംബദ്ധേഃ വിഭിന്നൈഃ ക്രിയാകലാപൈഃ സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നെ സാർദ്ധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ യഥാകാലം ശ്രോതും പ്രഭവന്തി. അന്തേ ക്രീഡാ വാർത്താസു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സ്പർധാ മാലികായാം ഗതരാത്രോ ജയപുരെ ആയോജിതി ദ്വന്ദ്വി ഗുജറാത്ത് ടൈറ്റൻസ് ദലേന രാജസ്ഥാന റോയൽസ് ദലം സപ്തസപ്തതി ധാവനാങ്കൈഃ പരാജിതം. ആദൌ പണം വിജിത്യ രാജസ്ഥാന റോയൽസ് ദലം ക്ഷേത്രരക്ഷണം കർത്തും നിർണീതവത്. തതഃ ഗുജറാത്ത് ടൈറ്റൻസ് ദലേന ത്രിംശദധിക ദ്വിശത ധാവനാങ്കാനാം വിജയലക്ഷ്യം സ്ഥാപിതം. ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. UGC 2026 ജൂണിൽ നടത്താൻ നിശ്ചയിച്ച നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ മാനവിക വിഷയങ്ങളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി താൽപ്പര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 0479727330. സ്കോൾ കേരള മുഖേന 2026-27 ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. www.skolkerala.org എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ പ്രിന്റൌട്ടും രേഖകളും July 2 സ്കോൾ കേരള എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് എത്തിക്കണം.
4: ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ, നേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ ഒഴിവുകളിലേക്ക് അഭിമുഖം ഈ മാസം 22 രാവിലെ 9 സ്കൂളിൽ വെച്ച് നടക്കും. വിവരങ്ങൾക്ക് www.thalasseri.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ശ്രീകണ്ഠപുരം SES കോളേജിൽ BCOM ഫിസിക്സ്, കെമിസ്ട്രി, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 13 മുൻപായി നൽകണം. BCOM ഇംഗ്ലീഷ് മലയാളം അധ്യാപകരുടെ അഭിമുഖം 19, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിന്ദി അധ്യാപകരുടെ അഭിമുഖം 20 നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സീനിയർ ഹിസ്റ്ററി, സീനിയർ സോഷ്യോളജി, സീനിയർ പൊളിറ്റിക്കൽ സയൻസ്, ജൂനിയർ കൊമേഴ്സ്, ജൂനിയർ ഇംഗ്ലീഷ്, ജൂനിയർ ഇക്കണോമിക്സ്, സീനിയർ സുവോളജി, സീനിയർ കെമിസ്ട്രി എന്നീ ഒഴിവുകളിലേക്ക് ഈ മാസം 25 രാവിലെ 11 സ്കൂളിൽ വെച്ച് അഭിമുഖം നടത്തുന്നു. എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, ജൂനിയർ, ഹിസ്റ്ററി, ജൂനിയർ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം ഈ മാസം 25 രാവിലെ 11 നടക്കും. മലബാർ ക്യാൻസർ സെന്ററിൽ എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 രാവിലെ 9:30 MCC ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ രേഖകൾ സഹിതം പങ്കെടുക്കണം. മാങ്ങാട്ടുപറമ്പ് KP 4 ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ കുക്ക്, ദോബി, സ്വീപ്പർ, ബാർബർ, വാട്ടർ കാരിയർ എന്നീ ഒഴിവുകളിലേക്ക് അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 ബറ്റാലിയൻ ആസ്ഥാനത്ത് നടക്കും. ബയോഡാറ്റ, ആധാർ കാർഡിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ ഹാജരാക്കണം. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 22 രാവിലെ 11 സ്കൂളിൽ നടക്കും. ഹയർ സെക്കൻഡറി വിഭാഗം ഹിസ്റ്ററി സീനിയർ, ആന്ത്രോപോളജി സീനിയർ, സംസ്കൃതം ജൂനിയർ എന്നീ അധ്യാപക ഒഴിവാണ് ഉള്ളത്. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇനി നാട്ടുവിശേഷം കേൾക്കാം. കേരള കഥാപ്രസംഗ പരിപോഷണ വേദി, ബ്ലാക്ക് മീഡിയ കണ്ണൂർ എന്നിവ സംയുക്തമായി നടത്തുന്ന കഥാപ്രസംഗ ഉത്സവം ഇന്ന് ഇരിവേരി ബ്ലാക്ക് മീഡിയ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 നടക്കും. കണ്ണപുരം പഴയങ്ങാടി ഭാഗത്തെ പള്ളിച്ചാൽ കാവിൻ മുനമ്പ് ലെവൽ ക്രോസിംഗ് നാളെ രാവിലെ 8 മുതൽ മറ്റന്നാൾ രാത്രി 11 അടച്ചിടും. കോവപ്പുറം കുന്നങ്ങാട് ഭാഗത്തേക്ക് 13 രാവിലെ 8 മുതൽ 14 രാത്രി 11 വരെയും കണ്ണപുരം വളപട്ടണം ഭാഗത്ത് പള്ളിക്കുന്ന് ചാലാട് പന്നേൻപാറ ഭാഗം 18 രാവിലെ 8 മുതൽ 19 രാത്രി 11 വരെയും അടച്ചിടും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കണ്ണൂർ മണ്ഡലം സമ്മേളനം ഇന്ന് മരക്കാർക്കണ്ടി സലഫി നഗറിൽ വൈകിട്ട് 5 നടക്കും. തറ്റ്യോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി വിശേഷ വഴിപാടായ താറ്റ്യോട്ടപ്പന് ചന്ദന ചാർത്ത് ഈ മാസം 14 നടക്കും. കൂടാളി ചക്കരക്കൽ റോഡിൽ അടുത്തയാഴ്ച മുതൽ ഗതാഗതം തിരിച്ചുവിടും. ഗെയിൽ സബ് സ്റ്റേഷന് സമീപം അപകടാവസ്ഥയിലായ കുരുത്തുവയൽ വലിയ തോട് പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കൂടാളി ഭാഗത്തു നിന്ന് ചക്കരക്കല്ല് ഭാഗത്തേക്കും തിരിച്ചും വരുന്ന ചെറിയ വാഹനങ്ങൾ കൂടാളി പോസ്റ്റ് ഓഫീസ്, അങ്കണവാടി, കണ്ണൻകുന്ന് റോഡിലൂടെ കടന്നു പോകണം. വലിയ വാഹനങ്ങൾ കൂടാളിയിൽ നിന്ന് കാഞ്ഞിരോട് ചൂള വഴിയോ കൂടാളി ആശുപത്രി ഭാഗത്തു നിന്ന് മുഴപ്പാല റോഡ് വഴിയോ ചക്കരക്കല്ലിലേക്ക് കടന്നു പോകണം. മാലൂർ പഞ്ചായത്തും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ സയൻസും അമൃത ആശുപത്രിയും ചേർന്ന് നടത്തുന്ന പാമ്പുകടി പ്രതിരോധ പരിശീലനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് മാലൂർ പ്രഭാത് ക്ലബിൽ നടക്കും. ICMR സയന്റിസ്റ്റ് ഡോക്ടർ അനു സുരേഷ് ക്ലാസ് എടുക്കും. പാനൂർ ഗുരുസന്നിധി ഹാളിൽ ഇന്ന് രാവിലെ 10 മണിക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും സൈബർ ബോധവൽക്കരണവും നടത്തും. മാലൂർ ട്രസ്റ്റ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ഫോൺ നമ്പർ 9656460167. ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
5: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈഴ്ചത്തെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
8: സ്വാഗതം. ആദ്യത്തെ കത്ത് വായിക്കുന്നുണ്ടേ?
1: വായിച്ചോളൂ.
8: April 7 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സർഗജാലകത്തിൽ ശ്രീ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച സരോജിനിയുടെ യാത്ര എന്ന കഥയുടെ സ്വാഭാവികത കൊണ്ടും അവതരണ ഭംഗി കൊണ്ടും മികവുറ്റതായി അനുഭവപ്പെട്ടു.
1: ഈ കത്ത് ആരുടേതാണ്?
8: കത്തയച്ചിരിക്കുന്നത് ചന്ദ്രഭാനുവേട്ടനാണ്, തില്ലങ്കേരിയിൽ നിന്ന്.
1: തുടർന്ന് വായിക്കാം.
8: കഥാപാത്രമായ സരോജിനി ഒടുവിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും ഭാരമാവാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറയുമ്പോൾ ചെറിയൊരു തേങ്ങൽ ശ്രോതാക്കളുടെ മനസ്സുകളിൽ കോറിയിട്ടുകൊണ്ട് കഥാന്ത്യമാവുകയാണ്. നന്ദാത്മജനും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: സന്തോഷം. നന്ദാത്മജന്റെ ധാരാളം കഥകൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. എല്ലാ കഥകളും ഹൃദയസ്പർശിയായ അവതരണം തന്നെയാണ്, പ്രമേയം തന്നെയാണ്. അടുത്തത് നാടകത്തെ കുറിച്ചാണല്ലേ?
8: അതെ,
1: വായിച്ചോളൂ.
8: അസുരഗോത്രം നാടകം രണ്ടാം ഭാഗവും നന്നായി കസറിയിട്ടുണ്ട്.
1: അപ്പൊ മൂന്നാം ഭാഗത്തിന്റെ പ്രതികരണം അല്ല ഇതല്ലേ?
8: അല്ലല്ല, ഇത് രണ്ടാം ഭാഗത്തിന്റെയാണ്.
1: അപ്പൊ മൂന്നാം ഭാഗത്തിന്റെ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം.
8: പാഞ്ചാല നരേശന്റെ പുത്രിയുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എത്രയും അർജുനന്റെ മുൻപിൽ വിലാപരൂപേണ പ്രകടിപ്പിക്കുമ്പോൾ ശ്രോതാക്കളുടെ ചിന്തയിലേക്ക് കൂടിയാണ് ദ്രൗപദിയുടെയും അർജുനന്റെയും സംവാദം കടന്നെത്തുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇടയ്ക്ക് ശകുനി വന്ന് തന്റെ സാന്നിധ്യവും അറിയിക്കുന്നുണ്ട്. മൂന്നാം ഭാഗത്തിലെ സംഭവ വികാസങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുകയും ശ്രദ്ധാപൂർവം കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. കാരണം മഹാഭാരത കഥ എല്ലാവർക്കും അറിയുന്നതാണ്. ശകുനിയും പാഞ്ചാലയും കുന്തിയും ഗാന്ധാരിയും ഒക്കെ ഒരുപാട് ഒരുപാട് കഥകളിലും നാടകങ്ങളിലൊക്കെ കഥാപാത്രങ്ങളായതാണ്. പക്ഷേ മഹാഭാരതത്തെ മറ്റൊരു വീക്ഷണകോണിലൂടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ആ പ്രതിപാദന രീതി അവതരണ രീതിയാണ്, അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രബാബുനോട്ടിന്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
8: മെയ് ദിനത്തോടനുബന്ധിച്ച് കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച പ്രത്യേക മധുരഗീതങ്ങൾ മെയ് ദിന തൊഴിലാളി വിപ്ലവ ഗാനങ്ങളുടെ അകമ്പടിയോടെ പൂർവാധികം ഭംഗിയാക്കിയിരിക്കുന്നു. മാഷിന് പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: ഒപ്പം മെയ് 1 തൊഴിലാളി ദിനത്തിൽ ശ്രീ പി പുരുഷോത്തമൻ നടത്തിയ മെയ് ദിന സന്ദേശം നന്നായി എന്ന് കൂടി അറിയിച്ചിട്ടുണ്ടല്ലേ?
8: അതെ, ഈ ആഴ്ചയിലെ മറ്റു പരിപാടികളും ഒന്നിനൊന്ന് നന്നായിരുന്നു എന്ന് കൂടെ അറിയിക്കുന്നു.
1: സന്തോഷം ചന്ദ്രബാബുനോട്ട. തുടർന്ന് എഴുതുക, സഞ്ജീവ് അക്കാനിശ്ശേരിയുടെ പ്രതികരണമാണ്. ഏതിനെ കുറിച്ചാണ്?
8: നാടകത്തെ കുറിച്ചാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്.
1: അസുരഗോത്രത്തെ കുറിച്ചല്ലേ?
8: അതെ.
1: മൂന്നാം ഭാഗത്തെ കുറിച്ചാണ് അഭിപ്രായം?
8: അതെ,
1: വായിച്ചോളൂ.
8: മൂന്നാം ഭാഗം എതിരഭിപ്രായം ഒന്നുമില്ല. അത്രയും സുന്ദരം. വനയാത്ര ഒരു ചലച്ചിത്രത്തിൽ കാണും പോലെ മനോഹരം. കേൾവിക്കാരെ ആ രംഗം കാണുന്നത് പോലെ തോന്നിപ്പിച്ചത് ശബ്ദമിശ്രണത്തിന്റെ കഴിവ്. അശ്വിനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: തീർച്ചയായിട്ടും സഞ്ജീവ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഒരു ശ്രവ്യമാധ്യമമാണ് റേഡിയോ. ശ്രവ്യമാധ്യമത്തിന്റെ ദൃശ്യ സാധ്യത പരീക്ഷിച്ച് വിജയിക്കുകയാണ് ഒരു അവതാരകന്റെ അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ മികവ്. അതിലേക്ക് അശ്വിനി നടന്നു ചെല്ലുന്നു എന്ന് തന്നെയാണ് നാടകത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളോട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുതന്നെയാണ് സഞ്ജീവും പറയുന്നത്. സന്തോഷം സഞ്ജീവ്. മറ്റൊരു പ്രതികരണം, ശ്രോതാവിന്റെ പേരില്ല, എന്നാലും വായിക്കാം.
8: ഗ്രൂപ്പിൽ നാളത്തെ പരിപാടികൾ ഇട്ടിട്ടുണ്ടല്ലോ, നന്നായി. വെറും വാർത്തകൾ മാത്രമാവുമ്പോൾ നോക്കാൻ താല്പര്യം കുറഞ്ഞിരുന്നു. റേഡിയോ രാവിലെ തുറന്നു വെക്കുന്നതല്ലേ, വാർത്ത അടുക്കളയിൽ നിന്നും പണിയെടുത്തോണ്ട് കേൾക്കുമല്ലോ. ഇതിപ്പോൾ ഒരു മാറ്റം.
1: തീർച്ചയായിട്ടും ശ്രോതാക്കൾ നിരന്തരം ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്താൻ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ചില പരിപാടികൾ നമുക്ക് അവസാന മണിക്കൂറുകളിലാണ് ലഭ്യമാവുക. അപ്പോൾ നേരത്തെ ശ്രോതാക്കൾ അറിയിച്ച ഒരു പരിപാടി മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം വരും. എന്നാൽ ശ്രോതാക്കളുടെ അറിയിച്ച അല്ലാത്ത പരിപാടി വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എങ്കിലും വലിയൊരു ശ്രമം ഇതിന് പിറകിലുണ്ട്. ഓരോ ദിവസത്തെ പരിപാടികൾ വ്യത്യസ്ത പരിപാടികളാണ്. വൈവിധ്യങ്ങളായ എണ്ണത്തിലും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അത് തയ്യാറാക്കി ഗ്രൂപ്പിലിടുന്നത് ശ്രമകരമാണ്. പക്ഷേ അത് വളരെ ആവശ്യമാണ്, സ്വാഗതാർഹമാണെന്നാണ് ശ്രോതാക്കളുടെ പ്രതികരണം. ഇതും അതുപോലെ തന്നെ ഞങ്ങളത് തുടരുക തന്നെ ചെയ്യാനാണ് തീരുമാനം.
8: അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് ടി കെ രാഘവൻ പ്രാന്തഞ്ചാലിൽ നിന്നാണ്.
1: കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ കത്ത് ഉണ്ടായിട്ടില്ല തോന്നല്ലേ?
8: അതെ,
1: ഒന്നോ രണ്ടാഴ്ചയായി രാഘവേട്ടന്റെ കത്ത് വരാത്തത്. ഈ ആഴ്ച ഏത് പരിപാടിയെ കുറിച്ചാണ്?
8: നമ്മുടെ പ്രഭാത ചിന്തയെ കുറിച്ചാണ് മാഷി പറഞ്ഞിരിക്കുന്നത്. മെയ് 6 പ്രഭാത ചിന്ത കേട്ടപ്പോൾ ഇത് എന്റെ അനുഭവമല്ലേ എന്ന് തോന്നിപ്പോയി. ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാകാതെ കാളപ്പെറ്റെന്ന് കരുതി കയറെടുക്കുന്ന സ്വഭാവം വിശദീകരിച്ചുകൊണ്ട് ആലക്കാട് മാടവന ശങ്കരനാരായണൻ അവതരിപ്പിച്ച പ്രഭാത ചിന്ത ചിന്തോദീപകമായിരുന്നു.
1: ചിന്തോദീപകം തന്നെ ആയിരിക്കണം പ്രഭാത ചിന്തകൾ. കാരണം ഒരു ദിനാരംഭത്തിന്റെ ആദ്യ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ചിന്തോദീപകവും ഉന്മേഷ ദീപകവുമായ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിക്കാറുള്ളത്. ചിലപ്പോഴൊക്കെ അത് ചിലരുടെയൊക്കെ ജീവിതത്തിൽ വന്ന കാര്യമാണോ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. സന്തോഷം രാഘവൻ പ്രാന്തഞ്ചാൽ അധികമാരും പ്രതികരിക്കാത്ത ഒരു പരിപാടിയെ കുറിച്ച് പ്രതികരിച്ചതിന്.
8: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ചന്ദ്രബാബുനോട്ടും തില്ലങ്കേരിയിൽ നിന്നാണ്.
1: നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, കഴിഞ്ഞ ആഴ്ച വായിക്കേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് ലഭിക്കാൻ വൈകിയത് കൊണ്ടാണ് അത് ഈ ആഴ്ചത്തെ ആദ്യ കത്തായിട്ട് വായിച്ചത്. ഇതൊരു പക്ഷേ നാടകത്തിന് മൂന്നാം ഭാഗം കേട്ടതിന് ശേഷത്തെ കത്തായിരിക്കും അല്ലേ?
8: അതാവാനാണ് സാധ്യത.
1: എന്നാലും വായിച്ചു നോക്കാം നമുക്ക്.
8: കാപ്പാട്ടുകാവ് മാവിലാക്കാവ് ഐതിഹ്യങ്ങളും ചരിത്ര വിശേഷങ്ങളും കൊണ്ട് ഈ ആഴ്ചയിലെ ചാരുകസേര ശ്രദ്ധേയമായി. കടലായി കൃഷ്ണനിട്ട് പണികൊടുത്ത കാപ്പാട്ടുകാവ് ദൈവത്താർ എല്ലാ വർഷവും വഴിപാടിനായി കാവിലെത്തുന്ന കൃഷ്ണനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കുകയായിരുന്നു. ഈ കഥ കേട്ടുകഴിഞ്ഞതിന് ശേഷമുള്ള സമയം അത്രയും. എങ്കിലും എന്തിനാണാവോ മറ്റു 3 കാവുകളിലെയും ദൈവത്തന്മാരുടെ നാക്ക് കാപ്പാട്ടുകാവ് ദൈവത്താർ അരിഞ്ഞെടുത്തത്? സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ മാഷേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഇത് ദൈവങ്ങളുടെ കളികളാണ്. അവർക്ക് ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് ചെറിയ തോതിൽ അതിന്റെ കാരണം ആ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ചെളിവെള്ളമാണ് കുടിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പം വെള്ളം കുടിയുമായിട്ട് ബന്ധപ്പെട്ട ദാഹജലം അനുഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത്. അതിന് ചില ഒരുപാട് ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടാവും. നാക്കാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നത് നമ്മുടെ വാക്കും നാക്കൊക്കെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ആ കപ്പാട്ട് ദൈവത്താറിൻ്റെ തീരുമാനത്തിൻ്റെ മഹിമ ഗരിമ നമുക്ക് വ്യക്തമാവുക തന്നെയാണ് ചെയ്യുക. ഏതായാലും ദൈവങ്ങളുടെ തീരുമാനത്തെ അന്വേഷിക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല എന്ന് സമാധാനിച്ച് കഥ കേട്ട് നമുക്ക് സമാധാനിക്കാം അല്ലേ?
8: തീർച്ചയായിട്ടും. തുടരട്ടെ മാഷേ,
1: തുടർന്നോളൂ.
8: മാവിലാക്കാവിലെ അടിയുത്സവത്തിന്റെ പിന്നാമ്പുറ കഥകളും ഐതിഹ്യവും പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെ മറവിയിലേക്ക് മാറിപ്പോകാറുണ്ട്. ഏതായാലും ചാരുകസേരിയും മാഷുമുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ വേവലാതിയേയില്ല. വെടിവഴിപാടിന്റെ കാര്യം വന്നപ്പോൾ മാഷിന്റെ കുട്ടികളിൽ ഒരാളായ ചെറിയ കുട്ടി അശ്വിനിക്ക് മീശമാധവൻ സിനിമയിലെ പട്ടാളം പുരുഷുവിനെ ഓർമ്മ വന്നത് ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വലിയ കുട്ടി സൂര്യ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഞാൻ മാവിലായിക്കാരനാണേ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്.
1: അങ്ങനെ അങ്ങ് രക്ഷപ്പെടണ്ട, മാവിലായിക്കാരനല്ല ഇവിടുത്തെ കാരണം തന്നെയാണ്. കാരണം നമ്മൾ എത്ര വളരെ പ്രധാനപ്പെട്ട കഥയാണെങ്കിലും പുരാണം ചരിത്രം ഒക്കെ ആണെങ്കിലും നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സിൽ തീർച്ചയായിട്ടും സിനിമകൾ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഏറെ ആളുകൾ ചിരിപ്പിച്ച, പിന്നീട് ഒരുപാട് കോമഡിക്കാരൊക്കെ ഏറ്റുപിടിച്ച ആ പട്ടാളം പുരുഷോട്ടൻ്റെ ഭീമാകാരമായ ശരീരവും അല്ലേ, തോക്കുപിടിച്ചുള്ള നിത്തമൊക്കെ അത് കണ്ട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഭാവാഭിനയൊക്കെ ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അശ്വിനിക്ക് അങ്ങനെ മനസ്സിലേക്ക് വന്നതായിരിക്കും. വന്നത് നിഷ്കളങ്കത കൊണ്ട് തുറന്നു പറഞ്ഞെന്ന് മാത്രം കരുതാം ചന്ദ്രബാനോട്ട. ഏതായാലും കുട്ടികളല്ലേ, ക്ഷമിക്കാം അല്ലേ സൂര്യ?
8: തീർച്ചയായിട്ടും ക്ഷമിക്കണല്ലോ മാഷേ.
1: അതെ,
8: അണ്ടല്ലൂർ കാവിലെയും പടുവിലാക്കാവിലെയും വിശേഷങ്ങൾക്കായി ചാരുകസേരിയുടെ വരും ഭാഗത്തിനായി കാത്തിരിക്കുന്നു.
1: തീർച്ചയായിട്ടും.
8: ഇനി നാടകത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അസുരഗോത്രം ഇനി സംഭവ ബഹുലമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ നാലാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ശ്രോതാക്കൾ മാത്രം ശബ്ദം നൽകി മുന്നേറുന്ന നാടകം കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ആകാംക്ഷ ശ്രോതാക്കളിൽ വർദ്ധിക്കുന്നുണ്ട് എന്നാണ് നാടകത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാം

0: തിങ്കളാഴ്ച രാവിലത്തെ മധുരഗീതങ്ങളിൽ ബൈജു സുന്ദരൻ അവതരിപ്പിച്ച പല്ലവിയിലും വരികളിലും വൈശാഖം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി നന്നായി. അതുപോലെ ബുധനാഴ്ചകളിൽ രാവിലെ 8 മണി മുതൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന മധുരഗീതങ്ങളുടെ തിരിച്ചുവരവ് ഈ ആഴ്ചയിലേത് ചന്ദ്രലേഖയെ മനോഹരമാക്കി. ഇമ്പമാർന്ന ഗാനങ്ങൾക്കൊപ്പം പാട്ടുകളുടെ സവിശേഷതകൾ വർണ്ണിച്ചതും മധുരഗീതങ്ങളുടെ മധുരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
1: ബുധനാഴ്ചത്തെ മധുരഗീതങ്ങളുടെ സമയം നമ്മൾ അപഹരിച്ചതിന്റെ പേരിൽ ചില കലഹങ്ങളൊക്കെ സാധ്യതയുണ്ട് ചന്ദ്രഭാനുട്ട. കാരണം അത് ആരുടെ സമയമാണ്?
0: കുടുംബസല്ലാപത്തിന്റെ സമയമാണ്.
1: വീട്ടമ്മമാരുടെ സമയമാണ് അല്ലേ?
0: അതെ.
1: അടുക്കളയിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ കയ്യിൽ ചില ആയുധങ്ങൾ കൂടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ചില തിരക്കുകളും മറ്റൊക്കെ കൊണ്ടാണ്, പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് കുറച്ച് വീട്ടമ്മമാരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അധികം വൈകാതെ ആ പരിപാടി തുടരും. ഏതായാലും കുടുംബസല്ലാപം നമ്മൾ മധുരഗീതങ്ങൾക്ക് വഴിമാറുക തന്നെ ചെയ്യും. അപ്പോൾ ദീർഘമായ പ്രതികരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം.
0: അടുത്ത കത്ത് തമ്പാൻ മട്ടന്നൂർ എഴുതിയതാണ്. എല്ലാ ആഴ്ചയും പ്രതികരണത്തിലേക്ക് എഴുതാൻ സാധിച്ചില്ലെങ്കിലും റേഡിയോ മലബാറിന്റെ മിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം നല്ല നല്ല പരിപാടികൾ. ഞായറാഴ്ച രാത്രി ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തു വരുന്ന നാടകം നല്ല ഒരു വിജയം തന്നെയാണ് എന്ന് പറയാം. ഒരുപക്ഷേ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പരീക്ഷണമായിരിക്കും ശ്രോതാക്കളെ കഥാപാത്രങ്ങളാക്കി ഒരു നാടകം ചെയ്യുക എന്നുള്ളത്. അതിൽ റേഡിയോ മലബാറിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരും നല്ല അഭിനയം കാഴ്ചവെച്ചു. നാടകം സ്റ്റേജിൽ കണ്ട പ്രതീതി ഉളവാക്കി. രചയിതാവ് കൃഷ്ണകുമാർ മാഷിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും അശ്വിനിക്കും മറ്റ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: സന്തോഷം തമ്പാൻ മട്ടന്നൂർ. അഭിനന്ദനാർഹർ ശ്രോതാക്കൾ തന്നെയാണ്. അഭിനേതാക്കളായി വന്ന ശ്രോതാക്കൾക്കും ഈ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതാണ്. അടുത്ത പ്രതികരണം കെ പി ജാനകി പരിപ്പായി, അതുപോലെ സുജാത മാറ്റഡി ആണല്ലേ,
0: രണ്ടുപേരും
1: കൂടി ചേർന്ന് എഴുതുന്ന ഒരു പ്രതികരണമാണ്. ഏത് പരിപാടിയെ കുറിച്ചാണ്? കാവ്യധാരയിലാണ് തുടങ്ങുന്നത്, വായിച്ചോളൂ.
0: April 2 കാവ്യധാരയിൽ വൈലോപ്പിളി ശ്രീധരമേനോന്റെ കവിത ഉജ്ജ്വല മുഹൂർത്തം അനന്യ ആലപിച്ചത് വളരെ ഇഷ്ടമായി. ആ ആലാപനം കേട്ടപ്പോൾ പ്രിയപ്പെട്ട അധ്യാപിക സുധാമണി ടീച്ചർ പാടിപ്പഠിപ്പിച്ച മട്ടന്നൂർ ഹൈസ്കൂൾ കാലം ഓർത്തുപോയി. കവിത ആലപിച്ച അനന്യക്കും റേഡിയോ മലബാറിനും 1000 സ്നേഹാശംസകൾ.
1: സുധാമണി ടീച്ചറുടെ ആലാപനത്തിൽ നമുക്ക് കാവ്യ സൗരഭം കേൾക്കാമല്ലോ അല്ലേ?
0: അതെ. 4 മധുരഗീതങ്ങൾ വൈശാഖം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈജു സുന്ദർ അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം വളരെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സാറിന് 1000 അഭിനന്ദനങ്ങൾ. 5 വേണുഗോപാൽ ഗാനങ്ങളുമായി വന്ന ഗാനലയം വളരെ ഇഷ്ടമായി. അവതരിപ്പിച്ച പുരുഷോത്തമൻ സാറിനും അശ്വിനിക്കും 1000 അഭിനന്ദനങ്ങൾ.
1: സന്തോഷം സുജാത മാറ്റഡി എളമ്പാറ, അതുപോലെ കെ പി ജാനകി പരിപ്പായി. വീണ്ടും എഴുതുന്നുണ്ടല്ലോ?
0: അതെ, അവർ എഴുതുന്നുണ്ട്.
1: ഏത് പരിപാടിയെ കുറിച്ചാണ്? ചാരുകസേലയെ കുറിച്ചാണല്ലേ?
0: അതെ.
1: സൂര്യ, വായിച്ചോളൂ.
0: കാപ്പാട്ട് കാവിലെയും മാവിലാക്കാവിലെയും കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷും കുട്ടികളും അവതരിപ്പിച്ച ആ ചാരുകസേര ഒത്തിരി ഇഷ്ടമായി. കാപ്പാട്ടുകാവിലെ ദൈവത്താറിന്റെ കഥയും കടലായി കൃഷ്ണന്റെയും കഥ മാഷു പറയുന്നത് കേൾക്കുമ്പോൾ വളരെ രസവും അതോടൊപ്പം ഭക്തിയും തോന്നി. ആ കഥ അവതരിപ്പിച്ച മാഷിനും പിന്നെ അശ്വിനിക്കും സൂര്യക്കും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
1: സന്തോഷം. ചാരുകസേല തുടർന്ന് കേൾക്കുക. ചാരുകസേലയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഈ സുജാതയും ജാനകി പരിപ്പായി അല്ലേ?
0: അതെ.
1: ഇനിയുള്ള പ്രതികരണം
0: സുനിത അശോക് മരുതായി എഴുതിയതാണ്.
1: എന്താണ് സുനിത ഈ ആഴ്ച പറയുന്നത്?
0: നാടകം അസുരഗോത്രം സൂപ്പർ, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം, ചിന്നു അമ്മ ഗംഭീരം. അടുത്ത ഭാഗത്തിനായി കാതോർത്തിരിക്കുന്നു. 6 മധുരഗീതത്തിൽ എല്ലാ ഗാനങ്ങളും നല്ലതായിരുന്നു. ചന്ദ്രലേഖയുടെ അവതരണമായപ്പോൾ ഗംഭീരം. ചാരുകസേരയിൽ ദൈവത്താറെ പറ്റി പറഞ്ഞു കൃഷ്ണകുമാർ സാറ്. 4 ദൈവത്താർ ഉണ്ടെന്നും അറിയാം. അതിന്റെ ഐതിഹ്യ കഥകൾ കൂടുതൽ അറിഞ്ഞു. ഞാനൊരു കാപ്പാട് സ്വദേശിയാണ്. സാറിന്റെ കഥ മറ്റു ദൈവങ്ങളെപ്പറ്റി, ദൈവത്താന്റെ പുറപ്പാടും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കഥനവെടിയാണെന്നും, പക്ഷേ ദൈവത്താർ ഇറങ്ങി മുമ്പേ ചക്ക കൊത്തി കാവിൽ മുന്നിൽ വെക്കണം, അതാണ് പ്രധാന ചടങ്ങ്. എല്ലാ സമുദായക്കാർക്കും ഓരോ ചടങ്ങ് അവിടെയുണ്ട്. അത് സാറിന് പറയുമ്പോൾ വിട്ടുപോയതോ എന്നറിയില്ല. കാപ്പാട് ദൈവത്താർ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അത് കേൾക്കാനായി ഞങ്ങൾ എല്ലാ വർഷവും ദർശനം നടത്താറുണ്ട്. മറ്റു 2 ദൈവത്താറെ പറ്റി അടുത്ത ആഴ്ച കേൾക്കാൻ കാത്തിരിക്കുന്നു. ഇത്രയും നല്ല കഥ പറഞ്ഞു തരുന്ന സാറിനും കുട്ടികൾക്കും നിലയാംഗങ്ങൾക്കും അഭിനന്ദനം.
1: ചക്കക്കൊത്തിന്റെ ഒരു ഐതിഹ്യത്തെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. സുനിത അശോക്, വനിതാ സെളയാവൂർ എഴുതിയ വടക്കൻ ഐതിഹ്യമാല എന്ന കൃതിയിലാണ്, അതാണ് പ്രധാന ഉപദാനമായിട്ട് ഈ കഥ പറയാൻ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അപൂർവ സഹോദരങ്ങൾ എന്ന തലക്കെട്ടിൽ 4 ദൈവത്താരെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. മറ്റു ചില പുസ്തകങ്ങളിലും കഥയുടെ വിഭവങ്ങൾ തേടി അന്വേഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാപ്പാട്ടുകാർക്ക് അറിയാവുന്ന ചില പ്രത്യേക ആചാരങ്ങൾ, കാവിന് മുന്നിൽ ചക്ക കൊത്തി വെക്കുന്നത് പോലുള്ള ആചാരങ്ങൾ ആ ഗ്രന്ഥത്തിൽ വരാത്തത് കൊണ്ടാണ് പരാമർശിക്കാൻ സാധിക്കാത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അറിയാനും അറിവ് പുതുക്കാനും ഇത് ചാരുകസേല ഒരു അവസരമായതിൽ അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് കേൾക്കുക. അടുത്തയാഴ്ച മറ്റ് ദൈവത്താരെ കുറിച്ചും കേൾക്കാം.
0: രാഘവേട്ടൻ പിന്നെയും എഴുതുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ

0: സ്വർഗജാലകം സൃഷ്ടികൾ എല്ലാം മികച്ചതായിരുന്നു. അതിൽ ഏറെ ഇഷ്ടപ്പെട്ടത് ഡോക്ടർ ശ്രീകുമാർ എഴുതിയ മഞ്ഞപ്പാവാട എന്ന കഥയായിരുന്നു. വേദാ മനോജ് കഥ പറഞ്ഞപ്പോൾ കരച്ചിൽ വന്നുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
1: അത്രക്ക് ഹൃദയസ്ഥമായിരിക്കും വേദയുടെ കഥാകഥനം അല്ലേ?
0: അതെ,
1: വളരെയധികം സന്തോഷം ശ്രീ ടി കെ രാഘവൻ പ്രാന്തഞ്ചാൽ. ഇതുവരെ വന്ന എല്ലാ കത്തുകളും പ്രതികരണങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. നമുക്കറിയാം വേനൽ മഴ ശക്തമാണ്, കാറ്റും ഇടിയും മിന്നലൊക്കെ ഉണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം ശ്രോതാക്കൾ വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യണം. മാത്രമല്ല മെയ് മാസം പകുതിയോടെ അടുക്കുകയാണ്. റേഡിയോ മലബാറിലെ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. ആ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്തയാഴ്ച വിശദമായിട്ട് പറയാം അല്ലേ?
0: അതെ,
1: കുറേയധികം പുതിയ പരിപാടികൾ വരുന്നുണ്ട്, വ്യത്യസ്തമായ പരിപാടികൾ. അതെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക. റേഡിയോ മലബാറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ആഴ്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും എഴുതുക പ്രതികരണം, കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടരിക്കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വിജയ്ക്കൊപ്പം TVK നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള VCK, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5th തവണയാണ് ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 മണിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
1: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമി ഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സബാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101 നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSFന്റെ നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF വേടിയേർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണോ,
1: എന്ത് നാനൻ രാമിനെത്താ ഈ നേരത്തല്ലേ ഇങ്ങനെ നിങ്ങളെ പുറത്തെല്ലാം ഇറങ്ങി നടക്കാവുക. ഇടിയും മിന്നലും കാറ്റും കോളലും ഉള്ളിയല്ലേ, നിങ്ങളിങ്ങനെ ഇറങ്ങി നടന്നാലും ശരിയാവുക. നിങ്ങക്ക് പ്രായത്രയായി.
0: ഞാൻ എന്നാപ്പാ വേണ്ടേ?
1: എന്റെ ആമിനത്ത എന്തിന്നാ മഴ? ഒന്നും പറയണ്ട, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലാന്ന്.
0: മിനിഞ്ഞാന്ന് പൊലച്ചക്ക് 3 മണിക്ക് പെയ്തു തുടങ്ങിയ മഴയാന്ന് മോനെ, 11 മണി വരെ രാവിലെ. എന്തൊരു മഴയാന്ന്.
1: ഇങ്ങനെയായാലും ചെയ്യുവാന്ന്.
0: എങ്ങനെയാ പണിക്കെല്ലാം പോവാ?
1: അതല്ലേ ഞാനും പറയുന്നു, എന്റെ പണിയെല്ലാം പോയി.
0: പിന്നെയില്ലേ കരണ, മിഞ്ഞാന്ന് പൊലച്ചക്ക് 3 മണിക്ക് മുന്നേ കരണനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടാ? എന്തൊരു ചൂടാണ് ആമിനത്താ, ഇതുപോലത്തെ ഒരു ചൂട് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനക്കിത് സഹിക്കാനേ പറ്റുന്നില്ലെന്നല്ലേ നീ പറഞ്ഞേ?
1: അല്ലപ്പാ, അത് നമ്മൾ സാധാരണ മലയാളികൾ പറയുന്ന ഒരു കാര്യല്ലേ. അല്ല, ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ചൂടല്ലേനാ.
0: ഇപ്പൊ നീ എന്തിനു പിന്നെ എന്തൊരു മഴയാന്ന് പറഞ്ഞു കൊടുക്കുന്നു? പിന്നെ മഴയും വേണ്ടേ കരണ?
1: അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താ തെറ്റ്? നോക്കിയാട്ടെ, നിങ്ങക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടാ?
0: അതെല്ലാം നീ പറഞ്ഞ ശരി തന്നെ, ഞാൻ അതിലൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങ് മഴ പെയ്യുമ്പോഴൊക്കെ ഇതെന്തൊരു മഴയാന്ന്, ചൂട് വരുമ്പോഴൊക്കെ ഇതെന്തൊരു ചൂടാന്ന് പറഞ്ഞ് എന്തിന്നാണ് ഇനെല്ലാം പറയണ്ട? മഴക്ക് മഴ വരണ്ടേ? ഇനിയെന്ന് നീ പറയുന്നു വെയിലിന് വെയിൽ വരണ്ടേ?
1: അതും വേണോ?
0: ആ പിന്നെ കരണ, ഈ മഴ വെയിൽ എന്നെല്ലാം പറയുന്നതല്ലേ ഒരു സത്യങ്ങളാന്ന്.
1: അത് ശരി, അപ്പൊ അങ്ങനെയല്ലണ്ടാ.
0: പിന്നെന്താ, നീ പകല് രാത്രി എന്നെല്ലാം
1: കേട്ടിട്ടില്ലേ?
0: സത്യല്ലേ? പകലുണ്ട് സത്യല്ലേ, രാത്രിയുണ്ട് സത്യല്ലേ, ഇതിപ്പം വെയിലുണ്ട് അത് സത്യല്ലേ, മഴയുണ്ട്, ഇങ്ങനെ ഒരുപാട് സത്യങ്ങളുണ്ട്. നീ എന്തറിഞ്ഞു? എനിക്കെന്തറിയ ലോകത്തെ പറ്റിയിട്ട്?

0: അല്ല, എന്നാ പിന്നെ ഒന്ന് രണ്ട് സത്യങ്ങളും കൂടി നിങ്ങൾ പറ.
1: കറുപ്പ് വെളുപ്പ് സത്യല്ലേ, കയ്പ് മധുരം സത്യല്ലേ,
0: പിന്നെ
1: എരിവ് പുളിവ് സത്യല്ലേ
0: തന്നെ.
1: ആ ഇതെല്ലാന്ന് ഒരു സത്യങ്ങള്, വേറെ ഒന്നും സത്യമല്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ എന്തിനാ അതിനെ പറ്റി ഇങ്ങനെ പ്രാകുന്നു? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്രാകൽ എന്റെ മനുഷ്യന്മാർക്കൊരു ഇതാന്ന്.
0: എന്റെ ആമിൻത, നിങ്ങളൊരു ഒന്നൊന്നര ആമിൻത്യാന്നേ, നിങ്ങൾ ഇവിടെ ഒന്നും നിക്കണ്ട ആളല്ലേട്ടാ.
1: എന്നാ ഞാൻ കേറിയിരിക്കട്ടെ, നീ കസേരയും എടുത്തിട്ട്.
0: കസേരയിലും ഞാൻ ഇട്ടരാ, നിങ്ങളിങ്ങനെ സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയാല് ഭയങ്കര ബുദ്ധിമുട്ടാണേ.
1: അല്ല കർണ, ഞാൻ പറഞ്ഞ സത്യം സത്യല്ലേ?
0: അത് സത്യം സത്യം തന്നെയാണ്.
1: പിന്നെന്നാ പറയുന്നത്?
0: ഞാനില്ലേ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം.
1: എന്നേനു?
0: നമുക്കിടയില്ലേ ഒരു ആശ്രമം എല്ലാം കിട്ടിയിട്ട് നിങ്ങളിങ്ങനെ കൊറേ സത്യങ്ങളങ്ങ് വിളിച്ചു പറഞ്ഞാല് നമുക്ക് ജീവിക്കേണ്ട ഭാഗം കിട്ടൂ.
1: അല്ല കർണ, ലോകത്ത് സത്യങ്ങൾ അറിയാത്ത ഒരാളും ഇല്ല, നീ മാത്രമേ ഒറ്റുണ്ടാവും. ബാക്കി എല്ലാവർക്കും സത്യങ്ങൾ ഏതാ മിഥ്യങ്ങൾ ഏതാന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെന്താ പറഞ്ഞാ മതിയാ? അല്ലം പോട്ടെ, നീ എന്തിനാടോ ഈ മഴയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു? ചെടിയൊക്കെല്ലാം കുറച്ച് വെള്ളം കിട്ടിക്കോട്ടല്ലേ, അവരെല്ലാം ഇങ്ങനെ ചാവാനായ പോലെ കിടക്കുന്നുണ്ടല്ലോ.
0: അതിന് മഴ പെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചെടികൾക്ക് മാത്രം എന്റെ അമിൻത, ഈ കിണറ്റിലാങ്കിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാ?
1: ആ എന്നിട്ടാ പറയുന്നത് മഴ പെയ്തോട്ടല്ലേ? എനിക്കറിയില്ലല്ലോ കിണറ്റില് വെള്ളമില്ലോ എന്ന്. 3 ദിവസമായി അടുപ്പിച്ച് പെയ്യുന്നു, മഴ പെയ്തോട്ടെ കിണറ്റിലെല്ലാം വെള്ളമാവട്ടെ. എന്നിട്ട് ഇങ്ങക്കെല്ലാം വേണ്ടുവോളം കുടിക്കാനുമായി, ഇനി പോണ്ടല്ലോ.
0: അല്ലപ്പൊ മഴ പെയ്തോട്ടെ പെയ്യണ്ടെന്നൊന്നും പറയുന്നില്ല, അതിന് രാത്രി പെയ്താ പോരെ. ഈ പകലെല്ലാം പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണിക്കെങ്ങനെ പോവാൻ രാമിന്ത?
1: ഓ പിന്നെ നിന്നെ ഉറക്കി കടത്തിയിട്ട് മഴക്ക് പെയ്യാ, എന്താ അതിന്റെ ഒരു ആഗ്രഹം? നീ ഉറങ്ങുമ്പം പെയ്യാനും ഉറങ്ങാണ്ടിരിക്കുമ്പോ പെയ്യാതിരിക്കാനല്ലോ. പോയിട്ട് നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, വേറെ ആരോടും പറയല്ല. മഴ പെയ്യാനും ഇടിപൊട്ടാനല്ലോ ഒരു സമയമുണ്ട് ദാസാ.
0: ദാസനാ? അതാരാ?
1: അല്ല കരുണ.
0: അപ്പൊ അത് വേറെ സത്യല്ലേ?
1: പിന്നെന്താ ഞാൻ പറയുന്ന എല്ലാം സത്യാന്ന്. എല്ലാം നിനക്ക് തോന്നുന്നുണ്ടാ? ഈ ഇടി പൊട്ടുമ്പാന്ന് എന്ത് വരുന്നേ?
0: പേടി വരുന്ന?
1: അല്ല കാരണ മഴ വരുന്നേ. ഈ ഇടി എന്ന് പറഞ്ഞില്ലേ മഴേന്റെ മുന്നോടിയാന്ന്. എന്നാന്നറിയ എനിക്ക്? ഇടീന്റെ ഒച്ച കേൾക്കുമ്പോ നമുക്കൊരു സൂചന തരുന്നയാണ്. നിങ്ങളെല്ലാം പൈക്കള ആലയമ കെട്ടിക്കോളി, നിങ്ങളെല്ലാം പുരക്ക് പോയിട്ട് കൂടണഞ്ഞോളി എന്നുള്ള ഒരു സത്യം, കോയിനെല്ലാം കൂട്ടിലാക്കിക്കോളി എന്നുള്ള ഒരു സത്യാണ് ഇടി വരുന്നത്. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ, അധികം കാക്ക കരഞ്ഞാൽ നമുക്ക് അന്നറിയ കാലാവസ്ഥ എങ്ങനെയാന്ന്.
0: കാക്ക കരയുമ്പോ നമ്മള് പറയുന്നത് വിരുന്നു വരുന്നല്ലേ പറയില്ല എന്റെ അമിൻത?
1: അത് വേറൊരു ശബ്ദത്തില്. ഇതിങ്ങനെ കാക്കയും കോഴികളും പശുക്കളെല്ലാം ഇങ്ങനെ കരയൂലേ, അതെന്നാന്നറിയാ പ്രകൃതിക്കെന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം.
0: എന്റെ അപ്പോ എന്റെ അമിനത്ത, നിങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ലേ? ഇതെല്ലാം കിടന്ന നിങ്ങക്ക് കിട്ടീനപ്പാ.
1: ഇതാന്ന് അറിവുകള്, അതെനിക്കറിയണ്ടിക്ക്. നീ കുറച്ച് എന്തെങ്കിലും വായിക്ക്.
0: അല്ല നിങ്ങളെ ഭക്ഷണം തേനു?
1: ചക്കയും മാങ്ങയും.
0: ചക്കയും മാങ്ങിയാലും തന്നെ ഇങ്ങനെ വിവരം വരും?
1: പിന്നെന്താ ഈ ചക്കയാന്ന് നമ്മൾ ആയ കാലത്ത് തന്നിന്, എന്നിട്ടുള്ള വിവരാന്ന് എനിക്ക്. എനിക്കറിയായിട്ട് ഈ പ്രകൃതിന്റെ സത്യം എന്നാന്ന്, ആ സത്യം മനസ്സിലാക്കിയവളാന്ന് ഞാൻ.
0: എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
1: അതേത് കാര്യം മനസ്സിലാക്കാത്ത? എനക്കൊരു കാര്യം മനസ്സിലാകാത്തില്ല കരണ, ഇനി വരുന്ന എന്തെങ്കിലും ഒരു തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ വരെയുള്ള സത്യങ്ങളാണ് എന്റെ മുമ്പിലുള്ളത്. അതിനി ഞാൻ വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ
0: ഇരിക്കുന്നത്രേ.
1: നീ ഏത് കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞേ, അത് പറഞ്ഞാട്ടെ.
0: നിങ്ങൾ പറയാൻ വിട്ടുപോയൊരു കാര്യാണ്.
1: എന്തേനു?
0: ഇടി പൊട്ടുമ്പോ ഇതാ കരണ്ട് പോകാൻ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യമില്ല നമ്മള്?
1: അതുണ്ട്, അത് ഞാൻ എന്റെ നിഗുണ്ടുവിൽ കൂട്ടിച്ചേർക്കാം, ഞാൻ അത് മറന്നുപോയി. അത് മാത്രല്ല ഇടി പൊട്ടുമ്പം വേറൊരു സാധനം വരുന്നുണ്ട്
0: നിനക്കറിയാം?
1: കുമിള്.
0: അതെയാ?
1: കുമിലെല്ലാം ഇടീന്റെ ഒച്ച കേട്ടിട്ടല്ലേ അപ്പാടങ്ങ് പുറത്തേക്ക് വെട്ടിട്ട് വരുന്നു. അതിന് കാരണോടേനു
0: എല്ലാമിന്താ? അങ്ങനെയാണെങ്കിൽ പറമ്പത്ത് തേച്ചും കുമിള് പൊന്തിണ്ടാവല്ലോ.
1: പക്ഷേങ്കില് പരതി നടന്നാ കുമിള് കിട്ടൂലെന്നാണ് കരുണ പറയുന്നത്. ഏടിങ്ങും പൊട്ടിയിട്ടുണ്ടാവും എന്തായാലും കുമിള്. ഇന്നത്തെ ഇടി കുമിലിടിയാന്ന് അത് ഉറപ്പാ, അതാണ് സത്യം.
0: എല്ലാമിന്താ? അങ്ങനെയാണെങ്കിൽ കുറച്ച് വിഷുവിന് വാങ്ങിച്ച പടക്കെല്ലാം ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് പറമ്പത്തുണ്ടെങ്കിൽ പൊട്ടിച്ചുകഴിഞ്ഞാൽ ചിലപ്പോ കുമിലി ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിലോ.
1: അതറിയണമെങ്കിൽ നീ വരുന്നയാളോട് ചോദിച്ചോ.
0: അതാരപ്പ?
1: അതാ വരുന്നോക്കറാ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കാലം കൊടിയെടുത്തിട്ട് വരുന്ന.
0: ഇതാരാ നമ്മളെ കുട്ടിരാമട്ടല്ലേ?
1: മഴയും കൊണ്ടാണല്ലോ കുട്ടിരാമട്ടം വരുന്ന. ഞാൻ പറഞ്ഞത് സത്യല്ലേ, കള്ളത്തറാന്നോന്ന് ഓറോട് ചോദിച്ചാൽ എനിക്കറിയാൻ
0: പറ്റും.
1: ചോദിക്കാരണ ചോദിക്ക്, നീ എന്താ കുട്ടിരാമോട് ചോദിക്കാത്തത്? എന്തിനാ ഇറങ്ങി നടക്കുന്നു ചോദിക്കാറാ എനിക്ക്? കുട്ടിരാമേട്ടാ നിങ്ങക്കൊന്ന് കേക്കണ, ഓൻ എന്നോട് പറയലാന്ന് കരണേ, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഇറങ്ങി നടക്കുന്നെന്ന്.
2: എന്താ ഈ സമയത്തിനെന്താ പറ്റിയ കരണ?
0: അല്ല കുട്ടിരാമേട്ടാ, പേരും മയലേ പെയ്ത്തിന്റെ പെയ്ത്തല്ലേ പെയ്തോണ്ടിരിക്കുന്നു. അത് മാത്ര ഇടിയും മിന്നലും പുറത്തിറങ്ങാൻ കഴിയണ്ടേ? 2 ദിവസമായി ഞാൻ പണിക്ക് പോയിട്ടെന്റെ അമിൻതാ.
1: അല്ല കുട്ടിരാമേട്ടാ, നമ്മൾ എത്ര നേർച്ച കൂട്ടിനി ഇടിയും മിന്നലും വരട്ടേന്ന് പഠിച്ചോനേന്ന്, എത്ര പ്രാവശ്യം നേർച്ച കൂട്ടിനി.
2: കാരണം മണ്ണ് വറ്റി വരണ്ട് നമ്മൾ മനുഷ്യന്മാർക്കല്ല പ്രകൃതിയിലെ ആർക്കും വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നല്ലോ. ഇപ്പം വേനൽ മഴ ഒന്ന് കിട്ടണേന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. മഴ മാത്രം വരുമ്പോൾ അതിനൊരു സുഖമില്ലല്ലോ. അതിന് അകമ്പടിയായിട്ടാണ് കുറച്ച് ശബ്ദഘോഷത്തോടു കൂടി ആവട്ടെ അല്ലെ, വെളിച്ചവും ശബ്ദമൊക്കെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ആരൊക്കെ വരുന്നത്.

0: ഇടിയും മിന്നലും. അപ്പൊ അതിന് ഭയപ്പെടണം, നമ്മൾ മിന്നൽ സമയത്ത് പുറത്തിറങ്ങി നടക്കാനൊന്നും പാടില്ല. പക്ഷെ ഇപ്പം നമുക്ക് മഴയല്ലേ ഉള്ളൂ അല്ലേ, ഇടി അങ്ങനെ കാര്യമായിട്ടില്ലല്ലോ. ഏതായാലും മണ്ണ് ഒന്ന് കുതിർന്നിട്ടുണ്ട് നനഞ്ഞിട്ട്, അപ്പൊ തുടിയിലെ കൂടെ ഒന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാലോ. അതിനല്ലേ അവന് തോന്നുന്നു.
1: അതെ, അത് മാത്രല്ല കുട്ടിരാമേട്ട, ഇവനാണെങ്കിലും നോക്കിയാട്ടെ മൂടിപ്പോച്ചിട്ടില്ലേ കിടക്കുന്നു, എന്ത് മൂടിപ്പോച്ച് കിടക്കേണ്ട, അത്ര തണുപ്പെല്ലാം ഉണ്ടിപ്പോ. അതായത് ഇവൻ വല്ലാണ്ട് മഴേനെ ഇങ്ങനെ
0: കുറ്റപ്പെടുത്തുന്നു.
1: ഓം പ്രാർത്ഥിച്ചോണ്ട് പഠിച്ചോം കേൾക്കാത്തോണ്ട് ഒരു പ്രശ്നവുമില്ല. മഴ പെയ്യണ്ടാന്ന്, പക്ഷെ നേരെ മറിച്ച് ഞാനാ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലോ മഴ പെയ്യൂലേനു.
0: അപ്പൊ നമ്മള് പ്രാർത്ഥന കൊണ്ടൊന്നും മഴ പെയ്യുകയും പെയ്യാതിരിക്കൊന്നും ചെയ്യില്ല, അതൊക്കെ നമ്മുടെ ഒരു അന്ധവിശ്വാസമാണ്. വേനൽ മഴ നമ്മള് നേരത്തെ പ്രവചിച്ചതുപോലെയാണ് വരുന്നത്. വേനൽ മഴയുടെ പ്രത്യേകത സാധാരണ മഴ പോലെയല്ല, എന്താണ്,
1: ഇടിയോടുകൂടി
0: മഴയായിരിക്കും. അപ്പൊ ഇടി മാത്രം ഉണ്ടാവില്ലല്ലോ,
1: കൂടെ
0: തന്നെയാണ് മിന്നല്. അപ്പൊ ഈ ഇടിമിന്നല് നമുക്ക് വൈദ്യുതിയാണ് മിന്നൽ എന്ന് പറഞ്ഞാല്. നമ്മുടെ വീട്ടില് വൈദ്യുതി ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷോക്ക് ഉണ്ടാകും, ചില വൈദ്യുതി ഉപകരണങ്ങൾ കേടായി പോകും.
1: കുട്ടിരാമേട്ട, ടിവി പോയി ഫ്രിഡ്ജ് പോയി എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ?
0: അതെ. അപ്പൊ അതുകൊണ്ട് നമ്മള് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മറ്റൊക്കെ, അതുപോലെ കെ എസ് ഇ ബി ഒക്കെ ചില മുന്നറിയിപ്പൊക്കെ നമുക്ക് തരുന്നുണ്ടല്ലേ. വേനൽ മഴയാണ്, ഇടിയോടുകൂടിയ മഴയായിരിക്കും, മിന്നലുണ്ടാകും. അപ്പോൾ നമ്മൾ വൈദ്യുതി ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നിൽക്കണം, കാരണം ഈ വേനൽ മഴ നമുക്ക് അത്യാവശ്യമാണ് ചുട്ടുപൊള്ളുന്ന മണ്ണിനെ ഒന്ന് നനയിക്കാനും, അതിൽ നമ്മുടെ വരൾച്ച ഭൂമിയുടെ നിർജ്ജലീകരണം ഒഴിവാക്കാൻ ഇത് ഒരുപാട് സഹായിക്കുകയും ചെയ്യും.
1: കുട്ടരാമട്ട, ഇവനെന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാ, കറണ്ട് ഇല്ലാത്ത ഇടി വരുമ്പം കറണ്ട് പോകുന്നു പോലും, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒന്നും നിക്കാൻ പറ്റൂല എന്ന് ഓൻ
0: പറയുന്നു.
1: കറണ്ട് പോയാല് ഫോൺ നോക്കാൻ പറ്റൂല, പിന്നെ ഓക്ക് ദേവൂട്ടിക്കോ സീരിയൽ കാണാൻ പറ്റൂല. പണ്ട് കാലത്ത് ഈ കറണ്ട് എല്ലാം ഉണ്ടായിട്ടേനുവാ, ടിവിയിലും ഉണ്ടായിട്ടേനു അല്ലല്ലോ,
0: അതുപോലെ
1: ആ തന്നെ.
0: അപ്പോ ഫോൺ നോക്കാനും പറ്റുന്നില്ല, ടിവിയിലെ സീരിയൽ കാണാനും പറ്റുന്നില്ല, അതുകൊണ്ട് അതിന് കാരണമാകുന്ന ഇടിയും വേണ്ട, മിന്നലും വേണ്ട,
1: മഴയും
0: വേണ്ട. അപ്പൊ നമ്മള് വെള്ളം കുടിക്കാതെ നമ്മളും മൃഗങ്ങളും അല്ലെ കാട്ടിലെ വെള്ളമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരലാണ് പാമ്പുകളും മറ്റു മൃഗങ്ങളും. എത്ര അപകടം ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് ടിവി
2: കാണുന്നു. പറഞ്ഞു ഞാൻ നേരത്തെ ഈ അപ്പുറത്തെല്ലാം നോക്കുന്നില്ലേ, എനക്ക് കറണ്ട് ഇല്ലാത്തതിന് ഒരു വിഷമമില്ല, ഞാൻ അങ്ങനെ ഫോണും അങ്ങനെ ടിവിയിലെല്ലാം നോക്കിക്കുന്ന ആളാ, നിങ്ങൾക്ക് അറിഞ്ഞൂടന്നെ
1: എനിക്ക് വിഷമമില്ലാത്തതിന്റെ സത്യം എനിക്കറിയാം.
2: നിങ്ങൾ നേരത്തെ സത്യം സത്യം എന്ന് പറയുന്നുണ്ട്.
1: ഇവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇല്ലേ, കറണ്ട് പോയ വാട് അപ്പുറം ഇപ്പറെല്ലാം പോയി നോക്കൂ, എന്തിനാന്ന്, അപ്പുറത്തെ വീട്ടിലുണ്ടോ ഇപ്പുറത്തെ വീട്ടിലുണ്ടോ, അന്നേരം അവന് സമാധാനായി. ഇവന്റെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ലാണ്ട് നിൽക്കണോ, അന്നേരം ഓനൊരു ഒരുപാട് കയറാനുണ്ട്. ഓന് മാത്രല്ല ദേവൂട്ടിക്കും
0: കയറും പിടിക്കും.
1: അതന്നെ കരണാ,
2: എന്നാ മിന്താ,
1: നീ ഇപ്പം പറഞ്ഞല്ലോ എനക്കൊരു വിഷമവുമില്ലാന്ന്, എന്തുകൊണ്ടാന്നറിയാ, കാരണോ ചുറ്റുവട്ടത്താർക്കും കറണ്ട് ഇല്ല, തനിക്കില്ലേലും കുഴപ്പമില്ല, മറ്റാർക്കും ഉണ്ടാവരുത് എന്നാണ് എന്റെ മനസ്സിലുള്ള ഇത്.
0: അത് കേവലം കർണന്റെ മാത്രം മനസ്സിലുള്ളൊരു കാര്യമല്ല അമിനത്ത, നമ്മുടെ എല്ലാവരുടെയും പൊതുവായ സ്വഭാവമാണ്.
1: കേട്ടല്ലോ കരണ, കുട്ടരാമട്ട പറയുന്ന നീ കേട്ടല്ലോ, ഇന്നെ കൊണ്ടാന്ന് പറഞ്ഞേ.
2: എന്റെ ആമിൻതാ,

0: ചിരിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17 വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 11 വരാഹാവതാര വർണ്ണന, 12 ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13 നരസിംഹാവതാര വർണ്ണന, 14 ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15 ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16 കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസിനൊപ്പം എസ് ജാനകി പാടിയതാണ് ഈ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
3: മധുര ഗീതങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒത്തിരി മധുരമനോഹര ഗാനങ്ങളുമായിട്ട് നമുക്കൊരു അതിഥിയുണ്ട്. ഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാവായ ഷീന സരിത് കുന്നോത്താണ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇഷ്ടങ്ങൾ ഈണങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഷീന സരിത്ത്, ആയട്ടുപാറ കുന്നോത്ത്. പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുകയും പാടാൻ ശ്രമിക്കുക എന്നതുമാണ് എൻ്റെ വിനോദം. ആദ്യമായി ഒരു ഭക്തിഗാനത്തോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ്. ഗുരുവായൂരിൽ വന്നെത്തുവാനിലയോ ഇരുപാദം എനിക്കു നൽകി എന്ന ഗാനഗന്ധർവന്റെ ഈ ഗാനമാവട്ടെ ആദ്യം.

മലയാള ഗാനശാഖയ്ക്ക് ഹൃദയാക്ഷരങ്ങൾ കൊണ്ട് അതിമനോഹര ഈരടികൾ സമ്മാനിച്ച ശ്രീ പൂവച്ചൽ ഖാദറിന്റെ ഒരു ഗാനമാണ് അടുത്തത്. പ്രണയാർദ്രമായ ഈ ഗാനത്തിന് സംഗീതത്തിന്റെ മഴവിൽ ചായം പകർന്നത് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ജോൺസൺ മാസ്റ്ററാണ്. കഥ ഇതുവരെ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ മഴവില്ലിൻ മലർ തേടി എന്ന ഗാനം.

0: രവീന്ദ്ര മാസ്റ്ററുടെ സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. ശാസ്ത്രീയ അടിത്തറയുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം സൃഷ്ടിച്ച ഓരോ ഗാനങ്ങളും കാലം എത്ര കഴിഞ്ഞാലും കാലത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകും. മഴ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയെ കൊണ്ട് അദ്ദേഹം പാടിപ്പിച്ച മഞ്ഞിന്റെ മറയിട്ട എന്ന് തുടങ്ങുന്ന ഗാനമാവട്ടെ ഇനി. ഈ ഗാനത്തിനു വേണ്ടി വരികൾ കുറിച്ചത് കെ ജയകുമാർ.
1: മഞ്ഞിന്റെ മറയിട്ടോർമകൾക്കുള്ളിൽ മൃദുല നിലാവുദിക്കുമ്പോൾ കാലം കെടുത്തിയ കാർത്തിക ദീപ്തി

0: റേഡിയോ മലബാർ 89.6 FM. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ ഷീന സരിത് കുന്നത്താണ് തന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത്.
1: തന്റെ തൂലിക കൊണ്ട് ഒരുപാട് ഹൃദയാർദ്ര ഗീതങ്ങൾ നമുക്ക് സമ്മാനിച്ച് കാലയവനികൾക്കുള്ളിലേക്ക് കടന്നുപോയ അതുല്യ പ്രതിഭയാണ് വിച്ചു തിരുമല. വിച്ചു തിരുമല ജോൺസൺ കൂട്ടിൽ പിറന്നവയുണ്ട. ഒരു പ്രണയഗാനമാവട്ടെ അടുത്തത്. ദി സിറ്റി എന്ന ചിത്രത്തിൽ ശ്രീകുമാറും ചിത്രയും പാടിയ മാനസം തുഷാരം എന്ന് തുടങ്ങുന്ന ഗാനം ഇതാ.
2: കരിലിലെപ്പും പാട്ടുമീട്ടുമീ കസവ നൂലിൻ തന്ത്രിയിൽ നിമിഷ വീണാനാഥ സാധകം തേടാൻ വാ. ചോരും സ്വരകുങ്കുമം ചെറുചുണ്ടിൻ ചോപ്പിലേറ്റിനി പിന്നെയും പാടും.

കാലം മാറുന്നു എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ കുറിച്ച് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന ONV സാറിന്റെ മനസ്സിൽ പിറന്ന ഒരു പാട്ട് പൗർണിമയാവട്ടെ എടുത്തത്. ഈ ഗാനത്തിന് ഈണം പകർന്നത് ജോൺസൺ മാസ്റ്റർ തന്നെയാണ്. മഹാനഗരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രസ്വരം പകർന്ന ഇന്നും ഒരു പൗർണമി ഇതാ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു.

കൈതപ്രം എന്ന നാട്ടിൽ പിറന്ന് ഈ നാടിനെ മലയാളികൾക്കെല്ലാം സുപരിചിതമാക്കിയ നമ്മുടെ സ്വന്തം ഗാനരചയിതാവാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇദ്ദേഹത്തിന്റെ ഗാനങ്ങളിലാകെ നാടിന്റെ സുഗന്ധവും പച്ചപ്പും നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ രചനയിലെ പ്രത്യേകത തന്നെയാണ്. കളിക്കളം എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം കുറിച്ചിട്ട ഒരു ഗാനമാവട്ടെ അടുത്തത്. ഈ ഗാനത്തിന് സ്വരമുദ്രയേകിയത് വേണുഗോപാലാണ്. ജോൺസൺ മാസ്റ്ററുടെ ഈണത്തിൽ പിറന്ന പൂത്താലം വലങ്കയിലേന്തി എന്ന ഗാനമിതാ.

0: റേഡിയോ മലബാർ 89.6 FM. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ ഷീന സരിത് കുന്നത്താണ് തന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത്.
1: തമിഴകത്തു നിന്നും മലയാളക്കരയിലേക്ക് വന്ന് മലയാളികളുടെ ആകെ മനം കവർന്ന സംഗീത സംവിധായകനാണ് SP വെങ്കടേഷ്. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ സംഗീതത്തിന്റെ അരങ്ങേറ്റങ്ങൾ നടത്തിയത്. പിന്നീട് അദ്ദേഹം എത്രയോ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. അതിലൊരു സൂപ്പർ ഹിറ്റ് ഗാനം ഇതാ. പ്രവാചകൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രം ചേർന്ന്. പാൽനിലാവിൻ സ്വയം നനയുവാനോ.

ചെമ്മീൻ എന്ന ചിത്രത്തിൽ മലയാളിക്ക് സമ്മാനിച്ച സംഗീത സംവിധായകനാണ് സലിൽ ചൗധരി. വേറിട്ട് നിൽക്കുന്ന ഈണങ്ങൾ കൊണ്ട് ഗാനങ്ങളെ ധന്യമാക്കിയ ഇദ്ദേഹത്തിന്റെ ഒരു ഗാനമാവട്ടെ അടുത്തത്. ഈ ഗാനത്തിന് വേണ്ടി ഇദ്ദേഹത്തോടൊപ്പം കൂട്ടുനിന്നത് ഓൻ വി കുറുപ്പും യേശുദാസുമാണ്. ശ്രാവണം വന്നു എന്ന മനോഹര ആനിമിത, ചിത്രം അന്ത്യവെയിലിലെ പൊന്ന്.

0: റേഡിയോ മലബാർ 89.6 FM. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ ഷീന സരിത് കുന്നോത്താണ് തന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത്.
1: വയലിൻ എന്ന സംഗീതോപകരണത്തിന്റെ മാന്ത്രികത മുഴുവൻ തന്റെ ഗാനങ്ങളെ ചേർത്ത് പാട്ടുപ്രിയരെ ഹരം കൊള്ളിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്കറിയാൻ പറ്റും സംഗീതത്തിൽ അദ്ദേഹം കാണിക്കുന്ന പുതുമകൾ. ഇനി ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമൽ എഴുതിയ പവിഴവുമായി വരും പനങ്കിളികളെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ഗമനം എന്ന ചിത്രത്തിലേതാണ്.

മണ്ണിന്റെ മണവും പ്രണയത്തിന്റെ അനുഭൂതിയുമൊക്കെ പാട്ടുകളിൽ വരികളായി നിറച്ച ഗാനരചയിതാവാണ് ഷീബു ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിനുള്ളിലും സാധാരണക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. യവനകഥയിൽ നിന്നു വന്ന ഇടയകന്യകയുടെ പ്രണയം വരച്ചു കാട്ടിയ ഒരു സുന്ദര ഗാനമാവട്ടെ അടുത്തത്. ഗാനഗന്ധർവനും വാനമ്പാടിയും ചേർന്ന് പാടിയ ഈ ഗാനം ഒരുക്കിയത് അവസരപ്പച്ചൻ തന്നെയാണ്. ചിത്രം അന്ന.

എത്രയോ കാലത്തിനു ശേഷം പ്രണയിതാക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഭാവമാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അതെ, അങ്ങനെ ഒരു ഭാവമാറ്റം നമുക്ക് ഈ പാട്ടിൽ കാണാം. ബഹുമുഖ പ്രതിഭ ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച പൂക്കളം കാണുന്ന പൂമരം പോലെ എന്ന് തുടങ്ങുന്ന ഗന്ധർവഗീതം കേൾക്കാം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് രവീന്ദ്ര മാസ്റ്റർ.

0: ഇത്രയും നേരം എൻ്റെ ഇഷ്ടഗാനം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി. ഒപ്പം ഈ സുവർണാവസരം എനിക്ക് സമ്മാനിച്ച പ്രിയ റേഡിയോ മലബാറിനും ഹൃദയ നിറഞ്ഞ നന്ദി.
1: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ ഇത്രയും നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഷീന സരിത് കുന്നൂത്ത്.
2: മധുര ഗീതങ്ങൾ.

0: മധുര ഗീതങ്ങൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒത്തിരി മധുരമനോഹര ഗാനങ്ങളുമായിട്ട് നമുക്കൊരു അതിഥിയുണ്ട്. ഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാവായ ഷീന സരിത് കുന്നോത്താണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഷീന സരിത്ത്, നായട്ടുപാറ കുന്നോത്ത്. പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുകയും പാടാൻ ശ്രമിക്കുക എന്നതുമാണ് എൻ്റെ വിനോദം. ആദ്യമായി ഒരു ഭക്തിഗാനത്തോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ്. ഗുരുവായൂരിൽ വന്നെത്തുവാനിലയോ ഇരുപാദം എനിക്കു നൽകി എന്ന ഗാനഗന്ധർവന്റെ ഈ ഗാനമാവട്ടെ ആദ്യം.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 11-ന് വരാഹാവതാര വർണ്ണന, 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സത്യത്യ സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: 9:05 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പർ 0490209708 96. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂളിൽ കാഞ്ഞിലേരി UPU സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 നാടകനേരത്തിൽ നാടകം അസുരഗോത്രം. ശ്രോതാക്കൾ ശബ്ദം നൽകുന്ന ഈ നാടകത്തിന്റെ രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിനിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 പുത്തൻ പാട്ടുകൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
4: യെസ്,
3: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
4: 9447371836.
3: 8078502836.
5: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
5: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
6: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
5: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
6: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490274736300.
7: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
5: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
7: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
5: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 വർഷങ്ങളായി.
7: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
5: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
7: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
5: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
8: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
9: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
10: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെ 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കാതെ ഹൈക്കമാൻഡ്. ഘടകകക്ഷി നേതാക്കളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷം രണ്ടു ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പദത്തിനായി അവകാശമുന്നയിക്കുന്ന മൂന്നു പേരിൽ കെ സി വേണുഗോപാലിന് മുൻതൂക്കമുണ്ടെന്നാണ് സൂചന. എന്നാൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പ്രതീക്ഷയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സതീശനും വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അണികളുടെ പ്രകടനങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. രാഹുൽ നേരിട്ട് ഇടപെടുന്നതോടെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ അനുരഞ്ജനത്തിലെത്തിക്കാമെന്നാണ് കരുതുന്നത്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും മെയ് 23 വരെ അതിന് സമയമുണ്ടെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി പറഞ്ഞു. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കുമൊപ്പമെത്തിയാണ് ദീപാ ദാസ് മുൻഷി ഇക്കാര്യം പറഞ്ഞത്. ചേരിതിരിഞ്ഞ് ആരും പ്രകടനങ്ങൾ നടത്തരുതെന്നും പോസ്റ്ററുകൾ പതിക്കരുതെന്നും ഉള്ളവയെല്ലാം നീക്കം ചെയ്യണമെന്നും നേതാക്കൾ ഒറ്റക്കെട്ടായി ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ഇത് എല്ലാവരും അംഗീകരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തീരുമാനം വന്നാൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവരുതെന്നും നിർദ്ദേശം നൽകി. തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത തീരുമാനമാണെങ്കിലും അനുസരിക്കുമെന്നും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും നേതാക്കൾ ഉറപ്പു നൽകിയതോടെ യോഗം അവസാനിച്ചു. തമിഴകവെട്രി കഴകം TVK സ്ഥാപക നേതാവ് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ഇന്ന് രാവിലെ 10 മണിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ഇന്നലെ രാത്രി 8:30 വിജയ്യെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഗവർണർ രാജേന്ദ്ര ആർലർക്കർക്ക് നേരിട്ട് കൈമാറിയത്. 13-ാം തീയതിയോടെ സഭയിൽ വിശ്വാസവോട്ട് നേടാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരസേന മുൻ ഉപമേധാവിയും നിലവിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ മിലിറ്ററി ഉപദേഷ്ടാവുമായ ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണിയെ പുതിയ സംയുക്ത സേനാ മേധാവിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. സൈനികകാര്യ മന്ത്രാലയ സെക്രട്ടറിയുടെ ചുമതലയും അദ്ദേഹത്തിനുണ്ടാകും. പശ്ചിമബംഗാളിന്റെ 9-ാമത്തെ മുഖ്യമന്ത്രിയായി BJP നേതാവ് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തതോടെ സംസ്ഥാനത്തെ ആദ്യ BJP സർക്കാർ നിലവിൽ വന്നു. കൊൽക്കത്ത ബ്രിഗേഡ് മൈതാനത്ത് ഇന്നലെ രാവിലെ 11:35 നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് മേൽനോട്ടം വഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക നിരീക്ഷകനെ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കി. സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയുടെ ഉപദേഷ്ടാവായാണ് ഡോക്ടർ സുബ്രത ഗുപ്തയുടെ നിയമനം. കള്ളപ്പണം വെളിപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ പഞ്ചാബ് വ്യവസായ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ സഞ്ജീവ് അറോറിയെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനായി CPM പോളിറ്റ് ബ്യൂറോ ഇന്നും നാളെയും ചേരും. സംഘടനാ കരുത്ത് വീണ്ടെടുക്കാനാവശ്യമായ തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ. 21 മുതൽ 23 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. പാർട്ടി നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവുമായി ആരെ നിയോഗിക്കണമെന്നതിൽ PB യോഗത്തിൽ ധാരണയായേക്കും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ 15 ജോലിസ്ഥലങ്ങളിൽ പണിമുടക്കും. VBG റാംജി പദ്ധതി പിൻവലിക്കുക. 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കിയും മിനിമം കൂലി 700 രൂപയായി കൂട്ടിയും തൊഴിലുറപ്പ് പദ്ധതിയെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായതോടെ ജീവനക്കാരുടെ ശമ്പളം അടക്കം വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ. ചെലവ് ചുരുക്കലിന് ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗത്തിൽ ധാരണയായെന്നാണ് വിവരം. നിലവിലെ സ്ഥിതി തുടർന്നാൽ ജീവനക്കാരെ ശമ്പളമില്ലാതെ അവധിയിൽ വിട്ടേക്കും. സർവീസുകളും 20% വരെ വെട്ടിക്കുറച്ചേക്കും. ബോണസ് കുറക്കാനും നീക്കമുണ്ട്. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃത് മഹോത്സവ് ആഘോഷം തുടങ്ങി. മഹോത്സവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 11 ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി സോമനാഥിൽ നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും. വ്യോമസേനയുടെ എയർ ഷോയും അരങ്ങേറും. അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച അന്വേഷണ

റിപ്പോർട്ട് അന്തിമഘട്ടത്തിലെന്ന് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ജൂണിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് 260 പേരാണ് മരിച്ചത്. കേരളത്തിൽ വേനൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ച മുതൽ മധ്യ വടക്കൻ കേരളത്തിലും ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ തിങ്കളാഴ്ച ന്യൂനമർദ്ദം

ക്ഷേമനിധി റസീത് വേണമെന്ന നിർദ്ദേശത്തിൽ ഇളവ്. ഇതില്ലെങ്കിലും ഫിറ്റ്നസ് നിഷേധിക്കരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടു. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആവശ്യമായ രേഖകളുടെ പട്ടികയിൽ ക്ഷേമനിധി രസീത് ഉൾപ്പെടുന്നില്ലെന്ന് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ സൈബർ പോലീസ് ഓഫീസ് മുറ്റത്തുനിന്ന് പോലീസിന്റെ ജീപ്പ് മോഷ്ടിച്ചു. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടെന്ന പരാതി പറയാനെത്തിയ ആളാണ് പോലീസ് ജീപ്പ് മോഷ്ടിച്ച് കടന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് പോലീസ് പ്രതിയെ പിടികൂടി. തൃശൂർ ചാവക്കാട് തൊഴിയൂർ സ്വദേശി കല്ലുവളപ്പിൽ ഹംസത്തിനെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 1:15 സംഭവം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ റേഞ്ചിലെ വിവിധ പോലീസ് ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റിയ എസ്ഐമാരെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ റദ്ദാക്കി. ഡയറക്ടർ എസ്ഐമാരും പ്രമോഷൻ വഴി എസ്ഐമാരായവരും ഉൾപ്പെടെ 112 പേരുടെ സ്ഥലം മാറ്റമാണ് റദ്ദാക്കിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് ഇവരെ സ്ഥലം മാറ്റിയത്. പോലീസ് ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പക്ഷേ സ്റ്റേഷനുകളിലേക്ക് നിയമനം നൽകിയിരുന്നില്ല. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതടക്കമുള്ള നിർണായക പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ ലേബർ കോഡുകളുടെ അന്തിമ ചട്ടം കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനങ്ങൾ കൂടി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ പുതിയ കോഡുകൾ നടപ്പാവും. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് രൂപവത്കരിച്ച 4 ലേബർ കോഡുകൾ കഴിഞ്ഞ വർഷം നവംബർ 21 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്കും ബന്ധുക്കൾക്കും സർക്കാർ ജോലികളിൽ സംവരണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കാതെ ഡൽഹി ഹൈക്കോടതി. നയപരമായ വിഷയങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയുടെ ബെഞ്ച് വ്യക്തമാക്കി. കോടതിയെ സമീപിച്ചതിന് ഹർജിക്കാരനെ ബെഞ്ച് ചോദ്യം ചെയ്തു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന മെട്രോ നഗരങ്ങളിൽ ബംഗളൂരു ഒന്നാമതെന്ന് റിപ്പോർട്ട്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ആകെ കേസുകളുടെ 86% ബംഗളൂരുവിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. സപ്ലൈകോയുടെ ജനപ്രിയ ന്യായവില അരി പദ്ധതിയിൽ വില വർധന. കിലോഗ്രാമിന് 2 രൂപയാണ് കൂട്ടിയത്. 25 രൂപ നിരക്കിൽ 20 കിലോഗ്രാം നൽകിയിരുന്നതിന് ഇനി 27 രൂപ നൽകണം. തീവണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മുത്തച്ഛനോടൊപ്പം ഉറങ്ങുകയായിരുന്ന തമിഴ്നാട്ടുകാരിയായ 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. പ്രതി കൊല്ലം അയത്തിൽ ഗാന്ധിനഗർ വടക്കേതിൽ സാനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ചെങ്കോട്ട പാലരുവി എക്സ്പ്രസ് തീവണ്ടിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 സംഭവം. കഴിഞ്ഞ ദിവസം ഭർത്തൃമതിയായ യുവതി ഇരിക്കൂർ തട്ടുപറമ്പിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ ഇരിക്കൂർ പോലീസിൽ പരാതി നൽകി. ബംഗളൂരു നാഗർഭാവിയിൽ ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഉറങ്ങിക്കിടന്ന ജീവനക്കാരന് ദാരുണാന്ത്യം. അപകടത്തിൽ 4 ജീവനക്കാർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലർ കെ അഭിമന്യു അന്തരിച്ചു. സിപിഎം കരേറ്റ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവും എഴുത്തുകാരനുമായ MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം മെയ് 28 വൈകിട്ട് 4 കോഴിക്കോട് ജൂബിലി ഹാളിൽ ചേരുമെന്ന് RJD സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ഷീന ബോറ വധക്കേസിലെ പ്രതി ഇന്ദ്രാണി മുഖർജിക്ക് 2 സ്പെയിനിലേക്കും UK പോകാൻ അനുമതി നിഷേധിച്ച് പ്രത്യേക കോടതി. ഈ കേസിന്റെ വിചാരണ അവസാനഘട്ടത്തിലാണെന്നും വേഗം തന്നെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രത്യേക ജഡ്ജി JP ദാരേക്കർ അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറിയെന്നും തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നെന്നും അഭിഷേക് ആരോപിച്ചു. സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം. ഇൻഡിഗോ എയർലൈൻസ് കോഴിക്കോട് ഫുജേറ വിമാന സർവീസ് ആരംഭിച്ചു. ഈ മാസം 15 ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലേക്ക് വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ സെർവർ തകരാറായതിനെ തുടർന്ന് മുടങ്ങി. 120 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ബാങ്കുകൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ നികുതിയിളവ് പുനഃസ്ഥാപിക്കുന്നത് സർക്കാർ പരിഗണിച്ചു വരുന്നതായി ഇന്ത്യൻ ബുള്ളിയൻ ആന്റ് ജ്വലേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് സ്വർണവിലയിൽ തുടർച്ചയായി 2 ഇടിവ്. ഇന്നലെ പവന് 240 കുറഞ്ഞ് 1,11,720 സംസ്ഥാനത്ത് റവന്യൂ സ്റ്റാമ്പിന് കടുത്ത ക്ഷാമമെന്ന് റിപ്പോർട്ടുകൾ. മിക്കയിടങ്ങളിലും റവന്യൂ സ്റ്റാമ്പ് കിട്ടാനില്ല. സംസ്ഥാനത്ത് പൂർണ്ണമായും ഇ സ്റ്റാമ്പിംഗ് സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നാസിക് സെക്യൂരിറ്റി പ്രസിൽ നിന്ന് പുതിയ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നതിന് സർക്കാർ ഓർഡർ നൽകുന്നത് കുറച്ചതാണ് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവള റൺവേയിൽ വിമാനമിടിച്ച് ഒരാൾ മരിച്ചു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കുന്നത്തുനാട് പെരിങ്ങാല ബൈത്തുൽ റഹ്മ വീട്ടിൽ റഷീദിയെയാണ് കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്.

0: മുഖ്യപ്രതി നജീബിന്റെ ഭാര്യയാണ് ഇവർ. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ വമ്പൻ ഇടിവ്. 12 ദിവസത്തിനിടെ 2 കോടി യൂണിറ്റിന്റെ കുറവാണ് ഉണ്ടായത്. പ്രതിദിന ഉപഭോഗം 10 കോടി യൂണിറ്റിൽ താഴെയെത്തി. അന്തരീക്ഷ താപനില താഴ്ന്നതും വേനൽമഴ വ്യാപകമായതുമാണ് കാരണം. പാനൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പട്ടികജാതി വിഭാഗത്തിലെ 5 വനിതകൾക്ക് സ്വയം തൊഴിലിനായി ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു. വേനൽമഴയ്ക്കൊപ്പം ഉണ്ടായ ചുഴലിക്കാറ്റിൽ മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം. വലിയ തോതിൽ കൃഷിനാശവും ഉണ്ടായി. മരം വീണ് പല വീടുകളും ഭാഗികമായി തകർന്നു. വൈദ്യുതി ബന്ധം താറുമാറായി. അയ്യൻകുന്ന്, ഇരിട്ടി, മുഴക്കുന്ന് പേരാവൂർ മേഖലയിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ടൌണിൽ മെഗാ ശുചീകരണം നടത്തി. IPL ക്രിക്കറ്റ്. രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ്. ആർച്ചറി ലോകകപ്പിൽ ഇന്ത്യയുടെ സഹിൽ യാദവിന് കോമ്പൌണ്ട് ഇനത്തിൽ വെങ്കലം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായ ലിവർപൂളും ചെൽസിയും സമനിലയിൽ. ISL ഫുട്ബോളിൽ FC ഗോവയും മോഹൻ ബഗാനും സമനിലയിൽ പിരിഞ്ഞപ്പോൾ ജംഷഡ്പൂരിനെ കീഴടക്കി ബംഗളൂരു FC. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കൊക്കനട്ട്. കൊക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കൊക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കനട്ട് ഓയിൽ, കൊക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കൊക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
7: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
8: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
9: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
8: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
9: ഫോൺ 7999476836,
8: 9447371836,
9: 8078502836.
10: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
10: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
10: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ്, മലയാളം മീഡിയം ക്ലാസുകൾ.
10: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
11: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
12: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
13: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തെരുവോരങ്ങളിൽ അഭ്യാസങ്ങളും കൊച്ചു കൊച്ചു മാജിക്കുകളും ചെപ്പടി വിദ്യകളും ഒക്കെയായി നാടുവിട്ട് നാടുതോറും യാത്രകൾ ചെയ്യുന്ന നാടോടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും അവിടെ ടെൻ്റടിച്ച് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെയായിട്ട് അവർ അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവർ സജീവമാകുന്നത്. ടെൻ്റൊക്കെ കെട്ടി കോളാമ്പി മൈക്കൊക്കെ കെട്ടിവെച്ച് ഉച്ചത്തിൽ പാട്ടുവയ്ക്കും. പാട്ടിനനുസരിച്ച് ആൺ പെൺവേഷം കെട്ടി നൃത്തം ചെയ്യും. ഒപ്പം കൊച്ചു കൊച്ചു മാജിക്കുകളും സൈക്കിളിൽ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇതിനെ സൈക്കിൾ ബാലൻസ് അല്ലെങ്കിൽ സൈക്കിൾ യജ്ഞം എന്നൊക്കെയാണ് വിളിക്കാറ്. 80-90 കാലഘട്ടങ്ങളിലൊക്കെ ഇവർ സജീവമായിരുന്നു. ഈ ഒരു കലാരൂപം അന്യം നിന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഡാൻസിനും പാട്ടിനും അഭ്യാസ പ്രകടനങ്ങൾക്കുമൊക്കെ പുറമെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് ലേലം ചെയ്യുന്ന പതിവ് രീതിയുണ്ട്. ചിലപ്പോൾ പഴക്കുലയാവാം അല്ലെങ്കിൽ കോഴിയാവാം, അങ്ങനെ അങ്ങനെ ഇവയിൽ നിന്നുമൊക്കെ കിട്ടുന്ന വരുമാനമായിരുന്നു ഇവരുടെ ജീവിതമാർഗം. അങ്ങനെയൊരു തെരുവ് സർക്കസ് സംഘത്തിന്റെ കഥ പറയുന്ന സിനിമയുമായിട്ടാണ് ഇന്നത്തെ ചിത്രപരിചയത്തിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അതെ, ഗോവിന്ദൻ ആശാന്റെയും കുമാരി കസ്തൂരിയുടെയും പരമന്റെയും ഭീമരാജിന്റെയും അവരിൽ പ്രധാനിയായ ശങ്കുണ്ണിയുടെയും കഥ പറയുന്ന ചിത്രം. 1991 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം വിഷ്ണുലോകം. വടക്കൻ പാട്ടുകളിലെ പാണന്റെ പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള ഒരു ഗാനത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഗാനരംഗത്ത് ഈ ചിത്രത്തിനു വേണ്ടി തന്നെ ഗാനങ്ങൾ എഴുതിയ പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത്.

0: അങ്ങനെ ഗോവിന്ദനാശാനും കുമാരി കസ്തൂരിയും പരമനും ഭീമരാജനും കൂടി തങ്ങളുടെ തെരുവ് സർക്കസ് നടത്തുന്നതിനു വേണ്ടി പറ്റിയ സ്ഥലം നോക്കി നടക്കുകയാണ്.
1: എന്നാലും ഒരു നാടില്ലാണ്ടിരിക്കോ?
2: ഇനി കുറച്ചു ദിവസം ഞങ്ങളുടെ നാട് ഇതാണ്. വീണടം വിഷ്ണു ലോകം, സൈക്കിൾ യജ്ഞം, വിവിധ കലാ കായിക പ്രകടനങ്ങളും അഭ്യാസങ്ങളും,
3: നൃത്ത നൃത്യങ്ങളും.
2: ഞാൻ പ്രൊഫസർ പരമൻ.
3: ഞാൻ ഭീമരാജൻ, പ്രൊഫസർ അല്ല.
2: ഇത് കുമാരി കസ്തൂരി. ഇവിടത്തെ നാട്ടുകാരാ ഞാനുമായിട്ട്. അതെ, കുറച്ചു ദിവസം ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം വേണമായിരുന്നു. വല്ല ഗ്രൗണ്ടോ പറമ്പോ മൈതാനോ?
4: അതെ, അങ്ങനെ ഒരു സ്ഥലം ഇപ്പൊ എവിടെയാ കിട്ടുക?
5: എവിടെയാ കിട്ടുക രക്ഷപ്പെട്ടുകാരെ?
6: ആ വടക്കേക്കര അച്ഛനായുടെ തറവാടിനടുത്തുള്ള ആൽപ്പറമ്പ് പറ്റുമോ പോയിട്ട് നിങ്ങൾക്ക്? കഴിഞ്ഞവണ ഉത്സവത്തിന് തൃശ്ശൂർക്കാർ വന്ന് നാടകം കളിച്ച് അവിടെയായിരുന്നല്ലോ.
2: മതി, ധാരാളം മതി. നാടകത്തിന്റെ സ്ഥലം എന്ന് പറയുമ്പോ നമുക്ക് കൂടുതലാ.
4: തന്നെ ചായ.
3: സ്ഥലം വല്ല ചിരിപ്പിട്ടോ.
4: ഓ, ഇവിടെ അടുത്ത് പറ്റിയൊരു പറമ്പുണ്ടത്രേ.
2: ഇവിടെ നിന്ന് നൂരെ വടക്കോട്ട് നിന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞാ ഒരു ഊട് വഴി കാണാം. അത് നേരെ ചെന്നിരിക്കുന്ന വടക്കേക്കര തറവാട്ടിന് മുന്നിലാണ്. അവിടെ ചെന്ന് ചോദിച്ചാ മതി.
4: അവിടെ ചെന്ന് ആരോടാണ് അനുവാദം വാങ്ങേണ്ടത്?
2: അച്ഛനായര് മൂപ്പൊരു ഒരാളെ ഉള്ളൂ തറവാട്ടിലാണായിട്ട്.
4: ആളെങ്ങനെ നമുക്ക് വലിയ
2: കാലെണ്ണാ കിട്ടുന്ന കാര്യമാണെന്ന് അറിഞ്ഞാ അച്ഛനായര് കവന്ന് കാലേ വീഴും.
4: ഞങ്ങളുടെ ആശാനാ, നാട്ടുകാരാ. ഇവിടത്തെ പരിസരത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയായിരുന്നു. നല്ല സ്നേഹമുള്ളവരാ.
0: അങ്ങനെ വടക്കേക്കര അച്യുതൻ നായരുടെ തറവാടിനടുത്തുള്ള ആൽപ്പറമ്പ് ഒരു നിശ്ചിത വാടകയ്ക്ക് തരപ്പെടുത്തിയെടുത്തു.
4: ആരുമില്ല അവിടെ.
7: ഭീമൻ
2: ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അതാ വന്നിരിക്കുന്നു വിളിച്ചു പറഞ്ഞത്.
4: അച്ഛനെ ഒന്ന് വിളിക്കോ മോളെ.
2: അച്ഛനായര്
4: അച്ഛനെ ഒന്ന് കാണാൻ തരപ്പെടും. ഇനിയുണ്ടോ ചേച്ചി?
2: ആരാ, എന്താ വേണ്ടേ?
4: സൈക്കിൾ യജ്ഞോ അഭ്യാസമായിട്ട് നടത്തുന്നവരാ.
2: ആയിക്കോട്ടെ, അതിന് ഞാനെന്താ ചെയ്യണ്ടേ?
4: വടക്കേപ്പുറത്ത് ആൽപ്പറമ്പ് ഞങ്ങൾ മുമ്പ് സർക്കസും നാടകം ഒക്കെ നടന്ന സ്ഥലമാണെന്ന് പറഞ്ഞപ്പോ
2: അപ്പൊ നേരിട്ട് പിടിച്ചൂലേ. വേണ്ട, ഇവിടെ അങ്ങനത്തെ യാതൊരു അഭ്യാസം വേണ്ട. പൊക്കോളൂ.
4: ആള് കൂടാനും ഞങ്ങൾക്ക് നിന്ന് കളിക്കാനും പറ്റിയ ഒരു സ്ഥലമായത് കൊണ്ടാ. വാടക എന്താച്ചാൽ മുടങ്ങാതെ ഇവിടെ തന്നോളാം.
8: അല്ല, വാടകയ്ക്കായാലും അതിപ്പോ
7: വാടക എന്ന് കേൾക്കുമ്പോഴേക്കും അലച്ച് കാണിച്ച് എടുത്ത് ചാടണ്ട കേട്ടോ. തമ്പുരാൻ എപ്പോഴാ വന്ന് കേറുന്നതെന്ന് അറിഞ്ഞൂടാ. ഈ പെട്ടിപ്പാട്ട് ആളും കൂത്തും ഒക്കെ അദ്ദേഹത്തെ പിടിക്കും തോന്നുന്നുണ്ടോ?
8: വേണ്ടാന്ന് വെക്കാ എളുപ്പാ. ഒരണ കിട്ടിയ അതാ ഇല്ലേ വിലാസിനി.
7: ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം.
8: അന്യനാട്ടിൽ നിന്ന് ഇത്രടം വരെ വന്ന് ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞ ചേപ്പറല്ലേ. ആ പെട്ടിപ്പാട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവല്ലോ.
4: കഴിയുന്നതും കുറച്ചോളാം.
8: ആ കുറയ്ക്കണം. അതുകൊണ്ടായില്ല. ഒരു കാലത്ത് ഈ നാട് വറപ്പിച്ചിരുന്ന ജയവർദ്ധന തമ്പുരാന്റെ മകൻ പ്രതാപവർമ്മ തമ്പുരാന്ന് കേട്ടിട്ടുണ്ടോ? രാജ്യഭരണം കയ്യിലില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ അദ്ദേഹം ഇപ്പോഴും രാജാവാ. ഈ തറവാടിന് വേണ്ടപ്പെട്ട ഒരാളുവാ. എപ്പോഴാ വരാ പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് തമ്പുരാൻ വന്നാ പോണവരെ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കരുത്.
4: ഇല്ല, വലിയ ഉപകാരം.
8: വാടക മുടങ്ങാതെ ഇവിടെ കൊണ്ടു തരണം.
4: ഒരു മുടക്കം വരുന്നില്ല.
8: എന്നാ എന്താച്ചാ ചെയ്തോളൂ.
9: സ്നേഹമുള്ള അമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സൈക്ലജ്ഞം നടത്തി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ പേരും പ്രശസ്തിയും നേടിക്കഴിഞ്ഞ സുപ്രസിദ്ധ സൈക്ലജ്ഞിസ്റ്റ് പ്രൊഫസർ പരമൻ, അതായത് ഞാൻ,
2: അടിക്കടേ,
9: ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിക്ക് വടക്കേക്കര ആൽപ്പറമ്പിൽ വെച്ച് സൈക്ലജ്ഞം ആരംഭിക്കുകയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും കലാസ്നേഹികളെയും ഞങ്ങൾ വടക്കേക്കര ആൽപ്പറമ്പിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. എന്റെ അഭ്യാസ പ്രകടനങ്ങളോടൊപ്പം കുമാരി കസ്തൂരിയുടെ നൃത്ത നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്.
3: ആ ശങ്കുവാശന്റെ ആയിക്കൂടെ പറ. പ്രധാന കളി മുഴുവൻ അങ്ങനെയല്ലേ?
9: എൻ പി ശങ്കു എന്നൊരാളുടെ ചില കൊച്ച

0: പെണ്ണുങ്ങൾ ഒരുങ്ങുന്ന തൊഴിൽ ഞാൻ നോക്കുന്നു. കള്ളന്മാരെ
1: നേരെ ആവാറായി. കൃത്യ സമയത്ത് അധികാരി ഇനി വരും. ആളും കൂടി അൽപ്പം നമ്മളെ ചതിക്കോ?
2: ഇപ്പൊ ഇവനല്ല നിനക്കാ കരുതാ.
1: ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ശങ്കുന്റെ അത്ഭുത അഭ്യാസങ്ങൾ ആന ചേന എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സമയത്തിനവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാരെ നമ്മളെ വിടില്ല.
2: നീ ഇന്നലെ വന്നു 89 വയസ്സ് മുതല് ഈ ഗോവിന്ദനാഥന്റെ കൂടെ ശങ്കു. അവനെ വിറ്റാ നമ്മളെല്ലാം കഞ്ഞി കുടിച്ചു പോണത്. അല്ലാതെ നീ സൈക്കിളിൽ വട്ടം കറങ്ങിയിട്ടല്ല. തലമണയം വെച്ചായാലും അവനോട് എത്തും. അവൻ ഗുരുത്തുള്ളവൻ.
3: കൊറേ നേരമായാലും ഇതുപോലെ നടക്കുവോ?
2: ഇപ്പൊ തുടങ്ങും.
3: തുടങ്ങാൻ താമസിക്കെങ്കിൽ റിക്കാർഡ് ഇട്ട് ആ പെണ്ണിനെ വിട്ട് രണ്ട് ആട്ടം ആടിപ്പിക്കും.
1: അതെ സമയമാകുമ്പോ ആടും പാടും കേട്ടാ.
4: നിങ്ങളാണോ പ്രൊഫസർ പരമൻ?
2: കേട്ടിട്ടുണ്ടല്ലേ.
4: ഏത് കോളേജിലെ?
1: കോളേജിലൊന്നല്ല, ഞാനിങ്ങനെ സൈക്കിൾ
4: സമയത്തൊക്കെ തുടങ്ങിയില്ലെങ്കിൽ
1: കളിയാക്കിയൊന്നല്ല.
5: കണ്ണും കാതും കേൾപ്പിക്കില്ല തോന്നണേ. ഇങ്ങനെയുണ്ട് ഒരു ബഹളം വിളിക്കാൻ തേച്ച് പാണ്ടായല്ലോ എന്റെ ഭഗവാനെ.
0: വിളിച്ചു
5: നിന്നല്ല ഭഗവാനെ.
0: പിന്നെ ഈ നായരെ വിളിക്കുന്നു പറഞ്ഞ് ആശിച്ച് കാത്തിരിക്കുകയല്ലേ ഭഗവാൻ വിളിയേക്കാൻ?
5: ഓ തമാശയായിരിക്കും. പണ്ട് ബന്ധാലോചിച്ച് നിന്റെ തറവാട്ടിലേക്ക് വരുന്ന വഴിക്ക് നാട്ടുകാരൊക്കെ പറഞ്ഞു വിലാസിനല്ലേ വലിയ തമാശക്കാരിയാണെന്ന്.
0: എന്നിട്ടിപ്പൊ എന്തുണ്ടായി മൂപ്പർക്ക്?
5: ഉണ്ടായി, എമ്പാടുണ്ടായി. ഈ തമാശക്കാരുടെ കഴുത്ത് താലി കെട്ടി അന്ന് മുതൽക്ക് തുടങ്ങിയതല്ലേ ഐശ്വര്യങ്ങൾ ജാഥയാഥയായിട്ട് വരാൻ. നാട് തണ്ടി നടക്കുന്ന സർക്കസുകാരുടെ എന്ന് വലുതും കാരണം കിട്ടിയാ. ഇപ്പൊ അതും വരുത് എന്ന് വിചാരിക്കേണ്ട വരെ എത്തി.
0: എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. പാങ്ങോട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് 5 ആന ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലേ വടക്കേക്കൻ ഉത്സവത്തിന് 10 ആന ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടെ തറവാട് സ്വത്ത് വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് എന്റെ ഐശ്വര്യക്കുറവൊന്നും അല്ല. സദ്യക്കും കറവാണിക്കും തറവാട്ടിലെ ഉരുളിയും വാർപ്പും വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് നിങ്ങളുടെ വിവരക്കെട്ട്. തലച്ചോറില്ലാത്ത ഒരു നായരുടെ കൂടെ ഇറങ്ങി പോരേണ്ടി വന്നല്ല ദൈവമേ എനിക്ക്.
5: എവിടേക്കാണാവോ തമ്പുരാട്ടുമാരെ കുളിച്ചൊരുങ്ങി?
0: ആൽപ്പറമ്പിലെ കളിയാണ്.
1: ആൽപ്പറമ്പിലെ കളി? അയ്യാ
5: ഇട് കയറി പുറകത്ത്. എല്ലാ നേരത്തും മുത്തീർപ്പം കൊലക്കാന്ന് പറഞ്ഞു ഇത് തന്നെയാ ഭഗവാനേ.
1: ആശാൻ അടിച്ചിരിക്കും.
6: മൂന്നാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സൈക്കിളിന്റെ പരിപാടി സ്ഥലം അധികാരി ശ്രീ മേത്താട്ടോട്ടിക്കുന്ന
1: ശങ്കുവന്നിട്ടും വലിയ കാര്യമില്ല. കയ്യടി കെട്ടില്ലേ? ജനം മുഴുവൻ എന്റെ കൂടെ പ്രൊഫസർ പരമന്റെ കൂടെ.
0: ഇവിടെ
3: ആരംഭിച്ചിരിക്കുന്നത് തുടങ്ങുമ്പോ തുടങ്ങും. കൂടുതൽ അഭ്യാസം ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അഭ്യാസം ഒന്നും അറിഞ്ഞൂടാ.
6: മധുരപ്പകരേടിന്റെ വടിമുറ്റത്ത് മയൂര നൃത്ത ചവിട്ടുന്ന കുമാരി കസ്തൂരിയുടെ അങ്ങനെ വിവിധ കലാപരിപാടികളാണ്
0: ഞങ്ങളുടെ.
7: ഇതുവരെ അവൻ ചതിച്ചിട്ടില്ല മോളെ. അവന്റെ ആശ ഞാൻ എനിക്കുറപ്പുണ്ട്. ഇത്തിരി വൈകിയാലും അവനിങ്ങെത്തും.
8: ശങ്കുണ്ണിയായിരുന്നു അവരുടെ തുറുപ്പ് ചീട്ട്. അതുകൊണ്ട് തന്നെ മിക്ക അഭ്യാസ പ്രകടനങ്ങളൊക്കെ ശങ്കുണ്ണിയുടേത് തന്നെയായിരുന്നു. ഇതിൽ അല്പം പരിഭവം നമ്മുടെ പരമുവിനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ശങ്കുണ്ണിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കിയിരുന്നത് കസ്തൂരിയായിരുന്നു. അതിൻ്റെ ഒരു ചൊറുക്ക് പരമു ഇടയ്ക്കിടെ കാണിക്കാറുമുണ്ട്.
6: കേരളത്തിൽ അങ്ങോളമിതോളമുള്ള ജനലക്ഷങ്ങളുടെ മുമ്പിൽ സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി പ്രമുഖരായ പല വ്യക്തികളിൽ നിന്നും നിരവധി കീർത്തിമുദ്രകളും മെഡലുകളും സമ്പാദിച്ച മാസ്റ്റർ ശങ്കുവിന്റെ അത്ഭുത സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവനെയും ഞെട്ടിപ്പിക്കുന്ന കോരിത്തെരിപ്പിക്കുന്ന രോമാഞ്ചമടിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ ശങ്കുവിന്റെ കാഴ്ചവെച്ചത്. കുട്ടികളാ ചേർന്ന് കൈയടിച്ച് മാസ്റ്റർ ശങ്കുവിന് സൈക്കിൾ സവാരി നടത്തുവാൻ സീറ്റ് വേണ്ട, വെറും ഹാൻഡിൽ ബാർ മാത്രം മതി എന്ന് തെളിയിക്കുന്ന അഭ്യാസ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തതായി ഒറ്റവീൽ സവാരി. ഒറ്റവീലിൽ നിന്നും കൊണ്ട് മറ്റവീൽ പമ്പര പോലെ കടക്കുന്ന അത്ഭുതകരമായ കാഴ്ചക്കാരൻ സുഹൃത്തുക്കളെ, സൈക്കിൾ പമ്പര, സൈക്കിൾ പമ്പര. കുട്ടികളെല്ലാം ചേർന്ന് കൈയടിച്ച് എനിക്ക് മുന്നിൽ മാത്രമല്ല പിന്നിലും ഒരു കണ്ണുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, തനിക്ക് സൈക്കിൾ സവാരിക്ക് 2 ചക്രങ്ങൾ ആവശ്യമില്ല, ഒറ്റചക്രം മതി എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അത്യത്ഭുത അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ സന്തു അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ സംഭാവനയുടെ കാര്യം മറന്നു പോകുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾ വിലയേറിയ സംഭാവനകൾ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. അടുത്തതായി മായാജാല പ്രകടനങ്ങൾ, ഇതെല്ലാം ചേർന്നോട് കൈയടിച്ച്. നിങ്ങളെ ഏവരെയും രോമാഞ്ചമടിയിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, കോരിത്തരിപ്പിക്കുന്ന
9: അതിഭയാധിപതി
10: കൊച്ചു പിള്ളേരാണെങ്കിൽ
3: വായിന്ന് നാരങ്ങ എടുക്കുന്നു, ഇവിടെ ഓരോരുത്തരും വായിന്ന് വിമാനം എടുക്കുന്നു.
6: നിങ്ങളെ എവരെയും അത്ഭുതപ്പെടുത്തുന്ന, രോമാഞ്ചം അടിയിക്കുന്ന അത് ഭയങ്കര
10: തട്ടിപ്പ്.
9: അടുത്ത ഐറ്റം
3: ഉമ്മയോമാര് വേറെ വേലയില്ല.
6: അടുത്ത ഐറ്റം രക്തത്തണ്ണീരുള്ള ഐറ്റമാണ്.
9: ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ?
3: എനിക്ക്
6: ദാഹിക്കുന്നു. ദയവായി ഞങ്ങളുടെ മുന്നിലേക്ക് വരിക.
9: ഏ അതല്ലേ, ഞാൻ തരാം.
6: അടുത്തതായി രക്തത്തണ്ണീരുള്ള ഐറ്റമാണ്.
9: എന്നെ തൊട്ടുകൊണ്ട് ശക്തിയായിട്ട് വലിക്കൂ, വലിക്കൂ, വരുന്നുണ്ടോ? വലിക്കൂ, വലിക്കൂ. നോക്കൂ, കഴിക്കുന്നു.
6: സ്പർശിക്കുക പോലെ ചെയ്യാതെ വായുവിൽ കൂടി സ്വന്തം
3: ഇന്നൊന്നും മരുന്നില്ലല്ലോ, ഇതിനകത്തൊന്നും മരുന്നില്ല. ഇതൊക്കെ ചുമ്മാ പറ്റി വിധാ മാതിരി
9: കള്ളം പറയരുത്.
3: അയ്യോ ദൈവത്തിനാണ്, ഇതൊന്നും മരുന്നില്ല. ഞാൻ
9: കുടിച്ചെങ്കിലും ഇതേ കൂടെ വരും. കുടിച്ചെങ്കില് കണ്ണടച്ചതാ ഇരുന്നോളൂ.
6: ഈ സുഹൃത്തിന്റെ കള്ളത്തരം വരും. ഇതാ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്ന ഐറ്റം കാബൂളിക്ക പേപ്പർ വാല.
9: ഇതാ എന്റെ കയ്യിൽ കുറച്ച് പേപ്പറുകളാണ്, കുറച്ച് പേപ്പറുകളാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം.
6: സംശയമുണ്ടോ?
9: എന്തെങ്കിലും
6: അതിന്റെ
9: ഒന്നുമില്ലല്ലോ,
0: ഒന്നുമില്ലല്ലോ.
9: ഇതിലോ അത് വീട്ടിൽ കൊണ്ടുപോയിക്കോ, വീട്ടിൽ
6: കൊണ്ടുപോയിക്കോ.
9: അടുത്ത ഐറ്റം ഞാൻ ഈ പേപ്പർ തിന്നു.
6: ഇതാ അടുത്തതായി ആ പേപ്പർ കഷ്ണങ്ങൾ മുഴുവൻ അദ്ദേഹം തിന്നുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി ചവച്ചരച്ച് കഴിക്കുകയാണ് അദ്ദേഹം. വായ്പുള്ളിലേക്ക് പോയ പേപ്പറുകൾ മാലമാലയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. സംഭാവനയുടെ കാര്യം ആരും പറഞ്ഞു തുടങ്ങി. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ഞങ്ങളുടെ അടുത്ത ഇനം ജനക്ക് ജനക്ക് പായൽ പാചി, അഥവാ നിറം പാറുന്ന തൂവലുകൾ.
9: ഇതാ ഇത് കണ്ടല്ലോ, വെറുമൊരു പേപ്പർ.
6: ഇതാ ഇത് വെറുമൊരു പേപ്പർ
9: മാത്രമല്ലോ. ഞാൻ ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുന്നു.
6: ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുകയാണ്.
9: കുഴൽ പോലാക്കുന്നു. എന്നിട്ട് ഞാൻ ഈ തൂവലെടുത്ത്, തൂവൽ കണ്ടല്ലോ, ഇതിന്റെ
6: അകത്തേക്ക്
9: ഞാൻ ഇടുകയാണ്.
6: ഇതാ കുഴലിലേക്ക് ഇടുകയാണ്.
9: അത്ഭുതകരമായിട്ട് ഇതാ മറ്റൊരു തൂവൽ ഞാൻ എടുക്കുന്നു. അടുത്തായി ഞാൻ എന്താ ഒരു വെള്ളത്തൂവൽ ഇടുകയാണ്, വെള്ളത്തൂവൽ. എന്നിട്ട് ഞാൻ എടുക്കുന്നതോ ഒരു വയലറ്റ്. സുഹൃത്തുക്കളെ സംശയം നോക്കിക്കോളൂ, ഇത് വെറും ഒരു പേപ്പറാണ്.
6: ഒരു മാന്യ സുഹൃത്ത് ഒരു നോട്ടുമാലയുമായി വരുന്നുണ്ട്. നിൽക്ക് സുഹൃത്തെ, എന്താണ് പേര്?
10: കാക്കരക്കടവ് തമ്പി.
6: കാക്കരക്കടവ് തമ്പി എന്നൊരു മാന്യ സുഹൃത്ത് ഇതാ ഒരു നോട്ടുമാല സംഭാവന ചെയ്തിരിക്കുന്നു.
8: അങ്ങനെ തെരുവ് സർക്കസ് ഭംഗിയായി നടന്നു പോവുകയാണ്. അഭ്യാസ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞാൽ ശങ്കുണ്ണി ഇത്തിരി മദ്യപിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറെ നേരം അദ്ദേഹത്തിന്റെ ഒരു ലോകം തന്നെയാണ്. പാട്ടൊക്കെ പാടി തെരുവിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം.
0: ആളുകൾ പറയണ കേട്ടു, വലിയ അഭ്യാസമൊക്കെ ആയിരുന്നു.
11: എന്തോന്ന് ഇത്ര വലിയ അഭ്യാസം? ഞാനും പണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു.
9: അത് ചേട്ടന്റെ ശരീരം കണ്ടപ്പോഴേ എനിക്ക് തോന്നി.
11: തോന്നിയല്ല, തോന്നും. ഒരു അഭ്യാസിക്ക് മാത്രമേ മറ്റൊരു അഭ്യാസിയെ കണ്ടാൽ മനസ്സിലാവൂ. ഒരു കള്ളുകുടിയന് മാത്രമേ മറ്റൊരു കള്ളുകുടിയനെ കണ്ടാ
9: മനസ്സിലാവൂ.
11: ബ്രഹ്മവിലാസം സർക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഞാനൊരു 10 വർഷം
9: മുട്ടു
11: ഒരു 2-3 മുട്ടയും കൊണ്ടുപോവാ.
9: അഞ്ചാറെണ്ണം കൊണ്ടുവരാ.
0: എന്തൊരു തീറ്റയും കുടിയോ ഇത്?
11: ഇതെന്തോ തീറ്റ. ഞാൻ പണ്ട് ബ്രഹ്മവിലാസം ഹോട്ടലിൽ
9: അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഭർത്താവ് ഭാര്യ അടുത്ത് വളരെ ഡീസന്റ് ആയിട്ട് പെരുമാറാവും, അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഡീസന്റ് ആയിട്ട് പെരുമാറാവും. റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേച്ചിക്ക് എന്താ
0: പ്രശ്നം?
9: ഒന്നുമില്ലല്ലോ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അതെന്റെ ഒരു നിർബന്ധമാ. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. എല്ലാരും സന്തോഷമായിരിക്കണം. ചേച്ചി ചേട്ടന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം.
11: കൃഷ്ണമണി കേട്ടോഴി.
9: നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് മണ്ണ് അല്ല മൂക്ക് മണ്ണി മുട്ടുന്നതം വരെ കുടിക്കണം. വയറ് പൊട്ടുന്നിടം വരെ വല്ലതും കഴിക്കണം. മരിക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണം. ചേട്ടൻ ഉറങ്ങിക്കോ. ചേട്ടൻ ഉറങ്ങിക്കോ.
11: പക്ഷേ നീ പോയ ശേഷം മാത്രം.
9: പോയതിന് ശേഷം
11: സുഖമായിട്ടോ?
9: ഞാൻ പോവാ. ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, റോങ് ആയിട്ടൊന്നും സംഭവിക്കാനും പാടില്ല. കേട്ടോ ചേട്ടാ. സോജാ രാജകുമാര, സോജാ രാജകുമാര.
0: ഒന്ന് വിളിച്ചത്തോട്ട് വരണം.
9: റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. വെറുതെ ഒച്ച ഉണ്ടാക്കി അച്ഛനെ വിളിച്ചുണർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്.
0: അച്ഛൻ അറിയാമല്ലോ മൂപ്പരെ, നല്ല പിള്ള.
9: കസ്തൂരി എന്താ ഉറങ്ങാത്ത?
0: ഉറക്കം വരാഞ്ഞിട്ട്.
9: എന്താ ഉറക്കം വരാത്ത?
0: എന്റെ വായിരിക്കുന്നു കേട്ടോ. വന്ന് വെട്ടി വീഴുന്ന ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കണോന്നുള്ള എന്റെ തലവിധിയാണല്ലോ.
9: അതെ, ഞാൻ ഷാപ്പ് ചെയ്യുന്ന തിന്നു. ഇന്നിനി എനിക്കൊന്നും വേണ്ട.
0: എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം? ദുഷ്ട, ഇവിടെ നിങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ കണ്ടല്ലേ ഞാൻ ഇവിടെ
9: കഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
0: കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. കഷ്ടമുണ്ട്, രാത്രി മുഴുവൻ ഉറക്കം വെച്ച് കാത്തിരുന്നപ്പോ ഷാപ്പിന്ന് തിന്നേച്ചു വന്നെന്ന്.
9: റോങ് ആയിട്ട്, അതെ റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണെങ്കിൽ ഒരു ശകലം കഴിച്ചേക്കാം. കസ്തൂരി എന്റെ കസ്തൂരി.
0: ഒരു ശകലം മതി എന്ന് പറഞ്ഞിട്ട്
9: നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്വാദ് ആ ഷാപ്പിലെ അരിക്കയ്യേ.
1: രാവും പകലും ഈ സൈക്കിളിന്റെ പുറത്തിരുന്ന് കഷ്ടപ്പെടുന്നവനെ ഒന്ന് ശ്രദ്ധിക്കാനോ സ്നേഹമായിട്ട് 2 വാക്ക് പറയാനോ ആർക്കും നേരമില്ല. പരമനൂര് നല്ല കാലം വരും.
6: വരും വരും. ഉള്ള കാലം മുഴുവൻ സൈക്കിളിമേ ഇങ്ങനെ ചുറ്റി ചുറ്റി ആയിസ് പോകുന്നത് തന്നെ.
1: കാലം ഇടയ്ക്ക് ഒരു തൊഴി എന്നാ ഉണ്ടല്ലോ.
6: താഴെ വീഴും.
1: വേണ്ട മനെ,
0: എങ്ങോട്ടാ?
9: കാറ്റ് വാങ്ങ പോണേ, ഒരു കവിത വാങ്ങി വന്നേ, അത് കേട്ടു വാങ്ങ പോണേ, അന്ന് കണ്ണി എന്ന്

അങ്ങനെ ഒരിക്കൽ യാദൃശ്ചികമായി ശങ്കുണ്ണി സാവിത്രിക്കുട്ടിയെ കണ്ടുമുട്ടുന്നത്. ആരുടെയൊക്കെയോ കാരുണ്യത്തിൽ ജീവിക്കുന്ന ഒരു പാവം സ്ത്രീ. ദേവീക്ഷേത്രമാണെന്ന് കരുതി സാവിത്രിക്കുട്ടിയുടെ വീടിന് മുന്നിൽ ചെന്ന് ശങ്കുണ്ണി മദ്യലഹരിയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു.

0: ദേവി, സർവേശ്വരി, മഹാമായെ, ഇന്നും നട അടച്ച? അയ്യേ, സങ്കടമായിപ്പോയി, പരമസങ്കടമായിപ്പോയി. ഞാനിന്ന് നേരത്തെ വന്നില്ലേ, പിന്നെ എന്തിനാ നട അടച്ചത്? ദേവി, എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ, സത്യമായിട്ടും ഇല്ലല്ലോ. പിന്നെന്തിനാ ദേവി ഇവിടെ നട? റോങ് ആയിട്ട് ശംഖു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നട അടച്ചത്? ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും. അത് ശംഖുവിന്റെ ഒരു നിർബന്ധമാ, ചെറിയൊരു നിർബന്ധം. ദേവി, ശംഖുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ? നാട് തന്നെ നടക്കുന്നൊരു പാവമല്ലേ ശംഖു? ശംഖുവിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ശംഖുവിന് ദേഷ്യം വരും മര്യാദയ്ക്ക് തുറക്കാൻ. ദേവി, തുറക്കാൻ! ദേവി, ദേവി, തുറക്കാൻ!
1: അന്നാണ് ആദ്യമായി സാവിത്രിക്കുട്ടിയെ ശംഖുണ്ണി കാണുന്നത്. നിലവിളക്കുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന സാവിത്രിക്കുട്ടിയെ കണ്ടപ്പോൾ സാക്ഷാൽ ദേവിയാണെന്ന് കരുതി ശംഖുണ്ണി അറിയാതെ തൊഴുതു നിന്നു. അച്യുതൻ മാമയുടെ കൂടെയാണ് സാവിത്രിക്കുട്ടി കഴിയുന്നത്. വലിയ പ്രതാപത്തോടെ കഴിഞ്ഞിരുന്ന തറവാടായിരുന്നു ഇവരുടേത്. അച്യുതന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇപ്പോൾ ഒരു വാടകക്കാരനെന്ന പോലെയാണ് സ്വന്തം തറവാട്ടിൽ കഴിയുന്നത്. സാവിത്രിക്കുട്ടിക്ക് ആകെയുള്ള ഒരാശ്വാസം കൃഷ്ണനുണ്ണി എന്ന ഉണ്ണി മാമയായിരുന്നു.
2: സാവിത്രിക്കുട്ടിയോ, കാണാൻ കൊതിച്ചുല്ലോ നിന്നെ. ഈ വഴിക്ക് അമൃതി പോക്കും വേണ്ടെന്ന് വെച്ചോ?
3: ഇവിടെ നിന്ന് കേറിയെന്നറിഞ്ഞ പിന്നെ
2: അച്യുതേട്ടനോട് മതിയല്ലോ. എന്നോടുള്ള വൈരാഗ്യം ഈ ജന്മം തീരില്ല മൂപ്പർക്ക്.
3: അച്ഛുമാമ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ദിവസം ഉണ്ണിമാമയുടെ അടുത്ത് വരാൻ മുടക്കം വരുത്താറില്ലല്ലോ ഞാൻ.
2: മോളുടെ പുറത്താണ്.
3: എല്ലാ ശാപങ്ങളും തുടങ്ങിയ ദിവസം
2: സുഭദ്ര മരിച്ചിട്ട് 23-ാമത്തെ വർഷം. ഞാനത് എന്തേ ഓർക്കാതെ പോകും.
3: ഉണ്ണിമാമയ്ക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഒന്നും.
2: കാക്കരക്കാവിൽ ഇപ്പോഴും മഞ്ഞച്ചെമ്പകം പൂക്കണുണ്ടോ? ആവോ, അത് അവക്ക് വേണ്ടിയാ പൂക്കണത് എന്നായിരുന്നു പ്രശ്നം.
3: മദ്രാസിക്ക് അയക്കാനുള്ള വീണ ഇതുവരെ അയച്ചില്ലേ? അന്ന് വരുമ്പോ തിരക്കിട്ട പണിയായിരുന്നല്ലോ ഉണ്ണിമാമ.
2: ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. എത്ര ശ്രമിച്ചിട്ടും ചുരുത് ചേരുന്നില്ലേ എന്നൊരു സംശയം.
3: സംശയങ്ങളെ തീരായി ഉണ്ണിമാമയുടെ കൂടപ്പിറപ്പ. എത്രയായാലും തൃപ്തിയാവില്ല.
2: തിരക്കും ബഹളവും ഏത് കച്ചവടത്തിനും ആവാം. ക്രിയേഷൻ അത് പറ്റുമോ? നിന്റെ കൈകൊണ്ട് ഒന്ന് മീട്ടിക്കെട്ടിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ പതിവും.

0: സ്ത്രീകുട്ടിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഇടയ്ക്ക് അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് സാവിത്രി തിണ്ടാൻ പോയില്ലേ
1: ഉണ്ണിമാമയുടെ അടുത്തൊന്ന്.
2: ഉണ്ണിമാമ അന്നം തരണ പ്രതാപവർമ്മ തമ്പുരാന്റെ വായിലിരിക്കണ തെറി എന്നെ കേൾപ്പിച്ച് അടങ്ങൂല്ലേ. അദ്ദേഹത്തിന് കണ്ണെടുത്താ കണ്ടോടായി ഉണ്ണിമാമേ. ഈ കുടുംബത്തിന് ആരും അവനായിട്ട് ബന്ധപ്പെടുന്ന തമ്പുരാൻ ഇഷ്ടമല്ല അറിയാലോ. ഉപകാരം ഏതായാലും ഇല്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. സംഗീതം അത്ര സംഗീതം ആവശ്യത്തിന് സംഗീതം, അത്യാവശ്യത്തിന് ദൈവദോഷമൊക്കെ ഇവിടെയും കയറി വന്നൂലോ, എന്നിട്ട് മതിയായില്ലേ. പെൺകുട്ടിയോട് നാളെ തന്നെ വേറെ ഉണ്ട് ഇവിടെ.
0: അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ സാവിത്രി കുട്ടി എന്തിനാ വെറുതെ?
3: അച്ഛമാമയുടെ ഇഷ്ടം അനിഷ്ടം തീരുമാനിക്കുന്നത് തമ്പുരാനാ. ആ തമ്പുരാൻ തീരുമാനിച്ച നമ്മളാരും ഉണ്ണിമാമയെ കാണാൻ പാടില്ലെന്നാണോ അമ്മൂമ്മയും പറഞ്ഞു വരുന്നത്?
0: അവിടെ പോണ്ടെന്നും ഉണ്ണിയെ കാണണ്ടെന്നും അമ്മൂമ്മ പറയില്ല കുട്ടി. പണ്ടും എന്റെ മക്കളെക്കാളേറെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു.
4: കേസിന് പോണ ദിവസം അച്ഛന് കലിയും തുള്ളലും കുറച്ച് ഏറെയാ. സാവിത്രി അച്ഛനാണെങ്കിൽ മറുപ്രാവശ്യം പറയില്ല.
5: അച്ഛൻ നാളെ മടങ്ങുള്ളൂ അത്രേ. ചേച്ചി ആൽപ്പറമ്പില് കളി കാണാൻ പോവാ നമുക്ക്. ഒരാള് ജീവനോടെ കുഴിച്ചിടൂ അത്രേ, അപ്പൊ അയാള് മരിച്ചോളേ. അയ്യേ, ഈ മിനിക്കുട്ടിക്ക് ഒന്നും അറിയില്ല, അതൊക്കെ കങ്കട്ടടി. കങ്കട്ടുകാര് ഒരു കാലത്തും മരിക്കൂലേ. ചേച്ചി ചേച്ചി ചേച്ചി വരുമോ ഞങ്ങളുടെ കൂടെ?
3: ചേച്ചി ഇല്ല, ഇതൊക്കെ കുട്ടികള് കണ്ട കളിയല്ലേ.
0: കുഞ്ഞിലക്ഷ്മി അമ്മ തുടങ്ങി.
6: ശങ്കുണ്ണിയും

0: സൈക്കിൾ അഭ്യാസി അല്ലേ?
1: ആ
0: പറയണ കേട്ടു. വെറും അഭ്യാസങ്ങൾ മാത്രമല്ല, പാട്ടും ഡാൻസും ചോലുവായനയും ഒക്കെ ആയിട്ട് ആളുകളെ നല്ലപോലെ രസിപ്പിക്കണുണ്ടെന്നും കേട്ടു. സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ കേട്ടത് പാടുന്നു, അത്രേ ഉള്ളൂ.
0: നന്നായിരിക്കുന്നു, നല്ല സ്വരം, ഭാവമുണ്ട്. നാടുവാഴിക്കായാലും നാടോടിക്കായാലും സംഗീതം മനസ്സിൽ നിന്ന് വരണം, എങ്കിലേ ഭാവം ഉണ്ടാവൂ. പുള്ളി നടന്നോട്ടെ. ഈ പാണപ്പുഴയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾക്ക് അക്കരക്കടവുകാരുടെ ഓരോ ദിവസവും ആരംഭിക്കുക. എന്നും പുലർച്ചയ്ക്ക് ഈ പാട്ടിന് കാതോർക്കാൻ ഇവിടെ വരും. ശരീരം തിളക്കുന്നതോടൊപ്പം

0: കയറി വന്നോളൂ.
1: വേണ്ട,
0: അയിത്തോം തീണ്ടലൊന്നുമില്ല, താൻ കയറി വാ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവന്മാരെ വീട്ടിൽ കയറി സൽക്കരിക്കുക, ജാതിയും മതവും നോക്കാതെ കണ്ടവരുമായി കൂട്ടുകൂടി നടക്കുക, മ്ലേച്ഛന് സംഗീതം പറഞ്ഞു കൊടുക്കുക, പണ്ടും കാരണവന്മാര് എന്റെ പേരിൽ കാണുന്ന കുറ്റങ്ങളായിരുന്നു അതൊക്കെ. ഊരുതണ്ടി നടക്കുന്നവൻ, നാടിനും വീടിനും കൊള്ളരുതാത്തവൻ, താറം തോന്നി, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇരിക്കടോ, തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്ന് വെച്ചാൽ കാപ്പിയിടലും അത്യാവശ്യം കഞ്ഞി വെക്കലും ഒക്കെ തനിച്ചാണ്.
1: വേണ്ട, കുടുംബമൊക്കെ
0: ഈശ്വരൻ കടം തന്ന ഭൂമിയില് അതിരുകളില്ലാത്ത ആകാശത്തിന്റെ ചുവട്ടില് ഒറ്റത്തടി, ഇതായിപ്പോ എന്റെ കുടുംബം.

0: ഒരുപാട് പഴക്കമുണ്ട്, ശബ്ദമൊന്നും ശരിയല്ല.
1: ഇവനെ വിശ്രമ ജീവിതത്തിന് അയക്കേണ്ട കാലം കഴിഞ്ഞല്ലോ ശംഖു, ഒഴിവാക്കിക്കളാ. തെരുവിലായാലും അവശബ്ദം പാടില്ലല്ലോ.
0: ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവൻ എന്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു തെരുവി വെച്ച് ആശാൻ എന്റെ കൈ തന്നത്. ഇപ്പൊ ഇവന്റെ താളമാ എന്റെ താളം.
1: അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. പഠിക്കണേ, ആ പഠിക്കണേ, ഇതിന്റെ തോലൊക്കെ ഒന്ന് മാറ്റി ചരടൊക്കെ ഒന്ന് മുറുക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കണം. ഒരു മൂന്നാല് ദിവസം പിടിക്കും. അതുവരെ തന്റെ ആവശ്യത്തിന് ഇത് വെച്ചോളൂ. എന്തിനാ മടിക്കണേ, വാങ്ങിച്ചോളൂ. പണി തീർത്ത് വെച്ചതാ, ആരും കൈവച്ചിട്ടില്ല. ഇവന്റെ തുടക്കം ഒരു നാടോടി താളത്തിലാവട്ടെ.

0: വരാം വരാം. അറിയോ, കാക്കരക്കടവില് ഇയാളെ അറിയാത്തവരില്ല. ഇപ്പോ സൈക്കിൾ അഭ്യാസി, തരികട അഭ്യാസം മാത്രമല്ല സംഗീതവും ഉണ്ട് ആവശ്യത്തിന്. സാവിത്രി കുട്ടി എന്റെ മരുമകളാ.
1: ഞാൻ ഇറങ്ങട്ടെ.

0: അച്യുതനും ഉണ്ണിയും തമ്മിൽ അത്ര രസത്തിലല്ല. എന്നാൽ അച്യുതന്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് തമ്പുരാൻ എന്ന് വിളിക്കുന്ന പ്രതാപവർമ്മയുടെ കൂടെയാണ്. പല കാര്യങ്ങളിലും അച്യുതനെ സഹായിച്ചിരുന്നത് ഈ പ്രതാപവർമ്മയായിരുന്നു. അതിന് അദ്ദേഹത്തിന് ചില ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അച്യുതന്റെ മരുമകളായ സാവിത്രിക്കുട്ടിയിൽ അദ്ദേഹത്തിന് ഒരു കണ്ണുണ്ടായിരുന്നു. കൂടെ പൊറുപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് അനുഭവിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലതവണ സാവിത്രിയുടെ മുന്നിൽ അയാൾ വന്നിരുന്നെങ്കിലും അവളുടെ എതിർപ്പ് കാരണം ഒന്നും നടന്നില്ല. അവളുടെ സമ്മതത്തിനായി അയാൾ കാത്തിരിക്കുകയായിരുന്നു.
1: തമ്പുരാൻ വരുമെന്ന്
2: അറിയിച്ചിട്ടുണ്ട്.
3: ഓ, ഇറങ്ങിയല്ലോ ഇരണ്ടകള്. ഒറ്റ അണത്തിൽ നിന്ന് ഇവിടെ പുറത്ത് കാണാൻ പറ്റില്ല. ഒക്കെ ഭാഗത്ത്.

0: നിർത്തണോ നിർത്തണ്ടെന്ന് തീരുമാനിക്കുന്ന ഞാനാ. വയറ് നിറയണവരെ കഴിക്കും.
1: അതല്ലടോ ഈ കുണ്ടാണ്ടം, ഇതാരെങ്കിലും നിർത്തണ്ടോ?
0: നമസ്കാരം.
1: അതിനൊന്നും ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ. അന്ന് സമ്മതം തരുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒച്ചയും ബഹളൊന്നും തമ്പുരാന് ഇഷ്ടമല്ലാണ്. ഇന്ന് തറവാട്ടിൽ അദ്ദേഹം വരുന്നുണ്ട്, പാട്ടും കൂട്ടൊന്നും വേണ്ട.
2: അയ്യോ, ആള് ശരിക്കും കൂടി തുടങ്ങിയത് ഇപ്പഴാ. അതിലിടയ്ക്ക് ഒരു ദിവസം നിർത്തിയാൽ
0: മാത്രമല്ല സൈക്കിളിൽ ഇറങ്ങാനും പറ്റില്ല, യജ്ഞല്ലേ.
1: ഇറങ്ങണ്ട, താൻ അവിടെ കണ്ടു തിരിഞ്ഞോ. ഈ കുന്തം തൊള്ളറക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
2: അല്ല അത് അല്ലേ, അപ്പൊ ഇന്ന് കളിയില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്ത് ഇറങ്ങിട്ട് വരട്ടെ.
0: ഭീമ, താനിക്ക് തീ പിടിക്കുമ്പോ ബീഡി കൊളുത്തിക്കോട്ടെന്ന് ചോദിക്കുന്നത് ശരിയല്ല.

0: അകത്തേക്ക് വരാം.
1: ചേച്ചി ഡേ താഴെ തമ്പുരാൻ വന്നിട്ടുണ്ട്.
2: എങ്ങോട്ടാ പുറപ്പാട്? തമ്പുരാനുണ്ട് അപ്പുറത്ത്. ഉച്ചയും ബഹളം ഇല്ലാണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നോണം. ചെല്ല. കുറച്ച് ഇറച്ചി വേവിക്കേണ്ടി വരും. അമ്മ അടുക്കളയിലേക്ക് വരണ്ട.
3: എന്റെ ഗുരുവായൂരപ്പാ.
0: ഭാവി ചെന്നേടം പാതാളെന്ന് പറഞ്ഞ പോലെയായി എന്റെ ഗതി. വിലാസിനുടെ അവിടെയും മുച്ചൂടും തുറഞ്ഞ് തുന്നം പാടി. അവളും കുട്ടികളും ഇവിടെ തന്നെ അങ്ങോട്ട് നിക്കട്ടെ എന്ന് വെച്ചു.
4: എന്നിട്ട് കുട്ടികളൊക്കെ?
0: അത് അവിടെയും ഇവിടെ ആയിട്ട് അങ്ങനെ പോണു. ചെറിയത് രണ്ടും ഇവിടെ ഉണ്ട്.
4: ആ കേസ് മൂന്നും രണ്ടു മൂന്ന് മാസത്തിനാവും വിധിയാവും. അച്ചുനേർക്ക് അനുകൂലമായിട്ട് തന്നെ. എന്റെ അഡ്വക്കേറ്റ് വാദിച്ച ഒരു കേസ് ഇതുവരെ തോറ്റിട്ടില്ല, അറിയാലോ.
0: അറിയാം. പോയതൊക്കെ പോയി എന്ന് വെച്ചോളാം. പാങ്ങോട്ടുകാരോട് അച്ചുവന്നാർ തോറ്റുവെന്ന് ലോകരെല്ലാവരും കേൾക്കെ വിളിച്ച് പറയുകയും ചെയ്തോളാം. കാരണവന്മാരുടെ അസ്തിത്വറിയണ്ട ഈ തറവാട്ടിലെ. അതും കൂടെ അന്യാധീനപ്പെട്ട കെട്ടിത്തൂങ്ങി തരണ്ടാവും.
4: കഴിച്ചത് മതി. മദ്യപിക്കുന്നത് മനസ്സിന്റെ ഒരു സന്തോഷത്തിനാ, കരയാനല്ല. അച്ചുവന്നാരോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാന്ന്? പണം മുടക്കാനും കാര്യങ്ങൾ നടത്തിത്തരാനും ഞാനില്ലേ ഇവിടെ.
0: മുക്കിലും മൂലയിലൊക്കെ മുറിമുറുപ്പുണ്ടേ കുടുംബത്തിലും. അതെ,
4: ആയിരം നാവിന് രണ്ടു വിരല്, കാത് പൊത്തിയാ മതി.

സാവിത്രി കുട്ടി എന്തേ കരയാൻ തുടങ്ങിയില്ലേ? സാവിത്രി കുട്ടിയുടെ അമ്മാവന്റെ കാര്യം ഓർക്കുമ്പോ തമാശയ. എന്നെ കൊണ്ടാവണ സഹായങ്ങളൊക്കെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണുണ്ട്. അല്ല, അച്ഛൻ നായരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാ പിടിച്ചു നിൽക്കാൻ പറ്റുക? കോടതി കാര്യമല്ലേ. കേസ് വിധിയാവുമ്പോ നിങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന ഈ തറവാട് പോലും നിങ്ങളുടേതാവോ അതോ പാങ്ങോട്ടുകാരുടേതാവോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ വയസ്സായ ഒരു അമ്മൂമ്മ അവരുള്ളതാ, കയ്യും പിടിച്ചോണ്ട് എങ്ങോട്ടിറങ്ങാനാ ഇല്ലേ? ഞാനീ പണമൊക്കെ മുടക്കുന്നതും എന്റെ അഡ്വക്കേറ്റിനെ വെച്ച് കേസ് നടത്തുന്നതും ഒക്കെ അറിയാലോ സാവിത്രി കുട്ടിക്ക്. ആരുടെയും മനസ്സ് വേദനിക്കുന്നതും കണ്ണീര് കാണുന്നതും എനിക്കിഷ്ടമല്ല. ആ മുഖം ഒന്ന് ഉയർത്തിയേ. ഞാൻ ഇവിടെ വരുന്നു എന്നും കുട്ടിയുടെ കൂടെ കഴിയുന്നു എന്നും നാട്ടുകാരൊക്കെ പറയുന്നുത്രേ. സത്യം അറിയാലോ, എത്ര കാത്തിരുന്നാലും ശരി, കുട്ടിയുടെ സമ്മതത്തോടെ അല്ലാതെ പ്രതാപവർമ്മ ഈ ദേഹത്ത് തൊടില്ല. കണ്ണീരിൽ ഉമ്മ വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചെല്ലേ, ചെന്ന് മുഖം കഴുകി.

ഇതിപ്പോ പല തവണയായി സാവിത്രിക്കുട്ടി എന്നെ നിരാശപ്പെടുത്തുന്നു. ഞാൻ എത്രത്തോളം മാന്യത കാണിക്കുന്നു അത്രത്തോളം സാവിത്രിക്കുട്ടി അഹങ്കാരം കാണിക്കുന്നു ഇല്ലേ. ഒരു ബലപ്രയോഗത്തിനാണെങ്കിൽ ഇവിടുന്ന് എണീറ്റ് രണ്ടടി നടന്നാ മതി എനിക്ക്. ആരും എതിർക്കില്ല, സാവിത്രിക്കുട്ടി പോലും. ഓ, പക്ഷെ അതിനായിരുന്നെങ്കിൽ ഇതുവരെ കാത്തിരിക്കുമോ ഞാൻ? ഇന്നല്ലെങ്കിൽ ഇനി ഒരിക്കൽ സാവിത്രിക്കുട്ടി എനിക്ക് വഴങ്ങിയേ പറ്റൂ. ഇനിയും എന്റെ ക്ഷമ പരീക്ഷിക്കണോ സാവിത്രിക്കുട്ടി?

സാവിത്രിക്കുട്ടി അസലായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പാടാൻ അറിയില്ലെങ്കിലും പാട്ട് ആസ്വദിക്കാൻ എനിക്കും അറിയാം. ഒരു പാട്ട് പാടും. സാവിത്രിക്കുട്ടിയുടെ പാട്ട് കേൾക്കാനുള്ള അവകാശവും പ്രതാപ ഓർമ്മയ്ക്കുണ്ട് ഇല്ലേ? ഒരു പാട്ട് പാട്. നിർബന്ധിക്കണോ ഞാൻ? പാടാൻ പാടാൻ.

0: സാവിത്രി ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നയാളാണെന്ന് ശങ്കുണ്ണിക്ക് അറിയില്ലായിരുന്നു. ഉണ്ണിമാമയെ പരിചയപ്പെട്ടപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ശങ്കുവിന് മനസ്സിലായത്. അതോടെ സാവിത്രി കുട്ടിയോടുള്ള ഇഷ്ടം കൂടി വന്നു.
1: എനിക്കിനി വയ്യ ഉണ്ണിമാമ, മടുത്തു, ഒക്കെ മടുത്തു. മരിക്കാൻ കൂടെ യോഗമില്ലല്ലോ എനിക്ക്. ഞാനില്ലാണ്ടായ സ്വന്തം മക്കളുടെ നേർക്ക് തമ്പുരാൻ തിരിയോന്ന് അച്ഛമ്മയുടെ പേടി. തമ്പുരാനോടുള്ള കടപ്പാട് തീർക്കണമെങ്കിൽ, പാങ്ങോട്ടുകാരോട് അച്ഛമ്മമ്മയ്ക്ക് ജയിക്കണമെങ്കിൽ തമ്പുരാന്റെ മുമ്പില് ഞാൻ തോൽക്കേ തരുള്ളൂ. അങ്ങനെയെങ്കിലും വേണ്ടി വന്ന അന്നത്തോടെ ഞാൻ എല്ലാം തീർക്കും. വടക്കേക്കര തറവാടിന്റെ എല്ലാ ശാപങ്ങളും അതോടെ തീരും.
2: അരുതാത്തൊന്നും ചിന്തിക്കരുത് കുട്ടി. ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവിച്ചില്ല നീ. അതിനൊക്കെ നേരിട്ടൊരു മനസ്സില്ല നിനക്ക്. ആ മനസ്സിനെ തളർത്തരുത്. എന്നെങ്കിലും ഒരിക്കൽ ദുരിതങ്ങളുടെ തടവറയുന്ന് ഈശ്വരൻ എന്റെ മോക്ക് ഒരു മോചനം തരാതിരിക്കുവോ?
1: ഈശ്വരൻ തരില്ലാന്ന് വാശി പിടിച്ചതൊന്നും ഞാൻ മോഹിക്കണില്ല ഉണ്ണിമാമ. ഒറ്റ സങ്കടേ ബാക്കിയുള്ളൂ ഉണ്ണിമാമ. അച്ഛന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എനിക്ക്
2: മോളെ.
1: അന്ന് കാരണവന്മാരും അച്ഛമ്മയൊക്കെ എതിർത്തപ്പോ എന്റെ അമ്മയെ വിളിച്ചിറക്കി കൊണ്ട് പോവായിരുന്നില്ലേ ഉണ്ണിമാമയ്ക്ക്? എങ്കിലും ഉണ്ണിമാമയുടെ മോളായിട്ട് ജനിക്കായിരുന്നല്ലേ എനിക്ക്.
2: കരയല്ലേ മോളെ, കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ കാക്കരക്കാവിലെ മഞ്ഞച്ചമ്പക ചോട്ടിലിരുന്ന് കരയായിരുന്നു ഈ ഉണ്ണിമാമ.

0: എപ്പോഴെങ്കിലും തോന്നിയല്ലോ വരാൻ. കണ്ണടയ്ക്കണതിന് മുമ്പ് ഈ മുറ്റത്ത് ഒരിക്കൽ കൂടി കാണാൻ ഭാഗ്യം ഉണ്ടായല്ലോ ഉണ്ണിയെ.
1: ഈ മുറ്റത്തിന്റെ ചവിട്ടില്ലാന്ന് ആണയിട്ട് ഇറങ്ങിയിട്ട് കൊല്ലങ്ങളായല്ലോ. ഇത്രയും വരാപ്പ എന്തുണ്ടായാണാവോ വിശേഷം?
2: കൃഷ്ണനുള്ളിക്ക് വിശേഷമൊന്നുമില്ല, മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളേ ഉള്ളൂ. കാക്കരക്കടവുകാർക്ക് അടക്കം പറഞ്ഞു ചിരിക്കാൻ വിശേഷങ്ങൾ ഉണ്ടാവണു ഈ തറവാട്ടിന്ന്.
1: മനസ്സിലായില്ല,
2: അച്ഛനേട്ടൻ പലതും മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു. അപ്പം കൊടുത്ത് അടിവുകളെ ഉണ്ടാക്കുന്നവൻ ആ തമ്പുരാൻ. അവന്റെ അച്ഛൻ ജയവർദ്ധൻ തമ്പുരാൻ നടക്കുന്ന വഴിയിലൊന്നും മാനം കെടാതെ പെണ്ണുങ്ങൾ ജീവിക്കാൻ പറ്റിയിരുന്നില്ല. ആ ചോര തന്നെ ഇവന്റെ തടിമല്.
1: കൃഷ്ണേ മതി, നിന്നേക്കാൾ അഞ്ചാറോണം അധികം ഉണ്ടവനായി അച്യുതൻ.
2: എന്നിട്ടും അച്ഛനേട്ടനെ കാണിക്കുന്നതൊക്കെ സാവിത്രി കുട്ടി പ്രതാപവർമ്മക്കാരാ. ഒരു താലിയിടുവോ അയാൾ അതിന്റെ കഴുത്തില്? വേണ്ട, ഒരു പുടവ് കൊടുക്കുക കുട്ടിക്ക്.
1: ഉത്തരം ഞാൻ പറയാത്തന്നെ ഇയാൾക്ക് അറിയാലോ അതിന്റെ വിധി. അത് മാറ്റി എഴുതാ ഒക്കെ ഇയാൾക്ക്.
2: വിധിയല്ലോ ഇപ്പൊ അതിനെ കണ്ണിട്ട് കൊടുപ്പിക്കണത്. വിധിക്ക് മേലെ നിങ്ങൾ കെട്ടിവെച്ച ദുരിതമല്ലേ.
1: എടോ പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പാ, ഒരു പരിഹാരം ഉണ്ടോ ഇയാൾക്ക് നിർദ്ദേശിക്കാൻ?
2: അച്ഛനും അമ്മയും ഇല്ലാത്തതാണ് ആ കുട്ടിക്ക്. ഇനിയും അതിന്റെ കണ്ണീരി മുറ്റത്ത് വീണാൽ ദൈവം പൊറുക്കില്ല.
1: വേണ്ട, പൊറുക്കണ്ട. അന്നത്തിനും അറ്റയ്ക്കും വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ കൈനീട്ടുന്ന ഗതിയിലെത്തിരിക്കണു. അഞ്ചു പെമ്മക്കളാടോ എനിക്ക്. ഈ തറവാടിന്റെ സുഹൃദക്ഷങ്ങളൊക്കെ കണ്ടു. കാരണവന്മാരുടെ അസ്ഥിത്തറയും കൂടി കടപ്പെട്ടു.
2: ഒന്ന് ബാക്കിയുണ്ടായിരുന്നു, ഈ കുടുംബത്തിന്റെ അന്തസ്. പ്രതാപവർമ്മ ഈ പടികയറിയപ്പോ അതും കൂടി നഷ്ടപ്പെടുത്തി. ഒക്കെ നശിപ്പിച്ച അച്ഛനേട്ടന് അതെങ്കിലും ബാക്കിയൊക്കെയായിരുന്നു. വടക്കേക്കര തറവാട്ടിലെ ശാപങ്ങളൊക്കെ തുടങ്ങിയത് സാവിത്രിക്കുട്ടി ജനിച്ചതിന് ശേഷം അത്രേ. എല്ലാരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതൊരു വിശ്വാസമായി. അവളെ പ്രസവിച്ച സുഭദ്ര പിന്നെ കണ്ണു തുറന്നില്ല. പെറ്റിട്ട കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ അമ്മയ്ക്ക് വിധിയുണ്ടായില്ല. ചോറൂണിന്റെ അന്ന് അച്ഛൻ മരിച്ചു. മുമ്പേ ഒരു ആസ്മാരോഗിയായിരുന്നു അയാൾ. എന്നിട്ടും കുടുംബക്കാരുടെ വർത്തമാനത്തില് അത് സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷമായി. പിന്നീട് അങ്ങോട്ട് വടക്കേക്കര തറവാട്ടിൽ ഒരു പശുവിന് സൂക്കേട് വന്നാൽ, അച്ഛനേട്ടൻ ഒരു കേസിൽ തോറ്റാൽ, ആ പറമ്പിലൊരു കാക്ക ചത്തു വീണാൽ, എല്ലാം സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷം. സ്വന്തം ദുർവിധികളുടെ നേർക്ക് ചിരിക്കാൻ മാത്രം പഠിച്ച കൊച്ചു സാവിത്രിക്കുട്ടി എല്ലാവർക്കും ഒരു ചതുർത്ഥിയായിരുന്നു. അച്ഛനേട്ടന് ഇഷ്ടമല്ലായിരുന്നിട്ടും അന്നൊക്കെ ലക്ഷ്മിയമ്മയുടെ കയ്യും പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവളെന്നെ കാണാൻ വരും. കൂട്ടുകൂടാൻ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അറച്ചു നിന്നപ്പോ ഞാൻ അവൾക്ക് കളിക്കൂട്ടുകാരനായി. പിന്നെ വളർന്നപ്പോ സംഗീതം പഠിപ്പിക്കുന്ന ഗുരുവായി, അവളുടെ ഉണ്ണിമാമയായി. അന്ന് അവളുടെ കൂടെ സംഗീതം പഠിക്കാൻ എന്റെ അകന്ന ചാർച്ചയിൽപ്പെട്ട ഒരു അനന്തരവനുണ്ടായിരുന്നു, മിടുക്കൻ ഹരികൃഷ്ണൻ.
3: സംഗീതമാവാം അവരെ തമ്മിൽ അടുപ്പിച്ചത്. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാനും അവരൊരുമിച്ച് ജീവിക്കുന്നത് കാണാൻ മറ്റാരെക്കാളും കൂടുതൽ കൊതിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ദൈവനിശ്ചയം മറിച്ചായിരുന്നു. ജാതകങ്ങൾ ചേർന്നില്ല. പടിപ്പര കടന്ന് സാവിത്രിക്കുട്ടിയുടെ ശാപം പിന്നെയും അവളെ തേടിയെത്തി. ഹരികൃഷ്ണൻ വിഷം തീണ്ടി മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സാവിത്രിക്കുട്ടി പിന്നെയും ദുശകുനമായി. ആ ഇടയ്ക്കാണ് എഞ്ചിനീയറായ സൂര്യനാരായണൻ തലമാറ്റം കിട്ടി ഇവിടെ എത്തിയത്, എന്റെ ഒരു പഴയ സുഹൃത്തിന്റെ മകൻ. കുറച്ചുനാൾ എന്നോടൊപ്പം അയാൾ ഈ വീട്ടിൽ തങ്ങി. സാവിത്രിക്കുട്ടിയെ അയാൾ ശ്രദ്ധിച്ചു. അവളുടെ കഥകൾ കേട്ടപ്പോ സഹതാപം തോന്നിക്കാണണം അയാൾക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കുവാൻ അയാൾ തയ്യാറായി. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോ ഒടുവിൽ സാവിത്രിക്കുട്ടിയും സമ്മതിച്ചു. അമ്മയുടെ അനുവാദം

0: ആരുമല്ല, അവൾക്ക് കിട്ടിയ പുതിയൊരു ശാപമാണ് ആ തമ്പുരാൻ.
1: അതിന്റെ ജീവിതം ഇനി എന്നും ഇങ്ങനെ? ഒരിക്കലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ലേ?
0: ഈശ്വരൻ വിധി എഴുതുന്നത് കടലാസിലോ കരികല്ലോ അല്ലല്ലോ, മായ്ക്കാനും മാറ്റാനും.
1: വിശ്വസിക്കാൻ പറ്റുന്നില്ല, സഹിക്കാനും. എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു ദേവിയാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദേവി. ആദ്യം കണ്ടപ്പോ മുതൽ അങ്ങനെ കരുതിയിട്ടുള്ളൂ മനസ്സിൽ. ആരാധിച്ചുപോയി അറിയാതെ. പാട്ട് കേട്ടപ്പോ എന്നെ തന്നെ മറന്ന് അവിടെ കയറി വന്നത് തെറ്റാണ്, അറിവില്ലായ്മ. ദേവി, രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടില്ലേ? രക്ഷപ്പെട്ടൂടെ?

0: ഒരു കാരണവശാലും പ്രതാപവർമ്മയുടെ മുന്നിൽ കീഴടങ്ങരുതെന്ന് ശങ്കുണ്ണി സാവിത്രിക്കുട്ടിയോട് പറയുന്നു. ഒരു ദിവസം പ്രതാപവർമ്മയോട് തന്നെ ശങ്കുണ്ണി ഇക്കാര്യം മുഖത്തു നോക്കി പറയുകയുണ്ടായി. ഇത് പ്രതാപവർമ്മയെ വല്ലാതെ ചുടിപ്പിച്ചു.
1: നീ ഇങ്ങനെ വാശി പിടിക്കരുത്, തമ്പുരാന്റെ സ്വഭാവം അറിയാലോ.
2: എല്ലാം വരുത്തി വെച്ചിട്ട് മനസ്സില്ല എനിക്ക്.
1: സാവിത്രിക്കുട്ടി, അച്ഛമാമ ധർമ്മസങ്കടത്തിലാക്കല്ലേ മോളെ.
2: മോള് സ്വന്തം മോളായിരുന്നെങ്കിൽ പറയൂ അച്ഛമാമ.
1: സാവിത്രിക്കുട്ടി, സാവിത്രിക്കുട്ടി സുഖമില്ലാതെ കിടപ്പാ.
3: പറയണത് കള്ളമാണേലും അത് മുഖത്ത് നോക്കി പറയണോ നായരെ.
1: തമ്പുരാനെ,
3: വേണ്ട, വിശദീകരണം ആവശ്യമില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാമെന്നല്ലാതെ പ്രതാപവർമ്മയ്ക്ക് വടക്കേക്കരയ്ക്കുള്ള വരവുകൊണ്ട് ലാഭമൊന്നുമില്ല ഇല്ലേ. ആയിക്കോട്ടെ, ഇത്തവണ കൂടി വിഡ്ഢിവേഷം കെട്ടിക്കോളാന്ന് സാവിത്രിക്കുട്ടിയോട് പറഞ്ഞേക്ക്. തിങ്കളാഴ്ച മദ്രാശിക്ക് മടങ്ങും. അതിനു മുമ്പ് സാവിത്രിക്കുട്ടി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വടക്കേക്കര തറവാട്ടിലേക്കുള്ള തമ്പുരാന്റെ വരവ് നിൽക്കും. അതുകൊണ്ട് എന്താ ദൂഷ്യമുണ്ടാന്ന് അറിയാലോ അച്ഛൻ നേർക്ക് ഇല്ലേ.
4: തമ്പുരാനെ, ഇന്നവളെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല.
3: എന്താ ഇപ്പൊ വേണ്ടേ?
4: ഒരു പുടവ് കൊടുക്കൂ എന്റെ കുട്ടിക്ക്, എന്നിട്ട് എന്താന്ന് ചായ്ക്കുള്ളു.
3: അപ്പോ എന്റെ ചത കൂടെ എരിയണത് കാണണം തള്ളയ്ക്ക് ഇല്ലേ.
4: തമ്പുരാനെ,
3: അല്ലാതിപ്പോ എന്തിനാ പ്രതാപവർമ്മ സാവിത്രിക്കുട്ടിക്ക് പുടവ കൊടുത്തോ കൊടുത്തില്ലേന്ന് ചോദിക്കണുണ്ടോ ആരേലും?
4: ഈ തറവാടിന്റെ മാന.
3: ഓഹോ, അങ്ങനൊന്നുണ്ടോ വടക്കേക്കരയ്ക്ക്? അത് അച്ഛനായര് പറഞ്ഞില്ലല്ലോ. ലക്ഷ്മിയമ്മ, നടക്കാത്ത കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണ്ട.
5: ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാ കൊള്ളാം.
3: എന്താ?
5: ചെല്ലുന്നിടത്തും വിചാരിക്കുന്നിടത്തും ഒക്കെ കൂട്ടിന് തമ്പുരാന് പേർ ഇഷ്ടംപോലെ പെൺകുട്ടികളില്ലേ? എന്നിട്ടും സാവിത്രിക്കുട്ടിയെ എന്തിനാ വെറുതെ? ദയവ് ചെയ്ത് തമ്പുരാൻ ഇനി ഇവിടെ വരരുത്. ആ കുട്ടിയെ ഉപദ്രവിക്കരുത്.
3: പ്രതാപവർമ്മ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്.
5: തമ്പുരാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതന്വേഷിക്കേണ്ട കാര്യവും എനിക്കില്ല.
3: പിന്നെ
5: സാവിത്രിക്കുട്ടിയെ വെറുതെ വിടണമെന്ന് ഞാൻ പറഞ്ഞോളൂ.
3: അത് തീരുമാനിക്കാൻ നീ ആരാ? അവളുടെ സമ്മതക്കാരനോ?
5: തോന്നുമ്പോ ഇവിടെ കയറി വന്ന് അവരെ ശല്യപ്പെടുത്താൻ നമ്മളാരാ സമ്മതക്കാരനോ? അടിച്ചാൽ ഏത് പൊന്ന് തമ്പുരാനെയും തിരിച്ചടിക്കണമെന്നുള്ളത് എന്റെ നിർബന്ധമാണ്.

0: ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. ദൈവ ജീവിക്കുന്ന എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷെ തമ്പുരാൻ അങ്ങനെയല്ല.
1: ഊരും പേരുമില്ലാത്ത ആ തെണ്ടിയാണോ വടക്കേ കിടത്ത കാര്യക്കാരൻ? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൻ ആര് അധികാരം കൊടുത്തു അറിയണം എനിക്ക്.
2: തമ്പുരാൻ ക്ഷമിക്കണം, ഇവിടത്തേക്ക് എതിരായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടോ? രാവും പകലുമില്ലാതെ ചാരായം കുടിച്ചിറങ്ങുന്ന വിവരദോഷി എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട്.
1: വിവരദോഷമായിട്ട് തോന്നിയില്ല എനിക്ക്. തീയില്ലാണ്ട് പുക ഉണ്ടാവില്ല എന്നറിയാലോ എനിക്ക്, ഇല്ലേ?
2: അറിയാം.
1: എങ്കിൽ പിന്നെ ആ തീ എവിടുന്നാണെന്ന് അറിയണ്ടേ? വേണ്ടോ?
2: വേണം.
1: അച്ഛനാരും ബുദ്ധിമുട്ടണ്ട. പ്രതാപ് ഓർമ്മയുടെ മുമ്പിൽ വാലാട്ടാത്ത ഒരു പട്ടിയും ഈ കാക്കരക്കടവിൽ കുറച്ചിട്ടില്ല. അത് ഓർമ്മയുണ്ടായാ മതി, പറഞ്ഞു കൊടുത്തേക്ക് വരുമ്പോളോടും.
2: അവനും ഈ തറവാട്ടിൽ തമ്മിൽ എന്താ ബന്ധം? നിന്നെ തമ്പുരാൻ കാണണോ കാണണോ നിശ്ചയിക്കാൻ അവൻ നിന്റെ ആരാ? ഇതുവരെ ഈ തറവാടിന് ശാപമായിരുന്നു, നീ ഇനിയിപ്പോ തറവാടിന് കളങ്കു ആവണോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും മനസ്സിൽ നിലച്ചുണ്ടെങ്കിൽ വേണ്ട. അത് പ്രതാപോർമ്മ തമ്പുരാനെതിരായി ഒരു ഇല അനങ്ങില്ല ഈ കാക്കരക്കടവില്. അതല്ല, എല്ലാത്തിനെയും കൂടി പടിയിറക്കി തെണ്ടിക്കാനാ ഭാവച്ചാ പറഞ്ഞാ മതി. അഞ്ചെണ്ണുണ്ടല്ലോ, ഒക്കേറ്റിനും വിഷം കൊടുത്തിട്ട് ചത്തോളാ ഞാനും. ജീവിക്കാൻ തമ്പുരാന്റെ സഹായം വേണം, മരിക്കാൻ നിന്റെ സമ്മതം. ഏതാ വേണ്ടത് തീരുമാനിച്ചോളൂ.
3: ഈ ഒരു സംഭവത്തെ തുടർന്ന് അച്യുതൻ ഗോവിന്ദൻ ആശാനോടും കൂട്ടരോടും ഈ നാട് വിട്ടു പോകുവാൻ ആവശ്യപ്പെടുന്നു. മാത്രവുമല്ല, പ്രതാപവർമ്മയുടെ കിങ്കരന്മാർ വന്ന് അവരെ എല്ലാവരെയും തല്ലിച്ചതക്കുകയുണ്ടായി. ഇത് ചോദ്യം ചെയ്യുന്നതിനായി അച്യുതന്റെ തറവാട്ടിലേക്ക് ശങ്കുണ്ണി എത്തുകയും അവർ തമ്മിൽ വാക്ശരങ്ങൾ ഉതിർക്കുകയും ചെയ്തു. ഒടുവിൽ സാവിത്രിക്കുട്ടിയോട് തന്നോടൊപ്പം പോരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു.
4: എന്തായി കാണിച്ചത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തമ്പുരാന്റെ ആൾക്കാർ തേടി നടക്ക.
0: പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല.
4: പോവായിരുന്നില്ല എവിടേക്കെങ്കിലും. അവരുടെ കണ്ണിപ്പെട്ട ജീവനോടെ വെച്ചേക്കില്ല.
0: ഒറ്റയ്ക്ക് പോവില്ല ഞാൻ, എല്ലാം തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്.
4: വേണ്ട, അങ്ങനെയൊന്നും തീരുമാനിക്കണ്ട. വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ?
0: ആ മനസ്സ് അങ്ങനെ പറയില്ല. എനിക്ക് ഉറപ്പാ, ഞാൻ വിളിച്ച ദേവി വരും.
4: ഇല്ല, ഞാൻ വരില്ല.
0: വരണം, ശാപങ്ങളുടെ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടണം. ദേവിയും കൊണ്ടേ ഞാൻ പോകും.
4: ദൈവമേ.
3: ഇതറിഞ്ഞെത്തിയ പ്രതാപവർമ്മയും കൂട്ടരും ശങ്കുണ്ണിയുമായി ഏറ്റുമുട്ടുകയും സാവിത്രിക്കുട്ടിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ ശങ്കുണ്ണി ഗോവിന്ദനാശാനെയും കൂട്ടരെയും സുരക്ഷിതമായി നാട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും താൻ സാവിത്രിക്കുട്ടിയുമായി മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവരെ യാത്രയയക്കുന്നു.
0: വരുന്നില്ല തന്നെയാണോ നിന്റെ തീരുമാനം? നിർബന്ധിച്ച് വിളിച്ചാൽ ഞാൻ വരും. വേണ്ട, വിളിക്കരുത്.
5: ദൈവം എനിക്ക് തന്ന വരമാണ്. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ?
0: ഒന്നും പറ്റില്ല, അച്ഛന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. എന്നെ വിശ്വാസമല്ലേ, ഞാൻ വരും. അടുത്ത ക്യാമ്പിലെത്തി ആളുകൾ കൂടുന്നതിന് മുമ്പ്, കളി തുടങ്ങുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഞാൻ വരും.
6: എന്നാലും നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട്?
0: എന്നെ ഓർത്ത് വിഷമിക്കണ്ട, നിങ്ങളെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നതിലേ ഉള്ളൂ പ്രയാസം.
6: അണ്ണേ,
0: ഞാൻ വരും. അണ്ണന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മോളുള്ളപ്പോ ഒരാപത്തും വരുത്തൂല്ല ദൈവം.
3: നേരെ ചെന്നത് സാവിത്രിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച പ്രതാപവർമ്മയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ വച്ച് പ്രതാപവർമ്മയും ശങ്കുണ്ണിയും സംഘട്ടനത്തിലേർപ്പെടുകയും പ്രതാപവർമ്മയെ കീഴ്പ്പെടുത്തി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കൃഷ്ണനുണ്ണി വന്ന് തടയുകയും കൃഷ്ണനുണ്ണിയുടെ അനുഗ്രഹത്തോടെ സാവിത്രിയെയും കൂട്ടി ശങ്കുണ്ണി അവിടെ നിന്നും തിരിച്ചു പോകുന്നതോടെ ഈ ചിത്രത്തിന് തിരശീല വീഴുകയാണ്.
7: നീ ഒരു കൊലപാതകയായിട്ട് ഇനി ഒരു ദുരന്തം കൂടി കെട്ടിവെക്കണോ ഇവളുടെ തലയില്?
8: കൊണ്ടുവെക്കോളൂ, ഇനി ആരും തടയാനില്ല. പാണപ്പുഴ കടന്നാൽ തന്റെ ഒരു ലോകമല്ലേ നാടോടിയുടെ വിശാലമായ ലോകം. ശങ്കു, കൊണ്ടുവെക്കോളൂ, നിനക്ക് നല്ലതേ വരും മോളെ.
3: ശങ്കുണ്ണിയായി മോഹൻലാലും സാവിത്രിയായി ശാന്തി കൃഷ്ണയും പരമനായി ജഗദീഷും കസ്തൂരിയായി ഉർവശിയുമാണ് വേഷമിട്ടിരിക്കുന്നത്. പ്രതാപവർമ്മ തമ്പുരാനായി മുരളിയും ഗോവിന്ദനാശാനായി ബാലൻ കെ നായരും വിലാസിനിയായി സുകുമാരിയും കൃഷ്ണനുണ്ണിയായി നെടുമുടി വേണുവും അച്യുതനായി ഒടുവിലുണ്ണികൃഷ്ണനും സത്യനായി സന്തോഷും

ജയകൃഷ്ണനായി മണിയംപിള്ള രാജുവും ഈ ചിത്രത്തിൽ വേഷമിടുന്നു. കൂടാതെ ആറന്മുള പൊന്നമ്മ, കൈതപ്രം, ബോബി കൊട്ടാരക്കര, കാവേരി, നയന, ശ്യാമ, സൂര്യ എന്നിവരും ഈ ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. നടൻ ദിലീപ് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ചേർന്ന ആദ്യ ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിന്റെ നിർമ്മാതാവായ ജി സുരേഷ് കുമാറിന്റെ ഭാര്യയും നടിയുമായ മേനകയായിരുന്നു സാവിത്രിയുടെ വേഷത്തിൽ തീരുമാനിച്ചിരുന്നത്. 20 ദിവസത്തെ ജോലി ചാർട്ടും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ കുഞ്ഞുമകളെ കൈകാര്യം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട് കാരണം അതിൽ നിന്നും ഒഴിവാക്കി. പിന്നീട് ശാന്തികൃഷ്ണയെ ആ വേഷത്തിൽ കാസ്റ്റ് ചെയ്തു. രാത്രികാല ചിത്രീകരണങ്ങൾ കൂടുതൽ നടന്നിരുന്നതിനാൽ അത്താഴത്തിന് ശേഷം മിമിക്രിയിലൂടെ സിനിമാ യൂണിറ്റിനെ രസിപ്പിച്ചിരുന്നത് ദിലീപാണെന്ന് കമൽ ഒരു ഓൺലൈൻ പരിപാടിയിൽ പറഞ്ഞിരുന്നു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതിയ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് രവീന്ദ്രനാണ്. കൂടാതെ ശൈലേന്ദ്ര രചിച്ച് ശങ്കർ ജയകിഷൻ ഈണം പകർന്ന പ്രശസ്ത മുകേഷ് ഗാനമായ ആവാര ഹൂൻ എന്ന ഗാനത്തിന്റെ ഒരു പതിപ്പും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നടൻ മോഹൻലാലാണ് ഈ ഗാനം പാടി അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മിണ്ടാത്തതെന്തേ, കസ്തൂരി എന്റെ കസ്തൂരി എന്നീ ഗാനങ്ങൾ ഇന്നും കേരള പ്രേക്ഷകർക്കിടയിൽ വളരെ ജനപ്രിയമായ ഗാനങ്ങളാണ്. എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര, സുജാത മോഹൻ, മലേഷ്യ വാസുദേവൻ എന്നിവരും ഈ ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ പാടി അനശ്വരമാക്കി. 1991 ടി എ റസാഖ് കഥയെഴുതി, സനൽകുമാർ, ജി സുരേഷ് കുമാർ എന്നിവർ നിർമ്മിച്ച് കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാലു ജോർജാണ്. ചിത്ര സംയോജനം കെ രാജഗോപാൽ. ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജോൺസൺ ആണ്. സൂര്യോദയ ക്രിയേഷൻസ് ആണ് നിർമ്മാണ കമ്പനി. വിതരണം ചെയ്തിരിക്കുന്നത് ഷിർദി സായ് റിലീസ്. 1991 ഏപ്രിൽ 11 ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. ബോക്സ് ഓഫീസിൽ വാണിജ്യപരമായി വൻ വിജയം നേടിയ ചിത്രം കൂടിയായിരുന്നു വിഷ്ണുലോകം. പ്രിയ ശ്രോതാക്കളെ, ചിത്രപരിചയത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 11-ന് വരാഹാവതാര വർണ്ണന, 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: നിറമില്ല.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ അംഗവുമായിരുന്ന അമ്മു സ്വാമിനാഥൻ അഥവാ AV അമ്മുക്കുട്ടി സ്വാമിനാഥനെ കുറിച്ച് കേൾക്കാം. ആയിരത്തി 1894 കേരളത്തിലെ പൊന്നാനി താലൂക്കിലെ അണക്കരയിലെ ഉയർന്ന ജാതിയിലെ ഹിന്ദു കുടുംബമായ വടക്കത്ത് കുടുംബത്തിലാണ് അമ്മുക്കുട്ടി സ്വാമിനാഥൻ ജനിച്ചത്. അച്ഛൻ ഗോവിന്ദമേനോൻ ഒരു ചെറുകിട തദ്ദേശ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മുവിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും നായർ ജാതിയിൽപ്പെട്ടവരായിരുന്നു. 9 പെൺമക്കൾ ഉൾപ്പെടെ അവരുടെ 13 മക്കളിൽ ഇളയവളായിരുന്നു അമ്മു. അമ്മു ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. വീട്ടിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അതിൽ മലയാളത്തിൽ വായനയും എഴുത്തും പാചകവും വീട്ടുജോലിയും മാത്രമായിരുന്നു വിവാഹ ജീവിതത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയിരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. മക്കളെ വളർത്താനും പെൺമക്കളുടെ വിവാഹം നടത്താനും അമ്മ നന്നേ പാടുപെട്ടു. തൽഫലമായി അമ്മുവിന് 13 വയസ്സുള്ളപ്പോൾ അക്കാലത്ത് കേരള സമൂഹത്തിൽ നന്നായി അംഗീകരിക്കപ്പെട്ടിരുന്ന സമ്പന്തം സമ്പ്രദായത്തിന് അനുസൃതമായ ഒരു ബന്ധം അമ്മുവിനായി അമ്മ ഒരുക്കിയിരുന്നു. അമ്മുവിനേക്കാൾ 20 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കേരള അയ്യർ ബ്രാഹ്മണനായ സുബ്ബരാമ സ്വാമിനാഥൻ ആയിരുന്നു അവരുടെ ഭർത്താവ്. സുബ്ബരാമ സ്വാമിനാഥൻ ഇടത്തരം തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. വിദ്യാഭ്യാസത്തിനും നിലവാരത്തിനും മേലേക്ക് ഉയരാനും അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. എഡ്വിൻബർഗിലെ ലണ്ടൻ സർവകലാശാലയിൽ സ്കോളർഷിപ്പ് കൊണ്ടാണ് പഠിച്ചത്. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. 30-കളുടെ മധ്യം വരെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിന്റെ വിവാഹം നീണ്ടുപോകുന്നതിന് കാരണമായി. അമ്മു ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ അമ്മുവിന്റെ എല്ലാ തരത്തിലുള്ള ഉന്നമനത്തിനുമായി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം അമ്മുവിനെ ലണ്ടനിലെ രജിസ്ട്രിയിൽ വച്ച് ഔപചാരികമായി വിവാഹം രജിസ്റ്റർ ചെയ്തു. വിവാഹത്തെ തുടർന്ന് മദ്രാസിലെത്തിയ ഇവർ പൊതുപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യകാല വനിതാ സംഘടനയായ മദ്രാസ് വിമൻസ് അസോസിയേഷന്റെ പ്രവർത്തകയായി. 1936 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. സ്വാമിനാഥൻ അമ്മുവിന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനം മൂലം അവർ മഹാത്മാഗാന്ധിയുടെ അനുയായിയായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തു. 1947 രൂപീകൃതമായ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു. 1960 വരെ രാജ്യസഭ അംഗവുമായിരുന്നു അമ്മു സ്വാമിനാഥൻ. ഇന്ത്യൻ നിയമസഭയിൽ അംഗമായിരുന്ന ഇവർ സ്ത്രീ ആയതുകൊണ്ടും അന്ന് സ്ത്രീകൾ വിരളമായേ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നുള്ളൂ എന്നതുകൊണ്ടുമാണ് ഈ സ്ഥാനം അവർക്ക് കിട്ടിയത്. അവർ നിരവധി പ്രസംഗങ്ങൾ വായിക്കുകയും അനേകം സംവാദങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും വനിതാ അവകാശ പ്രവർത്തനങ്ങളിലും ഒരു പയനിയർ ശബ്ദമായ അമ്മു സ്വാമിനാഥൻ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പരിഷ്കരണവാദി വൃത്തങ്ങളിൽ ഒരു പ്രധാന വ്യക്തിയായി ഉയർന്നു വന്നു. 1917 ആനി ബസന്റ്, മാർഗരറ്റ് കസിൻസ്, മാലതി പട്വർദ്ധൻ, ശ്രീമതി ദാദാഭോയ്, ശ്രീമതി അംബുജ അമ്മാൾ തുടങ്ങിയ പ്രമുഖരോടൊപ്പം അവർ മദ്രാസിൽ വിമൻസ് ഇന്ത്യ അസോസിയേഷൻ WIA സ്ഥാപിച്ചു. സ്ത്രീകളുടെ വോട്ടവകാശം, വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം എന്നിവയ്ക്കായി വാദിക്കുന്നതിൽ WIA നിർണായക പങ്കുവഹിച്ചു. ആയിരത്തി 1946 മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ പ്രത്യേകിച്ച് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പരിഷ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകളിൽ അവർ സജീവ പങ്കുവഹിച്ചു. 1949 നവംബർ 24 ഭരണഘടന പാസാക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ ചർച്ചയിൽ അവർ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, ഇന്ത്യ സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ നൽകിയിട്ടില്ലെന്ന് പുറത്തുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യൻ ജനത തന്നെ അവരുടെ ഭരണഘടന രൂപപ്പെടുത്തിയപ്പോൾ രാജ്യത്തെ മറ്റെല്ലാ പൗരന്മാർക്കും
തുല്യമായ അവകാശങ്ങൾ അവർ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അമ്മു സ്വാമിനാഥൻ തന്റെ പൊതുസേവനം തുടർന്നു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പ്രസിഡന്റായി അവർ സേവനമനുഷ്ഠിച്ചു. 1975 സമൂഹത്തിനും ദേശീയ വികസനത്തിനും അവർ നൽകിയ ആജീവനാന്ത സംഭാവനകളെ അംഗീകരിച്ച് മദർ ഓഫ് ദി ഇയറായി ആദരിക്കപ്പെട്ടു. 1978 ഇവർ ഇഹലോകവാസം വെടിഞ്ഞു. ഒരു വിശിഷ്ട കുടുംബത്തിന്റെ മാതൃപിതാവ് കൂടിയായിരുന്ന അവർ അവരുടെ 4 മക്കളിൽ പ്രധാനികളായ തമിഴ്നാട് അഡ്വക്കേറ്റ് ജനറലായി 1969-1976 കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിച്ച ഗോവിന്ദ് സ്വാമിനാഥൻ, പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനി, INA ഉദ്യോഗസ്ഥ, മെഡിക്കൽ ഡോക്ടർ, പിന്നീട് രാജ്യസഭാംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ എന്നിവരാണ്. പൊതുസേവനത്തിനും ദേശീയ പുരോഗതിക്കും വേണ്ടിയുള്ള കുടുംബത്തിന്റെ നിലനിൽക്കുന്ന പ്രതിബദ്ധതയെ അടിവരയിടുന്ന തരത്തിൽ 2002 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അമ്മു സ്വാമിനാഥന്റെ മകളായ ക്യാപ്റ്റൻ ലക്ഷ്മി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭാ അംഗവുമായിരുന്ന അമ്മു സ്വാമിനാഥനെ കുറിച്ചായിരുന്നു സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

മൂന്ന് സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ് സിയെ നേരിടും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട് ഗവർണറുടെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. 9 ടി വി കെ മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേറ്റു. 59 വർഷത്തിനു ശേഷം ആദ്യമായാണ് ദ്രാവിഡേതര കക്ഷിയുടെ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ അധികാരമേൽക്കുന്നത്. 1967 ശേഷം കോൺഗ്രസ് ആദ്യമായി മന്ത്രിസഭയുടെ ഭാഗമാകുന്നതും സവിശേഷതയാണ്. 234 അംഗ നിയമസഭയിൽ 120 എം എൽ എമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്തുകൾ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹം ക്ഷണിച്ചത്. വി സി കെ, ഐ യു എം എൽ പാർട്ടികളുടെ രണ്ട് വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, സി പി ഐ, സി പി ഐ എം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ദിവസം തന്നെ വിജയ് 3 ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കും മയക്കുമരുന്ന് നിയന്ത്രണത്തിനും 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് അത് സൌജന്യമായി നൽകുന്നതിനുമാണ് അദ്ദേഹം ഉത്തരവിൽ ഒപ്പുവെച്ചത്. വിശപ്പിന്റെ വില അറിയാവുന്ന ആളാണ് താനെന്നും പൊതുപണം ദുരുപയോഗം ചെയ്യില്ലെന്നും അതിനാരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയവർക്ക് ഉറപ്പു നൽകി. ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമായിരിക്കും. അഴിമതിക്ക് ഭരണത്തിൽ സ്ഥാനമുണ്ടാവില്ലെന്നും പല അധികാര കേന്ദ്രങ്ങളുണ്ടാവില്ലെന്നും വിജയ് വ്യക്തമാക്കി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സാമൂഹ്യമാധ്യമത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നോ നാളെയോ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം വി ഡി സതീശൻ പുലർച്ചെയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് എ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗ്യാനേഷ് കുമാർ. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ബി ജെ പിയുടെ വിജയം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ദേശീയ നയങ്ങളോട് പൊതുജനങ്ങളുടെ പിന്തുണയ്ക്ക് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബംഗളൂരുവിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പശ്ചിമബംഗാളിൽ വെറും 3 സീറ്റുകളിൽ നിന്നാണ് പാർട്ടി ആരംഭിച്ചതെന്നും 10 വർഷത്തിനുള്ളിൽ വലിയ പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ പി എം മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. 2 ദിവസത്തെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിലാണ് യോഗം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ

0: മന്ത്രിയോഗത്തിൽ വിലയിരുത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരുനോട്ടം എന്ന ആമുഖ പരിപാടി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 നാടക പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 1 ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ശബ്ദ വിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ആദ്യത്തെയും അവസാനത്തെയും നാടകങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിന് ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിച്ച അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക അവരുടെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്ക് ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൌകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ കാന്തല്ലൂർ വട്ടവട മലനിരകളുടെ ആകാശ കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 km സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. 2 ഭക്ഷണം ഉൾപ്പെടെ 3000 രൂപയാണ് നിരക്ക്. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
0: ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ലൂപ്പസിനെ ദൃശ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ലൂപ്പസ് ദിനാചരണ പ്രമേയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7:30 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക്സ്റ്റാർട്ട് FCയോട് 1 തോറ്റു. 13 ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. മോഷണങ്ങൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേന ആവിഷ്കരിച്ച പരിപാടിയിൽ മോഷണങ്ങൾ തടയുന്നതിന് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രദേശത്ത് രാത്രികാല നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് സഹായം തേടാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ അഡ്വാൻസ് മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം 1+ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അധികാരമേറ്റു. വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. 3 സംസ്ഥാനങ്ങളിലെ BJPയുടെ വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മൊഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇപ്പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പർ 0409027089. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എട്ട് സ്കൂളിൽ കാഞ്ഞിലേരി UPU സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം അസുരഗോത്രം. ശ്രോതാക്കൾ ശബ്ദം നൽകുന്ന ഈ നാടകത്തിന്റെ രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിനിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. 10 മണിക്ക് പുത്തൻ പാട്ടുകൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: വർദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ദൂർ കീ പഹലി വർഷഗാഠ മനായി ഹൈ.
0: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும், இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும், தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும், பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: വിജയ്യോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. May 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവം

0: വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസൈസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
2: Very glad to join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database of the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's direction, we are working to create a dedicated Girmitia Studies Center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
0: IPL cricket in the രണ്ട് മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളുടെ സമയം ഇവിടെ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കുന്ന നമ്പർ ഇതാണ്: 0409029709786. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ചാലക്കുടിയിൽ
1: നിന്ന്. എന്തൊക്കെയുണ്ട്
2: ഇപ്പം?
1: കേൾക്കുന്നുണ്ട്? വ്യക്തമാണ്,
2: ക്ലിയർ ആണ്, ക്ലിയർ കട്ട്.
1: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം ചാലക്കുടിയിൽ?
2: ചാലക്കുടി ഇവിടെ ഇപ്പോ മഴയാണ്.
1: മഴയുണ്ടെന്നാണല്ലോ പറയുന്നത്
2: കേൾക്കുന്നത്. അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാ കാലാവസ്ഥ?
1: ഇപ്പോഴേ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നല്ല മഴയായിരുന്നു, ഇന്നലെയൊക്കെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇനി വൈകുന്നേരം നമുക്ക് സാധ്യത. തീർച്ചയായിട്ടും. നമ്മുടെ ഇന്ന് രാവിലെ ചിരിയും ചിന്തയും എന്നൊരു പ്രോഗ്രാം ഉണ്ട് നമുക്ക്. അതിൽ പറയുന്നുണ്ട്, മഴ വരുമ്പോ അയ്യോ മഴ വരുന്നേ, വെയില് വരുമ്പോ അയ്യോ വെയില് വരുന്നേ. ഇതന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളികൾ? അതെ, മഴ വരുമ്പോ പറയുന്നുണ്ട് ദിവസം മഴയാകും അയ്യോ പ്രശ്നം തന്നെ, വെയിലാകുമ്പോ പറയും വെള്ളമില്ല അങ്ങനെയില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെയാന്ന് മലയാളികളുടെ കടപ്പ്. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: എനിക്ക് എന്നും നന്മകൾ എന്ന ഫിലിമില് ഏകാഗിയായി കന്നിരാവിൻ കായലിൽ എന്ന പാട്ട്.
1: രണ്ടുപേരും മോളുന്നോ?
2: ഏകാഗിയായി കന്നിരാവിൻ കായലിൻ വെണ്ണിലാവിൻ തോണിയിൽ വന്നു ഞാൻ ഈവരാകും. ആ പാട്ട്,
1: ആ പാട്ടാണ് കേൾക്കുന്നത്. യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം അല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ ചേട്ടാ?
2: അത് നമ്മുടെ പി വി മുഹമ്മദ്, വടക്കേ ബാവന്നൂര്, പിന്നെ റാണി വർഗീസ്, മലപ്രഭത്തനത്താണിലെ നദീറത്തി, കുഞ്ഞപ്പ പന്തവൂർ, പിന്നെ എല്ലാവിടെ തണിയർ പ്രവർത്തകർക്കും മറ്റു ശ്രോതാക്കൾക്കും.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് യേശുദാസ് മനോഹരമാക്കിയ ഗാനം കേൾക്കാം. ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു സോ മച്ച്.
1: ഓ താങ്ക് യു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
3: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ, നമസ്കാരം. സൂര്യ.
3: നമസ്കാരം സുജാതേച്ചി.
4: അതെ,

0: സുഖാണോ?
1: ആ അങ്ങനെ പോകുന്നു.
0: മഴയൊക്കെ കിട്ടിയില്ലേ?
1: ആ നല്ല മഴയല്ലേ.
0: ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ദേവസായിട്ടെന്നെ കരയാറില്ല എന്ന ചിത്രത്തിലെ ചിത്ര ചേച്ചി പാടിയ പൂവേണോ പൂവേണോ എന്നുള്ള പാട്ടില്ലേ,
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
1: നമ്മള് ജേഷ്മന്റെ വിവാഹ വാർഷികമാണ്, ആളെ 21-ാം വിവാഹ വാർഷികം അവൾക്ക്
0: ആശംസയായിട്ടാണ്.
1: അതെ
0: അതെ. അഡ്വാൻസ് ഇട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കണ്ടേ?
1: അതെ.
0: അപ്പൊ അതുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്.
1: അതെ, ഈ പാട്ട് ജേഷ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. രവീന്ദ്ര മാഷ പാട്ട് പറഞ്ഞ
0: ഭയങ്കര
1: ഇഷ്ടമാണ്.
0: ഇപ്പൊ വിളിക്കാറൊക്കെ ഉണ്ടായിരിക്കില്ലേ?
1: ആ ഉണ്ട്, ദിവസവും വിളിക്കും.
0: ഓ അത് ശരി. സന്ദേശം
1: ഇങ്ങനെ ആയിക്കോ ദിവസവും എല്ലാ
0: ദിവസവും
1: ദിവസവും.
0: ഒരു ദിവസം റേഡിയോ മലബാറിലേക്ക് നിങ്ങൾ മൂന്ന് എത്രയോ പേരില്ലേ നിങ്ങള് കുറച്ച് ഗാങ്ങില്?
1: അതെ, ഷീനി അവതരിപ്പിച്ചില്ലേ?
0: ആ ഷീനി, ഷീനി ചേച്ചി ഇഷ്ടങ്ങളാണ്.
1: പിന്നെ കൊണ്ടോത് ജസ്മിയ ഒന്ന് ഞാൻ.
0: ഓക്കേ, അപ്പൊ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടങ്ങളൊക്കെ അവതരിപ്പിക്കാം. ഓക്കേ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം ജസ്മി ചേച്ചിക്ക് വേണ്ടിട്ട്. ഓക്കേ, താങ്ക് യു ചേച്ചി.

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 10 നരസിംഹാവതാരം, മെയ് 11 നാളെ വാമനാവതാരം, മെയ് 12 പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ മുടക്കത്ത് വരുന്ന വസന്തയാണ്.
0: വസന്തേച്ചി, കുറേയായില്ലേ വിളിച്ചിട്ട്?
3: 4 മാസായി.
0: 4 മാസായി.
3: എല്ലാരും വിളിക്കണ്ടേ, നമ്മള് മാത്രം വിളിച്ചാ പോരാലോ.
0: അത് ശരിയാണ് വസന്തേച്ചി, എല്ലാവർക്കും
3: അവസരം. നമ്മളെ ശബ്ദം മാത്രം കേട്ടിട്ട് അത് അത്ര ഇതില്ലാലോ.
0: അത് ശരി. അപ്പൊ
3: പുതിയ പുതിയ ആളെ ശബ്ദല്ലേ,
0: പുതിയ ആൾക്കാർക്ക്
3: വഴിമാറിക്കൊടുത്തു. വിശേഷം നല്ല മഴയുണ്ട്. ഇന്ന് രാവിലെയും കൂടി മഴ പെയ്തിന്.
0: മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വസന്തേച്ചി
3: ഇപ്പൊ ഉണ്ട് മഴക്കാർ. ഞാൻ വീടിത്തൊഴിലാണ്.
0: ആ, വീടിത്തൊഴിൽ. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, പറഞ്ഞത് ഓർമ്മയുണ്ട്. ഓക്കെ, ഭക്ഷണമൊക്കെ ആയോ?
3: ഭക്ഷണം കറി അടുപ്പത്തായി.
0: എന്താണ് ഇന്നത്തെ കറി?
3: മീന്.
0: മീന്? തേങ്ങ ഇട്ടതാണോ?
3: വെള്ളരിക്ക കറിയും ഉണ്ട്, രണ്ട് കറിയും.
0: രണ്ട് കറിയുണ്ട്. വെള്ളരിക്കറിയും മീൻകറിയും. ഇന്ന് ഏത് പാട്ടാ ചേച്ചി കേൾക്കേണ്ടത്?
3: സന്മനസ്സുള്ളവർക്ക് സമാധാനം. പാട്ട്
0: ഏതാണ്? പവിഴമല്ലി പൂത്തുലഞ്ഞതാണോ?
3: പവിഴമല്ലി പൂത്തുലഞ്ഞ് നീലവാനം. പാട്ട് ഇപ്പം പറഞ്ഞില്ല, എനിക്ക് സുഖമില്ല.
0: എന്തു പറ്റി?
3: തണുപ്പ് പിടിച്ചിന്.
0: തണുപ്പ് പിടിച്ചിന്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട്.
3: എന്റെ വിവാഹ വാർത്തിക.
0: അപ്പൊ ഇന്ന്?
3: ഇന്ന്.
0: ഓക്കെ, എന്താ പേര്?
3: കമല. പിന്നെ ഏട്ടൻ കൃഷ്ണൻ.
0: കൃഷ്ണൻ. അപ്പൊ രണ്ട്.
3: അതുപോലെ നാളെ രണ്ടുപേർക്ക്. പിന്നെ നാളെ എന്റെ അമ്മാവന്റെ മോന്റെ വിവാഹ വാർത്തിക.
0: അവരുടെ പേരും കൂടി പറഞ്ഞു.
3: അവരുടെ പേര് രജേഷ്, സൗമ്യ. അവർക്ക് ഒരു കുഞ്ഞാവയും കൂടി വന്ന്.
0: കുഞ്ഞാവക്ക് പേര് വിളിച്ചു?
3: വിളിച്ചു.
0: എന്താ പേര്?
3: അയോഷ്മി.
0: അയോഷ്മി.
3: അങ്ങനെയാണ് കണ്ടത്. ഞാൻ പോയിട്ടില്ല, ഇവിടുന്ന് ഇവര് മാത്രമേ
0: പോയിട്ടുള്ളൂ. അവരുടെയും വീട്
3: മുടപ്പത്തൂര് മാലന്റെ പറമ്പ് എന്ന് അറിയും.
0: ബാലന്റെ പറമ്പ്.
3: മാലന്റെ പറമ്പത്ത്.
0: മാലന്റെ പറമ്പത്ത്. ആന്താ അങ്ങനെ ഒരു പേര്?
3: അതെനിക്കറിയില്ല. അങ്ങനെയാണ്.
0: അങ്ങനെയാണ് പണ്ടേ അങ്ങനെ കേൾക്കുന്നത് അല്ലേ?
3: കേൾക്കുന്നത്. ആ, എന്റെ അമ്മേന്റെ അമ്മമ്മേന്റെ അനിയത്തിന്റെ മോന്റെ മോനാ.
0: ഓ, അത് ശരി. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ടാണ് ഈ പാട്ട്. സിനിമ കണ്ടിട്ടുണ്ടോ?
3: സിനിമ സീന് കണ്ടിന്, ഭയങ്കര ഇഷ്ടം.
0: സിനിമ

ശ്രീനിവാസനും കാർത്തികയും തമ്മിൽ അഭിനയിക്കുന്ന ഒരു സീനാണല്ലോ. നല്ല സിനിമയാണ്. മോഹൻലാൽ, കാർത്തിക, ശ്രീനിവാസൻ, സുകുമാരി ഒക്കെ അഭിനയിച്ച് നല്ലൊരു സിനിമയാണ്. അതെ, ശ്രീനിവാസന്റെ ഡാൻസ് അത് ആർക്കും മറക്കാൻ പറ്റില്ല. അതിൽ ശ്രീനിവാസൻ ഒരു പോലീസ് വേഷമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. സന്മനസ്സുള്ളവർക്ക് എപ്പോഴും എവിടെയും സമാധാനമായിരിക്കും.

0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവദിന രാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
1: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: നമസ്കാരം,
3: വാസന്തി ചേച്ചി, കായലൂര്. എന്തൊക്കെയുണ്ട് വാസന്തി ചേച്ചി വിശേഷങ്ങള്?
4: അപ്പൊ
3: ഇപ്പം കിട്ടിയില്ലേ? കിട്ടുന്നത് അല്ലേ? ഓക്കേ. റേഡിയോ മലബാറിലെ പ്രോഗ്രാം ഒക്കെ കേൾക്കാറില്ലേ? നാടകം കേൾക്കേണ്ടത്?
4: പിന്നെ ആശംസകൾ, നൂറായിരം ആശംസകൾ എന്നുള്ള പാട്ടില്ല.
3: ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ ആർക്കെങ്കിലും ഉണ്ടോ ആശംസകൾ പറയാൻ?
4: അതെന്റെ അനിയന്റെ മോന്റെ മോതിരം മാറലേ ഇന്നലെ.
3: ഇന്നലെ?
4: ഇന്നലെ.
3: ഓക്കേ. അവരുടെ പേര്?
4: പ്രജിൽ രാജ്, കീർത്തന.
3: കീർത്തന. അവരുടെ വീട് എവിടെയാ?
4: വീട് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്.
3: മോന്റെ വീട് തന്നെയാണ്.
4: ആ, ഓള വീട് മലപ്പുറത്താണ്. പിന്നെ
3: മലപ്പുറം?
4: മലപ്പുറം.
3: ഓ, അത് കുറച്ച് ദൂരെയാണല്ലോ. ഇന്നലെയായിരുന്നു അല്ലേ?
4: അവർക്ക്
3: രണ്ടുപേർക്കും കൂടിട്ട് അല്ലേ കേൾപ്പിക്കാന്ന് വിചാരിച്ചു.
4: ഓക്കെ.
3: ഭക്ഷണൊക്കെ കഴിച്ചോ വാസന്തി ചേച്ചി?
4: കഴിച്ചില്ല. എന്റെ ചെറിയ മോനുണ്ട്, എന്റെ വയ്യത്തന്നെ നടക്കുന്നു. ഞങ്ങളോട് സംസാരിക്കേ?
3: ഓക്കെ, കൊടുത്തോളൂ.
4: ഇതാ കൊടുക്ക.
3: ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
5: ധ്യാനകൃഷ്ണ.
3: ധ്യാനകൃഷ്ണ. ധ്യാനകൃഷ്ണ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. എന്താണ് പരിപാടി? ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടി തുറക്കാനായി, അത് വേറെ കാര്യം. എന്നാലും എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്? ഒന്നുമില്ല, ഒന്ന് കളിക്കാറൊന്നുമില്ലേ? എങ്ങനെ? ഓ, അമ്മമ്മേന്റെ വീട്ടില് ധ്യാനകൃഷ്ണ വന്നതാണല്ലേ. മോന്റെ വീട് എവിടെയാ അപ്പോ? വെളിയമ്പ്ര തന്നെ. അടുത്തടുത്താണ്. എന്തൊക്കെ കളികളാ കളിക്കാറ്? കൊറേ പേരുണ്ടോ കളിക്കായേ? ഏട്ടന്മാരുണ്ട്. അവരുടെ കൂടിയാന്ന് കളി അല്ലേ? സിനിമയൊക്കെ കാണാറുണ്ടോ ധ്യാനകൃഷ്ണക്ക്? സിനിമയൊക്കെ കാണാറുണ്ടോ തിയേറ്ററിലൊക്കെ പോയിട്ട്? കാണാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? വാഴാറ്റു. കണ്ടു? ആഹാ, ഇഷ്ടപ്പെട്ടോ? ആരുടെ കൂടെ പോയത്? ഏട്ടന്റെയും വെല്ലുച്ചെന്റപ്പരവും വെല്ലുമെന്റപ്പരവും. എന്നിട്ട് ആ സിനിമ കണ്ടിട്ട് കരഞ്ഞോ ലാസ്റ്റ് ഔട്ട് ആവുമ്പോഴേക്കും? കരഞ്ഞിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഫീൽ ചെയ്തിനോ? സങ്കടം വന്നിട്ടില്ല. ആഹാ, അപ്പൊ ധ്യാനകൃഷ്ണ ഇന്ന് നമുക്കൊരു പാട്ട് പാടി തരുന്നുണ്ടോ? രണ്ടുപേരും പാടി തരുന്നോ? ആ, എന്നാ പാടിക്കോ.
5: ദുഷ്യാമദലി മദ്യം മകരശി വയടുത്ത വയടി വാക്കിടത്ത് വാക്കാത്തി വയരെടുത്ത പതരാതി തോക്കെടുത്തിട്ട്
3: ഓ കഴിഞ്ഞ് തോക്കെടുത്തപ്പോ ഡിഷ് ഡിഷ്നാ അത്ര അറിയില്ല അല്ലേ. ഇനി ധ്യാനകൃഷ്ണ എത്രാം ക്ലാസ്സിലേക്കാണ്?
5: നാലാം ക്ലാസ്സിലേക്ക് പോകുന്നു.
3: ഇനി നാലാം ക്ലാസ്സിലേക്ക് പോന്ന്. ഓക്കെ, വെക്കേഷൻ ആയിട്ട് എവിടെയെങ്കിലും ടൂറൊക്കെ പോയിട്ടുണ്ടോ? ഇനി പോണം. എവിടെയാണ് പദ്ധതി ഇട്ടത് പോകാൻ വേണ്ടിട്ട്?
5: വയനാട്.
3: വയനാട് എപ്പോഴാ പോന്നേ?
5: 15-ന്
3: മെയ് 15-ന് പോന്നത്. ഓക്കെ, അപ്പൊ ധ്യാനകൃഷ്ണ ഈ പാട്ട് നമുക്ക് കേൾപ്പിക്കട്ടെ. ഓക്കെ, ഇനിയും വിളിക്കണേ. ഓക്കെ ശരി എന്നാ, ഇതാ പാട്ട് കേട്ടോളൂ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
0: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്?
4: മഴയാന്ന് രണ്ടു ദിവസം വരെ മഴ. പിന്നെ ഇടി പൊട്ടിച്ച് കുമിലുണ്ടായിട്ടുണ്ട്.
3: കുമില് കിട്ടിയിട്ടുണ്ടാ?
4: കുമില് ഉണ്ടാവും പറഞ്ഞു, പക്ഷെ ഉണ്ടായെന്ന് കാണുന്നില്ല. നോക്കി, എല്ലാരും നോക്കി, ഒരു സ്ഥലത്തും കാണും. ഞാൻ പറമ്പത്തേക്ക് നോക്കും, തേങ്ങ കിട്ടീന്.
3: പക്ഷേ ദയാന്താട്ടാ, ആമിനത്തെ പറഞ്ഞ കാര്യം കേട്ടില്ല, കുമില് പരതാൻ പോയാൽ കിട്ടില്ല.
4: അതെ, അതങ്ങനെ തന്നെയാ. അതൊരു ആവശ്യത്തിന് നമ്മുടെ മരുന്ന് വൈദ്യ മരുന്ന് കിട്ടില്ല, വയ്യ നമ്മുടെ മുമ്പ് തന്നെ ഉണ്ടാവും.
3: അതുപോലെയാണിത്, പരതി പോയാൽ കിട്ടില്ലെന്നാ, കാണില്ലാന്നാ പറയുന്നേക്കുന്നെ.
4: ഓ, അങ്ങനെ.
3: അപ്പൊ കുമില് ഇഷ്ടാണോ ദയാന്താട്ടന്?
4: കുമിലിങ്ങനെ വെക്കുന്ന കാണാം, പക്ഷെ എല്ലാം അതിൽ വെക്കണ്ട ശരിക്കല്ലെങ്കിൽ പിന്നെ
3: പോയസനാവൂലോ.
4: ആ, രണ്ടുണ്ട്. പിന്നെ ഈ കുമിലി ഇപ്പൊ വളർത്തിയിട്ടുണ്ട്. ആ, നല്ല ഇതാണ്. കൊത്തമ്പരി അച്ചു വെച്ചാല് നല്ല ടേസ്റ്റാ.
3: നല്ല വരട്ടിയും എടുത്താലും അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റായി.
4: അതെ.
3: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
4: ബന്ധുക്കൾ ശത്രുക്കൾ ഉണ്ടാകത്തില്ലേ, ബന്ധുവാര് ശത്രുവാരും പാട്ടില്ലേ, അത്
3: ആ പാട്ടാണ് കേൾക്കേണ്ടത്. അതെന്തേ അങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തേ?
4: അത് എല്ലാം ഇപ്പൊ കുടുംബം, എല്ലാം കുടുംബം കളിക്കഴിഞ്ഞല്ലേ.
3: ആരോ ശത്രുവായി തോന്നല്ലോ.
4: നന്നാന്ന് കാണുമ്പോ എല്ലാവർക്കും കുത്തു വരുമല്ലോ.
3: ഒരു തരം ഒരു കുത്തല് കുത്തു അല്ലേ?
4: ആ, അല്ല, അതങ്ങനെയാ, സ്വാഭാവികമായിട്ടില്ലതാണ്.
3: ഓക്കെ, ഇതാർക്കോ വേണ്ടിട്ടാണ് നമുക്ക് മനസ്സിലാക്കാം.
4: അതെ,
3: എല്ലാരും
4: എല്ലാരും ഉണ്ട്, എല്ലാം വെറുതെടുന്ന്. നമ്മള് കഴിഞ്ഞ ആഴ്ച മൂകാംബിക പോയിന്, അവിടെ നിൽക്കണ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു, ദേവിയോട് എല്ലാ കാര്യം പറഞ്ഞേ.
3: ആ, അത് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ പോകുമ്പോ നിങ്ങളെ കാര്യം പറയണേന്ന് പറയാറുണ്ടല്ലോ.
4: ആ,
3: എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നേന്ന് പറഞ്ഞിട്ട് പിന്നെ വരാഞ്ഞ്?
4: പിന്നെ അന്നേരം കഴിഞ്ഞ മുമ്പിലത്തെ ഇവിടെ പോയി, അങ്ങനെ ഓരോ ഇതിലായി പോയി. നോക്കട്ടെ, ഇപ്പൊ
3: മൂകാംബികയിലേക്ക് എല്ലാരും പോയതാണോ?
4: ആ, എല്ലാരും കുടുംബ സമീതം പോയതാ.
3: ഭാവി എന്ത് പറയുന്നു?
4: ഭാവി എന്ത് പറയും, മിറ്റത്തുനിന്നാ കളിക്കുന്ന ഒരേ കളി തന്നെ.
3: പിന്നെ അവരെന്താ ചെയ്യേണ്ടത്? ഏതാണ്ട് കളിക്കുവാന്നല്ലാണ്ട്. ഓക്കെ, അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിട്ടാണോ?
4: ആ, എല്ലാവർക്കും വേണ്ടി. നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാവും?
3: നമ്മക്കും ആരെങ്കിലും ഉണ്ടാവും, ഇല്ലാതെയല്ല പറഞ്ഞത്.
4: ആ, ഇല്ലാണ്ടിപ്പൂല,
3: എല്ലാവർക്കും ഉണ്ടാവുമല്ലോ.
4: ആ, മുമ്പിൽ വിളിച്ചു കാട്ടും ഉള്ളിൽ പകിയായി.
3: അത് ശരി. അപ്പൊ അങ്ങനെ വേണോ? എന്നാലല്ലേ ഒരു രസമൊക്കെ ഉണ്ടാവും.
4: ആ, എന്നാലേ നമ്മളെ ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട്
3: കടക്കും. ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെയല്ലേ?
4: അതെ.
3: എപ്പോഴും ഒരേപോലെ നിക്കുന്നത് ശരിയില്ലല്ലോ.
4: ശരിയല്ല.
3: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം?
4: ആ, ഓക്കെ
3: ഓക്കെ, ശരി എന്നാ.
4: ആ, ശരി.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറക് വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10, 12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
2: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
2: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
2: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-243-630.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാണ് നോക്കാം. ഹലോ.
5: ഹലോ.
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: ശ്രീപയാണ്, കാഞ്ഞിലേരിയിൽ നിന്ന്.
1: ശ്രീപ.
5: അതെ.
1: ആഹാ, നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ?
5: ഇല്ല, ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്.
1: സംസാരിച്ചിട്ടുണ്ട്.
5: ഉണ്ട്.
1: ഓക്കെ. ശ്രീപേച്ചിയുടെ വീട് കാഞ്ഞിലേരി?
5: അല്ലല്ല, കരേറ്റ.
1: ഓക്കെ. വീട്ടിലുള്ളത്?
5: വീട്ടിലെ ഹസ്ബൻഡും രണ്ടു മക്കളും.
1: അവരൊക്കെ പഠിക്കുകയാണോ?
5: ഇല്ല, മോളുടെ കല്യാണം കഴിഞ്ഞു. മോന് വർക്ക് ചെയ്യുന്നുണ്ട്.
1: എവിടെ?
5: ഭാരത് ബെൻസിന്റെ കമ്പനിയുടെ വലിയ വെളിച്ചം.
1: വലിയ വെളിച്ചം.
5: അതെ അതെ.
1: ശ്രീപേച്ചി എന്താ ചെയ്യുന്നേ?
5: ഞാൻ നേഴ്സാണ്, ഇവിടെ മട്ടന്നൂർ ആശ്രയ ഹോസ്പിറ്റലിൽ.
1: ആശ്രയ ഹോസ്പിറ്റലിൽ കുറെ വർഷമായോ അവിടെ?
5: 20 വർഷത്തോളമായി.
1: ആഹാ, 20 വർഷത്തോളമായി.
5: അതെ അതെ.
1: ഇപ്പൊ എങ്ങനെയാണ് ഷിഫ്റ്റ്? ഇന്ന് ജോലികളൊക്കെ ചെയ്തിട്ട് വരണം ഇവിടത്തേക്ക് വരാൻ
5: വേണ്ടിട്ടല്ലേ?
1: എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? സഹായിക്കാറുണ്ടോ ഹസ്ബൻഡും?
5: ഓക്കെ.
1: വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അടുക്കളപ്പണി ഒക്കെ നീക്കി വെച്ചിട്ട് വേറെ എന്താണ് ഹോബി?
5: വേറെ പാട്ട് കേൾക്കും.
1: പാട്ട് കേൾക്കും.
5: പാട്ട് കേട്ടോണ്ട് പണിയെടുക്കും.
1: പാടുവോ?
5: അങ്ങനെ പാടാറില്ല.
1: കേൾക്കാനാണ് ഇഷ്ടം.
5: കേൾക്കാനാണ് ഇഷ്ടം.
1: ഈ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ?
5: സിനിമ ഇടയ്ക്ക് കാണാറുണ്ട്.
6: കാണാറുണ്ട്. എങ്ങനെ ഫാമിലിന്റെ കൂടെയാണോ അതോ നിങ്ങള്?
5: മോള് വന്നു കഴിയുമ്പോ മോള് ഹസ്ബൻഡും അവരുടെ കൂടെ പോകും.
6: അവര് അവരെ എവിടെയാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത്?
5: കല്യാണം കഴിച്ചത് പയ്യന്നൂരാണ്.
6: പയ്യന്നൂർ
5: വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ്.
6: ഡൽഹിയില് മോള് വർക്ക് ചെയ്യുന്നുണ്ട്.
5: മോള് ടീച്ചറായിരുന്നു.
6: ടീച്ചറായിരുന്നു. അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഡൽഹിയില്?
5: അതെ അതെ.
6: ഓക്കെ ഓക്കെ. ഹസ്ബൻഡോ?
5: ഹസ്ബൻഡ് എയർഫോഴ്സ്.
6: എയർഫോഴ്സ്.
5: അതെ അതെ.
6: അപ്പൊ അവരെങ്ങനെയാണ് ലീവ്? അപ്പൊ വിഷുവിന്റെ ഒക്കെ ലീവിനാണോ വന്നത്?
5: അങ്ങനെ ലീവിന് വരും.
6: ആഹാ. കൊറേ നേരം ലീവ് ഉണ്ടാവോ?
5: ഒരു മാസൊക്കെ ഉണ്ടാവും.
6: ഒരു മാസൊക്കെ ഉണ്ടാവും.
5: അപ്പൊ
6: ആ ടൈമിലാണ് പോയി സിനിമയൊക്കെ കാണുന്നത് അല്ലേ?
5: അങ്ങനെ കാണാറുണ്ട്.
6: മോളുടെ പേരെന്താ?
5: മോളുടെ പേര് രമ്യ.
6: രമ്യ. ഹസ്ബൻഡിന്റെ പേരോ?
5: ഹരി.
6: ഹരി. മകന്റെ പേരെന്താ ചേച്ചിയുടെ?
5: മോന്റെ പേര് ആകാശ്.
6: ആകാശ്. ഓക്കെ. അപ്പൊ ഏത് പാട്ടാ ചേച്ചി ഇന്ന് കേൾക്കേണ്ടത്?
5: കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള പാട്ട്.
6: കണ്ണാന്തുമ്പി പോരാമോ. കാക്കോത്തി കവിത അപ്പൂപ്പൻ താടി എന്ന ചിത്രത്തിൽ ചിത്ര ചേച്ചി പാടി മനോഹരമാക്കി. അവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ?
5: കേൾക്കുന്നുണ്ട്.
6: ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
5: പിന്നെ മദേഴ്സ് ഡേ അല്ലേ?
6: എല്ലാ അമ്മമാർക്കും വേണ്ടിട്ട് നല്ലൊരു പാട്ടാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ ചേച്ചി, താങ്ക് യു.
5: ഓക്കെ ഓക്കെ ഓക്കെ.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന. സാങ്കേതിക സഹായം നൽകിയത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: കോപ്കോ ജുല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജുല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജുല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജുല്ലേഴ്സ് മട്ടന്നൂർ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 11-ന് വരാഹാവതാര വർണ്ണന, 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണ അവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്, ചിത്രം ആര്യൻ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
4: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈഴ്ചത്തെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
0: സ്വാഗതം. ആദ്യത്തെ കത്ത് വായിക്കുന്നുണ്ടേ?
1: വായിച്ചോളൂ.
0: 7 April തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സർഗജാലകത്തിൽ ശ്രീ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച സരോജിനിയുടെ യാത്ര എന്ന കഥ കഥയുടെ സ്വാഭാവികത കൊണ്ടും അവതരണ ഭംഗി കൊണ്ടും മികവുറ്റതായി അനുഭവപ്പെട്ടു.
1: ഈ കത്ത് ആരുടേതാണ്?
0: കത്ത് അയച്ചിരിക്കുന്നത് ചന്ദ്രഭാനുവേട്ടനാണ്, തില്ലങ്കേരിയിൽ നിന്ന്.
1: തുടർന്ന് വായിക്കാം.
0: കഥാപാത്രമായ സരോജിനി ഒടുവിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഭാരമാവാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറയുമ്പോൾ ചെറിയൊരു തേങ്ങൽ ശ്രോതാക്കളുടെ മനസ്സുകളിൽ കോറിയിട്ടുകൊണ്ട് കഥാന്ത്യമാവുകയാണ്. നന്ദാത്മജനും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: സന്തോഷം. നന്ദാത്മജന്റെ ധാരാളം കഥകൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. എല്ലാ കഥകളും ഹൃദയസ്പർശിയായ അവതരണം തന്നെയാണ്, പ്രമേയം തന്നെയാണ്. അടുത്തത് നാടകത്തെ കുറിച്ചാണല്ലേ?
0: അതെ,
1: വായിച്ചോളൂ.
0: അസുരഗോത്രം നാടകം 2 ഭാഗവും നന്നായി കസറിയിട്ടുണ്ട്.
1: അപ്പൊ 3 ഭാഗത്തിന്റെ പ്രതികരണം അല്ല ഇതല്ലേ?
0: അല്ലല്ല, ഇത് 2 ഭാഗത്തിന്റെയാണ്.
1: അപ്പൊ 3 ഭാഗത്തിന്റെ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം.
0: പാഞ്ചാല നരേശന്റെ പുത്രിയുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എത്രയും അർജുനന്റെ മുൻപിൽ വിലാപരൂപേണ പ്രകടിപ്പിക്കുമ്പോൾ ശ്രോതാക്കളുടെ ചിന്തയിലേക്ക് കൂടിയാണ് ദ്രൗപദിയുടെയും അർജുനന്റെയും സംവാദം കടന്നെത്തുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇടയ്ക്ക് ശകുനി വന്ന് തന്റെ സാന്നിധ്യവും അറിയിക്കുന്നുണ്ട്. 3 ഭാഗത്തിലെ സംഭവ വികാസങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുകയും ശ്രദ്ധാപൂർവം കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. കാരണം മഹാഭാരത കഥ എല്ലാവർക്കും അറിയുന്നതാണ്. ശകുനിയും പാഞ്ചാലിയും കുന്തിയും ഗാന്ധാരിയും ഒക്കെ ഒരുപാട് കഥകളിലും നാടകങ്ങളിലൊക്കെ കഥാപാത്രങ്ങളായതാണ്. പക്ഷേ മഹാഭാരതത്തെ മറ്റൊരു വീക്ഷണകോണിലൂടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ആ പ്രതിപാദന രീതി അവതരണ രീതിയാണ്, അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രഭാനുവേട്ടന്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
0: മെയ്ദിനത്തോടനുബന്ധിച്ച് കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച പ്രത്യേക മധുര ഗീതങ്ങൾ മെയ്ദിന തൊഴിലാളി വിപ്ലവ ഗാനങ്ങളുടെ അകമ്പടിയോടെ പൂർവാധികം ഭംഗിയാക്കിയിരിക്കുന്നു. മാഷിന് പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: ഒപ്പം മെയ് 1 തൊഴിലാളി ദിനത്തിൽ ശ്രീ പി പുരുഷോത്തമൻ നടത്തിയ മെയ്ദിന സന്ദേശം നന്നായി എന്ന് കൂടി അറിയിച്ചിട്ടുണ്ടല്ലേ?
0: അതെ, ഈ ആഴ്ചയിലെ മറ്റു പരിപാടികളും ഒന്നിനൊന്ന് നന്നായിരുന്നു എന്ന് കൂടെ അറിയിക്കുന്നു.
1: സന്തോഷം ചന്ദ്രഭാനുവേട്ട. തുടർന്നും എഴുതുക. സഞ്ജീവ് അക്കാനിശ്ശേരിയുടെ പ്രതികരണമാണ്. ഏതിനെ കുറിച്ചാണ്?
0: നാടകത്തെ കുറിച്ചാണ് മാഷി പറഞ്ഞിരിക്കുന്നത്.
1: അസുരഗോത്രത്തെ കുറിച്ചല്ലേ?
0: അതെ.
1: 3 ഭാഗത്തെ കുറിച്ചാണ് അഭിപ്രായം.
0: അതെ,
1: വായിച്ചോളൂ.
0: 3 ഭാഗം എതിരഭിപ്രായം ഒന്നുമില്ല. അത്രയും സുന്ദരം. വനയാത്ര ഒരു ചലച്ചിത്രത്തിൽ കാണും പോലെ മനോഹരം. കേൾവിക്കാരെ ആ രംഗം കാണുന്നത് പോലെ തോന്നിപ്പിച്ചത് ശബ്ദമിശ്രണത്തിന്റെ കഴിവ്. അശ്വിനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: തീർച്ചയായിട്ടും സഞ്ജീവ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഒരു ശ്രവ്യമാധ്യമമാണ് റേഡിയോ. ശ്രവ്യമാധ്യമത്തിന്റെ ദൃശ്യസാധ്യത പരീക്ഷിച്ച് വിജയിക്കുകയാണ് ഒരു അവതാരകന്റെ അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ മികവ്. അതിലേക്ക് അശ്വിനി നടന്നു ചെല്ലുന്നു എന്ന് തന്നെയാണ് നാടകത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളോട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുതന്നെയാണ് സഞ്ജീവും പറയുന്നത്. സന്തോഷം സഞ്ജീവ്. മറ്റൊരു പ്രതികരണം, ശ്രോതാവിന്റെ പേരില്ല, എന്നാലും വായിക്കാം.
0: ഗ്രൂപ്പിൽ നാളത്തെ പരിപാടികൾ ഇട്ടിട്ടുണ്ടല്ലോ, നന്നായി. വെറും വാർത്തകൾ മാത്രമാവുമ്പോൾ നോക്കാൻ താല്പര്യം കുറഞ്ഞിരുന്നു. റേഡിയോ രാവിലെ തുറന്നു വെക്കുന്നതല്ലേ, വാർത്ത അടുക്കളയിൽ നിന്നും പണിയെടുത്തോണ്ട് കേൾക്കുമല്ലോ. ഇതിപ്പോൾ ഒരു മാറ്റം.
1: തീർച്ചയായിട്ടും ശ്രോതാക്കൾ നിരന്തരം ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്താൻ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ചില പരിപാടികൾ നമുക്ക് അവസാന മണിക്കൂറുകളിലാണ് ലഭ്യമാവുക. അപ്പം നേരത്തെ ശ്രോതാക്കൾ അറിയിച്ച ഒരു പരിപാടി മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം വരും. എന്നാൽ ശ്രോതാക്കളുടെ അറിയിച്ച അല്ലാത്ത പരിപാടി വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എങ്കിലും വലിയൊരു ശ്രമം ഇതിന് പിറകിലുണ്ട്. ഓരോ ദിവസത്തെ പരിപാടികൾ വ്യത്യസ്ത പരിപാടികളാണ്. വൈവിധ്യങ്ങളായ എണ്ണത്തിലും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അത് തയ്യാറാക്കി ഗ്രൂപ്പിലിടുന്നത് ശ്രമകരമാണ്. പക്ഷേ അത് വളരെ ആവശ്യമാണ്, സ്വാഗതാർഹമാണെന്നാണ് ശ്രോതാക്കളുടെ പ്രതികരണം. ഇതും അതുപോലെ തന്നെ. ഞങ്ങളത് തുടരുക തന്നെ ചെയ്യാനാണ് തീരുമാനം.
0: അടുത്ത പ്രതികരണം അയച്ചിരിക്കുന്നത് ടി കെ രാഘവൻ പ്രാന്തഞ്ചാലിൽ നിന്നാണ്.
1: കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ കത്ത് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ.
1: ഒന്നോ രണ്ടാഴ്ചയായി രാഘവേട്ടന്റെ കത്ത് വരാത്തത്. ഈ ആഴ്ച ഏത് പരിപാടിയെ കുറിച്ചാണ്?
0: നമ്മുടെ പ്രഭാത ചിന്തയെ കുറിച്ചാണ് മാഷി പറഞ്ഞിരിക്കുന്നത്. May 6 പ്രഭാത ചിന്ത കേട്ടപ്പോൾ ഇത് എന്റെ അനുഭവമല്ലേ എന്ന് തോന്നിപ്പോയി. ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാകാതെ കാളപ്പെറ്റെന്ന് കരുതി കയറെടുക്കുന്ന സ്വഭാവം വിശദീകരിച്ചുകൊണ്ട് ആലക്കാട് മാടവന ശങ്കരനാരായണൻ അവതരിപ്പിച്ച പ്രഭാത ചിന്ത ചിന്തോദീപകമായിരുന്നു.
1: ചിന്തോദീപകം തന്നെയായിരിക്കണം പ്രഭാത ചിന്തകൾ. കാരണം ഒരു ദിനാരംഭത്തിന്റെ ആദ്യ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ചിന്തോദീപകവും ഉന്മേഷ ദീപകവുമായ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിക്കാറുള്ളത്. ചിലപ്പോഴൊക്കെ അത് ചിലരുടെയൊക്കെ ജീവിതത്തിൽ വന്ന കാര്യമാണോ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. സന്തോഷം രാഘവൻ പ്രാന്തഞ്ചാൽ അധികമാരും പ്രതികരിക്കാത്ത ഒരു പരിപാടിയെ കുറിച്ച് പ്രതികരിച്ചതിന്.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ചന്ദ്രഭാനുട്ടൻ തില്ലങ്കേരി.
1: നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, കഴിഞ്ഞ ആഴ്ച വായിക്കേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് ലഭിക്കാൻ വൈകിയത് കൊണ്ടാണ് അത് ഈ ആഴ്ചത്തെ ആദ്യ കത്തായിട്ട് വായിച്ചത്. ഇതൊരു പക്ഷേ നാടകത്തിന് മൂന്നാം ഭാഗം കേട്ടതിന് ശേഷത്തെ കത്തായിരിക്കും അല്ലേ?
0: അതാവാനാണ് സാധ്യത.
1: എന്നാലും വായിച്ചു നോക്കാം നമുക്ക്.
0: കാപ്പാട്ടുകാവ് മാവിലാക്കാവ് ഐതിഹ്യങ്ങളും ചരിത്ര വിശേഷങ്ങളും കൊണ്ട് ഈ ആഴ്ചയിലെ ചാരു കസേര ശ്രദ്ധേയമായി. കടലായി കൃഷ്ണനിട്ട് പണികൊടുത്ത കാപ്പാട്ടുകാവ് ദൈവത്താർ എല്ലാ വർഷവും വഴിപാടിനായി കാവിലെത്തുന്ന കൃഷ്ണനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കുകയായിരുന്നു. ഈ കഥ കേട്ടുകഴിഞ്ഞതിന് ശേഷമുള്ള സമയം അത്രയും. എങ്കിലും എന്തിനാണാവോ മറ്റു മൂന്ന് കാവുകളിലെയും ദൈവത്തന്മാരുടെ നാക്ക് കാപ്പാട്ടുകാവ് ദൈവത്താർ അരിഞ്ഞെടുത്തത്? സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ മാഷേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഇത് ദൈവങ്ങളുടെ കളികളാണ്. അവർക്ക് ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് ചെറിയ തോതിൽ അതിന്റെ കാരണം ആ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ചെളിവെള്ളമാണ് കുടിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പം വെള്ളം കുടിയുമായിട്ട് ബന്ധപ്പെട്ട, ദാഹജലം അനുഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത്. അതിന് ചില ഒരുപാട് ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടാവും. നാക്കാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വാക്കും നാക്കൊക്കെയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാല് ആ കപ്പാട്ട് ദൈവത്താറിന്റെ തീരുമാനത്തിന്റെ മഹിമ ഗരിമ നമുക്ക് വ്യക്തമാവുക തന്നെയാണ് ചെയ്യുക. ഏതായാലും ദൈവങ്ങളുടെ തീരുമാനത്തെ അന്വേഷിക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല എന്ന് സമാധാനിച്ച് കഥ കേട്ട് നമുക്ക് സമാധാനിക്കാം അല്ലേ?
0: തീർച്ചയായിട്ടും. തുടരട്ടെ മാഷേ,
1: തുടർന്നോളൂ.
0: മാവിലാക്കാവിലെ അടിയുത്സവത്തിന്റെ പിന്നാമ്പുറ കഥകളും ഐതിഹ്യവും പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെ മറവിയിലേക്ക് മാറിപ്പോകാറുണ്ട്. ഏതായാലും ചാരുകസേരിയും മാഷമുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ വേവലാതിയേയില്ല. വെടിവഴിപാടിന്റെ കാര്യം വന്നപ്പോൾ മാഷിന്റെ കുട്ടികളിൽ ഒരാളായ ചെറിയ കുട്ടി അശ്വിനിക്ക് മീശമാധവൻ സിനിമയിലെ പട്ടാളം പുരുഷുവിനെ ഓർമ്മ വന്നത് ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വലിയ കുട്ടി സൂര്യ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഞാൻ മാവിലായിക്കാരനാണേ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്.
1: അങ്ങനെ അങ്ങ് രക്ഷപ്പെടണ്ട, മാവിലായിക്കാരനല്ല ഇവിടുത്തെ കാരൻ തന്നെയാണ്. കാരണം നമ്മൾ എത്ര വളരെ പ്രധാനപ്പെട്ട കഥയാണെങ്കിലും പുരാണം ചരിത്രം ഒക്കെ ആണെങ്കിലും നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സിൽ തീർച്ചയായിട്ടും സിനിമകൾ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഏറെ ആളുകളെ ചിരിപ്പിച്ച, പിന്നീട് ഒരുപാട് കോമഡിക്കാരൊക്കെ ഏറ്റുപിടിച്ച ആ പട്ടാളം പുരുഷോട്ടൻ്റെ ഭീമാകാരമായ ശരീരവും അല്ലേ, തോക്കുപിടിച്ചുള്ള നിത്തമൊക്കെ അത് കണ്ട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഭാവാഭിനയൊക്കെ ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അശ്വിനിക്ക് അങ്ങനെ മനസ്സിലേക്ക് വന്നതായിരിക്കും. വന്നത് നിഷ്കളങ്കത കൊണ്ട് തുറന്നു പറഞ്ഞെന്ന് മാത്രം കരുതാം ചന്ദ്രഭാനുട്ട. ഏതായാലും കുട്ടികളല്ലേ, ക്ഷമിക്കാം അല്ലേ സൂര്യ?
0: തീർച്ചയായിട്ടും ക്ഷമിക്കണല്ലോ മാഷേ.
1: അതെ.
0: അണ്ടല്ലൂർ കാവിലെയും പടുവിലാക്കാവിലെയും വിശേഷങ്ങൾക്കായി ചാരു കസേരയുടെ വരും ഭാഗത്തിനായി കാത്തിരിക്കുന്നു.
1: തീർച്ചയായിട്ടും.
0: ഇനി നാടകത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അസുരഗോത്രം ഇനി സംഭവ ബഹുലമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ നാലാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ശ്രോതാക്കൾ മാത്രം ശബ്ദം നൽകി മുന്നേറുന്ന നാടകം കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ആകാംക്ഷ ശ്രോതാക്കളിൽ വർദ്ധിക്കുന്നുണ്ട് എന്നാണ് നാടകത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാം ഭാഗവും കേട്ടു, മോശമായില്ല.
1: തീർച്ചയായിട്ടും സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളിലേക്ക് തന്നെയാണ് അസുരഗോത്രം പോകുന്നത്. അറിയാം, മഹാഭാരതമാണ് ഒരുപാട് ഒരുപാട് എപ്പിസോഡുകളിൽ പോലും തീരാത്ത കഥകളാണ്. നമ്മളിവിടെ ഘടോത്കജന്റെ കഥയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലത്തിനിടയിൽ കാട്ടിൽ മാത്രമല്ല കുരുക്ഷേത്രത്തിലും ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹസ്തിനപുരിയിലും കുരുക്ഷേത്രത്തിലുമൊക്കെ ഘടോത്കജന്റെ പിന്നാലെ നമ്മൾ നാടകത്തിൻ്റെ മുഹൂർത്തങ്ങൾ തേടി സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രോതാക്കളുടെ കഴിവ് അനുദിനം വ്യക്തമാക്കുന്ന, അംഗീകരിക്കപ്പെടുന്ന ഈ നാടക പരീക്ഷണം ഈ അഭിപ്രായത്തോടുകൂടി വിജയിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം.
0: തിങ്കളാഴ്ച രാവിലത്തെ മധുരഗീതങ്ങളിൽ ബൈജു സുന്ദരൻ അവതരിപ്പിച്ച പല്ലവിയിലും വരികളിലും വൈശാഖം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി നന്നായി. അതുപോലെ ബുധനാഴ്ചകളിൽ രാവിലെ 8 മണി മുതൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന മധുരഗീതങ്ങളുടെ തിരിച്ചുവരവ് ഈ ആഴ്ചയിലേത് ചന്ദ്രലേഖയെ മനോഹരമാക്കി. ഇമ്പമാർന്ന ഗാനങ്ങൾക്കൊപ്പം പാട്ടുകളുടെ സവിശേഷതകൾ വർണ്ണിച്ചതും മധുരഗീതങ്ങളുടെ മധുരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ.
1: ബുധനാഴ്ചത്തെ മധുരഗീതങ്ങളുടെ സമയം നമ്മൾ അപഹരിച്ചതിന്റെ പേരിൽ ചില കലഹങ്ങളൊക്കെ സാധ്യതയുണ്ട് ചന്ദ്രഭവനുട്ട. കാരണം അത് ആരുടെ സമയമാണ്?
0: കുടുംബസല്ലാപത്തിന്റെ സമയമാണ്,
1: വീട്ടമ്മമാരുടെ സമയമാണല്ലേ.
0: അതെ,
1: അടുക്കളയിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ കയ്യിൽ ചില ആയുധങ്ങൾ കൂടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ചില തിരക്കുകളും മറ്റൊക്കെ കൊണ്ടാണ്, പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് കുറച്ച് വീട്ടമ്മമാരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അധികം വൈകാതെ ആ പരിപാടി തുടരും. ഏതായാലും കുടുംബസല്ലാപം നമ്മൾ മധുരഗീതങ്ങൾക്ക് വഴിമാറുക തന്നെ ചെയ്യും. അപ്പൊ ദീർഘമായ പ്രതികരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം.
0: അടുത്ത കത്ത് തമ്പാൻ മട്ടന്നൂർ എഴുതിയതാണ്. എല്ലാ ആഴ്ചയും പ്രതികരണത്തിലേക്ക് എഴുതാൻ സാധിച്ചില്ലെങ്കിലും റേഡിയോ മലബാറിന്റെ മിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം നല്ല നല്ല പരിപാടികൾ. ഞായറാഴ്ച രാത്രി ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തു വരുന്ന നാടകം നല്ല ഒരു വിജയം തന്നെയാണ് എന്ന് പറയാം. ഒരുപക്ഷേ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പരീക്ഷണമായിരിക്കും ശ്രോതാക്കളെ കഥാപാത്രങ്ങളാക്കി ഒരു നാടകം ചെയ്യുക എന്നുള്ളത്. അതിൽ റേഡിയോ മലബാറിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരും നല്ല അഭിനയം കാഴ്ചവെച്ചു. നാടകം സ്റ്റേജിൽ കണ്ട പ്രതീതി ഉളവാക്കി. രചയിതാവ് കൃഷ്ണകുമാർ മാഷിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും അശ്വിനിക്കും മറ്റ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: സന്തോഷം തമ്പാൻ മട്ടന്നൂർ. അഭിനന്ദനാർഹർ ശ്രോതാക്കൾ തന്നെയാണ്. അഭിനേതാക്കളായി വന്ന ശ്രോതാക്കൾക്കും ഈ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതാണ്. അടുത്ത പ്രതികരണം കെ പി ജാനകി പരിപ്പായി, അതുപോലെ സുജാത മാറ്റഡി ആണല്ലേ, രണ്ടുപേരും കൂടി ചേർന്ന് എഴുതുന്ന ഒരു പ്രതികരണമാണ്. ഏത് പരിപാടിയെ കുറിച്ചാണ്? കാവ്യധാരയിലാണ് തുടങ്ങുന്നത്.
0: ഏപ്രിൽ 2-ാം തീയതി കാവ്യധാരയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത ഉജ്ജ്വല മുഹൂർത്തം അനന്യ ആലപിച്ചത് വളരെ ഇഷ്ടമായി. ആ ആലാപനം കേട്ടപ്പോൾ പ്രിയപ്പെട്ട അധ്യാപിക സുധാമണി ടീച്ചർ പാടി പഠിപ്പിച്ച മട്ടന്നൂർ ഹൈസ്കൂൾ കാലം ഓർത്തുപോയി. കവിത ആലപിച്ച അനന്യക്കും റേഡിയോ മലബാറിനും 1000 സ്നേഹാശംസകൾ.
1: സുധാമണി ടീച്ചറുടെ ആലാപനത്തിൽ നമുക്ക് കാവ്യ സൗരഭം കേൾക്കാമല്ലോ അല്ലേ.
0: അതെ, 4 മധുരഗീതങ്ങൾ വൈശാഖം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈജു സുന്ദർ അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം വളരെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സാറിന് 1000 അഭിനന്ദനങ്ങൾ. 5 വേണുഗോപാൽ ഗാനങ്ങളുമായി വന്ന ഗാനലയം വളരെ ഇഷ്ടമായി. അവതരിപ്പിച്ച പുരുഷോത്തമൻ സാറിനും അശ്വിനിക്കും 1000 അഭിനന്ദനങ്ങൾ.
1: സന്തോഷം സുജാത മാറ്റഡി എളമ്പാറ, അതുപോലെ കെ പി ജാനകി പരിപ്പായി. വീണ്ടും എഴുതുന്നുണ്ടല്ലോ.
0: അതെ, അവർ എഴുതുന്നുണ്ട്.
1: ഏത് പരിപാടിയെ കുറിച്ചാണ്? ചാരുകസേലയെ കുറിച്ചാണല്ലേ.
0: അതെ,
1: സൂര്യ വായിച്ചോളൂ.
0: കാപ്പാട്ട് കാവിലെയും മാവിലാക്കാവിലെയും കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷും കുട്ടികളും അവതരിപ്പിച്ച ആ ചാരുകസേര ഒത്തിരി ഇഷ്ടമായി. കാപ്പാട്ടുകാവിലെ ദൈവത്താറിന്റെ കഥയും കടലായി കൃഷ്ണന്റെയും കഥ മാഷു പറയുന്നത് കേൾക്കുമ്പോൾ വളരെ രസവും അതോടൊപ്പം ഭക്തിയും തോന്നി. ആ കഥ അവതരിപ്പിച്ച മാഷിനും പിന്നെ അശ്വിനിക്കും സൂര്യക്കും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
1: സന്തോഷം. ചാരുകസേല തുടർന്ന് കേൾക്കുക. ചാരുകസേലയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഈ സുജാതയും ജാനകി പരിപ്പായും അല്ലേ.
0: അതെ,
1: ഇനിയുള്ള പ്രതികരണം
0: സുനിത അശോക് മരുതായി എഴുതിയതാണ്.
1: എന്താണ് സുനിത ഈ ആഴ്ച പറയുന്നത്?
0: നാടകം അസുരഗോത്രം സൂപ്പർ, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം, ചിന്നു അമ്മ ഗംഭീരം. അടുത്ത ഭാഗത്തിനായി കാതോർത്തിരിക്കുന്നു. 6-ാം തീയതി മധുരഗീതത്തിൽ എല്ലാ ഗാനങ്ങളും നല്ലതായിരുന്നു. ചന്ദ്രലേഖയുടെ അവതരണവുമായപ്പോൾ ഗംഭീരം. ചാരുകസേരയിൽ ദൈവത്താറെ പറ്റി പറഞ്ഞു കൃഷ്ണകുമാർ സാറ്. 4 ദൈവത്താറുണ്ടെന്നും അറിയാം. അതിന്റെ ഐതിഹ്യ കഥകൾ കൂടുതൽ അറിഞ്ഞു. ഞാനൊരു കാപ്പാട് സ്വദേശിയാണ്. സാറിന്റെ കഥ മറ്റ് ദൈവങ്ങളെപ്പറ്റി, ദൈവത്താന്റെ പുറപ്പാടും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കഥനവെടിയാണെന്നും, പക്ഷേ ദൈവത്താർ ഇറങ്ങി മുമ്പേ ചക്ക കുത്തി കാവിൽ മുന്നിൽ വെക്കണം, അതാണ് പ്രധാന ചടങ്ങ്. എല്ലാ സമുദായക്കാർക്കും ഓരോ ചടങ്ങ് അവിടെയുണ്ട്. അത് സാറിന് പറയുമ്പോൾ വിട്ടുപോയതോ എന്നറിയില്ല. കാപ്പാട് ദൈവത്താർ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അത് കേൾക്കാനായി ഞങ്ങൾ എല്ലാ വർഷവും ദർശനം നടത്താറുണ്ട്. മറ്റ് 2 ദൈവത്താറെ പറ്റി അടുത്ത ആഴ്ച കേൾക്കാൻ കാത്തിരിക്കുന്നു. ഇത്രയും നല്ല കഥ പറഞ്ഞു തരുന്ന സാറിനും കുട്ടികൾക്കും നിലയാംഗങ്ങൾക്കും അഭിനന്ദനം.
1: ചക്കക്കൊത്തിന്റെ ഒരു ഐതിഹ്യത്തെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. സുനിത അശോക്. വനിതാ സെളയവർ എഴുതിയ വടക്കൻ ഐതിഹ്യമാല എന്ന കൃതിയിലാണ്, അതാണ് പ്രധാന ഉപദാനമായിട്ട് ഈ കഥ പറയാൻ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അപൂർവ സഹോദരങ്ങൾ എന്ന തലക്കെട്ടിൽ 4 ദൈവത്താരെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. മറ്റു ചില പുസ്തകങ്ങളിലും കഥയുടെ വിഭവങ്ങൾ തേടി അന്വേഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാപ്പാട്ടുകാർക്ക് അറിയാവുന്ന ചില പ്രത്യേക ആചാരങ്ങൾ, കാവിന് മുന്നിൽ ചക്ക കൊത്തി വെക്കുന്നത് പോലുള്ള ആചാരങ്ങൾ ആ ഗ്രന്ഥത്തിൽ വരാത്തത് കൊണ്ടാണ് പരാമർശിക്കാൻ സാധിക്കാത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അറിയാനും അറിവ് പുതുക്കാനും ഇത് ചരികസേല ഒരു അവസരമായതിൽ അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് കേൾക്കുക. അടുത്തയാഴ്ച മറ്റ് ദൈവത്താറെ കുറിച്ചും കേൾക്കാം.
0: രാഘവേട്ടൻ പിന്നെയും എഴുതുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ സർഗജാലകം സൃഷ്ടികൾ എല്ലാം മികച്ചതായിരുന്നു. അതിൽ ഏറെ ഇഷ്ടപ്പെട്ടത് ഡോക്ടർ ശ്രീകുമാർ എഴുതിയ മഞ്ഞപ്പാവാട എന്ന കഥയായിരുന്നു. വേദാ മനോജ് കഥ പറഞ്ഞപ്പോൾ കരച്ചിൽ വന്നുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
1: അത്രക്ക് ഹൃദയസ്ഥമായിരിക്കും വേദയുടെ കഥാകഥനം അല്ലേ?
0: അതെ,
1: വളരെയധികം സന്തോഷം ശ്രീ ടി കെ രാഘവൻ പ്രാന്തഞ്ചാൽ. ഇതുവരെ വന്ന എല്ലാ കത്തുകളും പ്രതികരണങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. നമുക്കറിയാം വേനൽ മഴ ശക്തമാണ്, കാറ്റും ഇടിയും മിന്നലൊക്കെ ഉണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം ശ്രോതാക്കൾ വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യണം. മാത്രമല്ല മെയ് മാസം പകുതിയോടെ അടുക്കുകയാണ്. റേഡിയോ മലബാറിലെ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. ആ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്തയാഴ്ച വിശദമായിട്ട് പറയാം അല്ലേ?
0: അതെ,
1: കുറേയധികം പുതിയ പരിപാടികൾ വരുന്നുണ്ട്, വ്യത്യസ്തമായ പരിപാടികൾ. അതെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക. റേഡിയോ മലബാറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ആഴ്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും എഴുതുക പ്രതികരണം, കെയർ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
4: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം. സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം. ഇതിൽ സജേഷ് പാറക്കണ്ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ ചേരിമാവ്, ജ്യോതി ശ്രീനിവാസൻ രചിച്ച ബന്ധുര എന്ന കവിത, ആലാപനം ഷിബു മാധവ്, ബേസിൽ അരിവയൽ എഴുതിയ കഥ കുന്നിൻ ചെരുവിലെ കാവൽക്കാരൻ, പ്രിയൻ കോർക്കുളത്ത് എഴുതി അവതരിപ്പിക്കുന്ന കവിത അണയാത്ത കനലുകൾ, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9:00 നാടകനേരം നാടകം അസുരഗോത്രം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷിനോജ് മാസ്റ്റർ. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കവിത സ്പന്ദിക്കുന്ന അസ്ഥിമാടം, തുടർന്ന് ചരിത്രപഥം വചനാമൃതം, സ്റ്റിച്ചുവൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ടോക്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ എറ്റ് സ്കൂൾ, 8:00 മധുര ഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 നാടകനേരം നാടകം അസുരഗോത്രം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 പ്രിയരാഗം, 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗുളികൻ ദൈവത്തെക്കുറിച്ച് കേൾക്കാം, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, 5:45 നാടൻ പാട്ടുകൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിയും ചിന്തയും, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വായനശാല, 9:30 സംഗീത നിശ, 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യാ വാർത്താഃ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായഃ ചതുർനവതി ശതകോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഉത്തർപ്രദേശ് രാജ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. ഭാജപാദലസ്യ ഷഡ് നേതാരഃ മന്ത്രിരൂപേണ ശപഥം ഗൃഹീതവന്തഃ. തമിഴ്നാടുരാജ്യ ടി വി കെ ദളസ്യ സംസ്ഥാപകഃ ശ്രീ സി ജോസഫ് വിജയ അദ്യ പ്രാതകാലേ മുഖ്യമന്ത്രിപദസ്യ ശപഥം ഗൃഹീത്വാൻ. തേന സഹൈവ നവമന്ത്രിണഃ അപി ശപഥം ഗൃഹീതവന്തഃ. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വരിഷ്ഠ നേതാ ഡോക്ടർ ഹിമന്ത വിശ്വ ശർമ്മ വിധായക ദളസ്യ നേതാരൂപേണ നിർവാചിതഃ. അപി ച ഷംഘായ് നഗരെ ആയോജിതെ ധനുഷ്ക്രീഡായാഃ വിശ്വചഷക് സ്പർധായാം ഭാരതീയ മഹിളാ റിക്കർവ് ദളേന ചീനദേശം പരാജിത്യ സ്വർണപതകം പ്രാപ്തം. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായഃ ചതുർനവതി ശതകോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഏതാസാം പരിയോജനാനാം ഉദ്ദേശ്യഃ സമ്പർക്ക സുദൃഢീകരണം, കാര്യക്ഷമതായാഃ ഉന്നയനം, സുരക്ഷാവർദ്ധനം തഥാ ജനാനാം കൃതെ ഉത്തമ യാത്രാനുഭവസ്യ പ്രദാനേന സഹ സംബദ്ധ അസ്തി. ഹൈദരാബാദ് അന്താരാഷ്ട്രീയ സമ്മേളന കേന്ദ്രേ ആയോജിതേ അസ്മിൻ കാര്യക്രമേ തെലങ്കാന രാജ്യസ്യ രാജ്യപാല ശിവപ്രതാപ് ശുക്ല, മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി, കേന്ദ്രീയമന്ത്രി ജി കിസൻ റെഡ്ഡി തഥാ അന്യേ വരിഷ്ഠ നേതാരഃ ഉപസ്ഥിതാ ആസന്. സഭാം സംബോധയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാന്യത് കേന്ദ്രസർവകാരേണ ഗൃഹീതാനാം ഉപായാനാം കാരണാത് ഭാരതദേശഃ പശ്ചിമേഷ്യ സംഘർഷജനിതം ഊർജാസങ്കടം പ്രഭാവീരീത്യാ നിയന്ത്രയതി. സഹ അവദത്യത് ആയാതിത പെട്രോളിയം ഉത്പാദാനാം ഉപയോഗഃ കേവലം ആവശ്യകതാനുസാരമേവ കരണീയഃ യേന വിദേശി മുദ്രായാ സംരക്ഷണം ഭവിഷ്യതി. തഥാ വർത്തമാന സംഘർഷസ്യ പ്രതികൂല ഭാവനാം പ്രഭാവാനാം ന്യൂനീകരണേ സഹായത ഭവിഷ്യതി. നരേന്ദ്രമോദി ഉക്തവാനത് പശ്ചിമബംഗ അസമ പുദുച്ചേരി ചേത്യതേഷു ത്രിഷു രാജ്യേഷു ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വിജയ കേന്ദ്രപ്രശാസനസ്യ രാഷ്ട്രീയ നീതിം പ്രതി ജനസമർത്ഥനസ്യ പ്രമാണം അസ്തി. തേൻ ഉക്തം യത് നിർവാചന പരിണാമൈഃ ദേശസ്യ ഭാവന ജ്ഞായതേ. അദ്യ ബംഗളൂരുനഗരെ ഭാജപ കാര്യകർത്തൃഭ്യ സംബോധയൻ പ്രധാനമന്ത്രി മോദി ഉക്തവാന്യത് അദ്യ താദൃശ്യാ പ്രശാസനസ്യ ആവശ്യകത അസ്തി യഃ ശീഘ്രം കാര്യം കർത്തും ശക്നുയാത്. സുശാസനം ദാതും സമർത്ഥ ഭവത് സമസ്യായ സമാധാനം കൃത്വാ ദേശ പ്രഗതിപഥേ നേതും ച സമർത്ഥ ഭവത്. തേൻ ഏതദപി ഉക്തം യത് ഭാജപാദലസ്യ ശാസനം അധുനാ ഏകവിംശതി രാജ്യേഷു വർത്തതെ യത്ര ലോകകല്യാണായ ദേശസ്യ സമൃദ്ധേ ച കാര്യം ക്രിയതെ. പ്രധാനമന്ത്രി കോൺഗ്രസ് ദലോപരി സ്ത്രീണാം പ്രതി അവിശ്വാസ ആരോപം പ്രഖ്യാപിതവാൻ. സഹ അവദത് യത് കോൺഗ്രസ് ദളേന സംസദി

0: സ്വർണപ്പതക്കം പ്രാപ്തം. ഐ പി എൽ ക്രിക്കറ്റ് സ്പർദ്ധാ മാലികായാം അദ്യ ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം ചെന്നൈ സൂപ്പർ കിങ്സ് ദലം സമ്മുഖീകരോതി. പ്രപ്രഥമം ക്രീഡയത ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം അഷ്ടക്രീഡകാനാം ഹാനി പുരസ്സരം ത്രയാധികദ്വിശത ധാവനാങ്കാഹ വിനിർമിതാഹ. സമ്പ്രതി ഉഭയോ ദലയോ മധ്യേ സ്പർദ്ധാ പ്രചലതി. മുഖ്യവാർത്ത പുനരേകവാരം. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായ ചതുർനവതി ശത കോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഉത്തർപ്രദേശ് രാജ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. ഇതി വാർത്താഃ.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹരിബന്ധക്കുട്ട
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ?
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ ആണ്.
9: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
8: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
10: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
11: മാനസിക രൂപ സെ ശാന്ത ഹോ, ജോ സാമാജിക രൂപ സെ ജിമ്മേദാർ ഹോ, ഓർ ജോ സമാജ് കേ പ്രതി സംവേദൻശീൽ ഹോ. ഇസ്ലിയെ സ്പിരിച്വൽ വെൽബീയിംഗ്, മെന്റൽ ഹെൽത്ത്, യോഗ, മെഡിറ്റേഷൻ, ഇസ് പർ കാം കർനെ വാലി അത്യ മഹത്വപൂർണ.
1: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 102 എംഎൽഎമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണിവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
3: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
1: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. 2-ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12th സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാൾ

വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 11-ന് വരാഹാവതാര വർണ്ണന, 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാർ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ എസ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: भारत दुनिया के टॉप देशों में पहुंच गया है. CNG आधारित व्यवस्था को प्रमोट कर रहे हैं. ऐसे तमाम प्रयासों के कारण भारत इस बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा है. लेकिन अब आज समय की ये भी मांग है, पेट्रोल डीजल गैस ऐसी चीजों का बहुत संयम से इस्तेमाल करें.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററി കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസുനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസുനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ യുപി നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി.

0: ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1st നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. 19 ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി 19 ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3rd നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3rd അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. 1 ആഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം സജീഷ് പാറക്കണ്ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ ചേരിമാവ്.
1: കണ്ണൂർ ജില്ലയിലെ പച്ചപുതച്ച പുഴ അരഞ്ഞാണമിടുന്ന മലയോര പട്ടണം ഇരിട്ടി. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് മുക്കട്ടി. തന്തോടിനും ഇരിട്ടിക്കുന്നതിനും ഇടയിൽ അധിവസിക്കുന്ന നമ്മുടെ ബാല്യകാല സ്മരണകൾ, മനുഷ്യനും പ്രകൃതിയും ചേർന്നുള്ള ജീവിതം എത്രത്തോളം ആർദ്രമായിരുന്നു എന്ന് ഒട്ടും ചോരാതെ ഒരു ചേരിമാവിൻ്റെ കഥയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ആ നന്മയുള്ള ബാല്യകാല ജീവിതം ഇന്നും നിറമുള്ള ചിത്രങ്ങളായി എന്നിൽ അവശേഷിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എനിക്ക് സമ്മാനിച്ച ആ നിറമുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ്. ചേരിമാവ് ഇത് വെറുമൊരു മാവല്ല. 40 വർഷം നമ്മുടെ പറമ്പിൽ രണ്ട് തലമുറയുടെ ബാല്യങ്ങൾ വിശപ്പടിക്കുക, ചേരി നിറഞ്ഞ മധുരം മാത്രം തരുന്ന, പച്ചയ്ക്ക് തിന്നാനൊക്കാത്ത മുക്കട്ടിക്കുന്നിലെ മാങ്കനിയുള്ള നന്മ മരം. കാലാന്തരത്തിൽ പഴയ തറവാട്ടിനു മുന്നിലെ ചെമ്മൺ പാതയോരത്ത് പടർന്ന് പന്തലിച്ച ആ വലിയ മാവിൻ്റെ വേരുകൾ വികസനത്തിന് വഴിമാറിയ നാളുകൾ. മുറിവേറ്റ അമ്മ മരത്തിൻ്റെ ആയുസ്സിൽ അതിൻ്റെ കനി തിന്നവർ ഏറെ ആശങ്കപ്പെട്ടിരുന്നു. ആ മാങ്ങയുടെ ചുനമറ്റിയ മണവും രുചിയും നുകർന്ന സുന്ദര ബാല്യങ്ങൾ ആ മരത്തിൻ്റെ ചുവട്ടിരുന്ന് കരഞ്ഞു. നമ്മുടെ മുറ്റത്ത് ഇനിയും ഈ മാങ്കനി വീഴണം. ആശകൾ നിരാശ പോണ്ട മുഖങ്ങളിൽ ആശകൾ തളിരിട്ട് തുടങ്ങി. മഴവെള്ളപ്പാച്ചിലിൽ മുക്കട്ടിത്തോട് കൊച്ചപ്പൻ്റെ വീടിയയിലെ കടുപ്പമുള്ള ചായയുടെ നിറത്തിൽ പതിയിട്ടൊഴുകി. പനയോലമേഞ്ഞ ആലയിലിരുന്ന് ഗോപാലട്ടൻ്റെ ഉലയുടെ ചൂടിൽ അക്കാലത്ത് മഴ കാണാൻ നല്ല രസമായിരുന്നു. വെള്ളം നിറഞ്ഞ 3 വലിയ കണ്ടങ്ങൾ മുക്കട്ടിയും തന്തോടും അളപ്രിയും തിരിച്ചറിയാത്ത നിലയിൽ ഒറ്റ പനയോലപോലെ പരന്നുകിടന്നു. നാട്ടുകാരും അങ്ങനെ തന്നെയായിരുന്നു. കനത്ത മഴയത്ത് ഓലത്തുമ്പിലെ മഴത്തുള്ളികൾ വീണ വെള്ളത്തിലെ ഗർത്തങ്ങളിൽ ഈ കർക്കിടകത്തിലും നനയാത്ത പുതിയ കളിസ്ഥലങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആണിച്ചാലിലെ വെള്ളക്കുഴികളിൽ കാലിട്ടിളക്കിയ ബാല്യത്തിന് പൊടിമീശ വന്നു തുടങ്ങി. സിമൻറ്റ് ചാക്കിൽ മുളയിട്ട് തെങ്ങിൻതോപ്പിൽ വളർന്ന മാവിൻ തൈയുടെ മേലിലും കൗമാരം അടയാളം കാണിച്ച 7 വർഷക്കാലം കാത്തിരിപ്പ് തന്നെയാണ്. ആ തൈയുടെ വേരുകൾ പഴയ തറവാടിൻ്റെ വടക്കേ മുറ്റത്തെ കുഴിയിലെ മണ്ണിൽ ജലകണികൾ തേടി പാഞ്ഞു തുടങ്ങി. പിന്നെയും 7 വർഷം, 14 വർഷമായി. പഴയ ഇല കൊഴിഞ്ഞ കൊമ്പിൽ പുതുനാമ്പുകൾ പോലെ പഴയ തറവാട് പുതിയ വീടിന് വഴിമാറി. മാവ് വളർന്നു, വീടിന് തണലൊരുക്കി, കിളികൾ ചേക്കേറി തുടങ്ങി. കുംഭമാസത്തിലെ തളിരിലകൾ പൂങ്കുലകളെ ക്ഷണിച്ചു. വേനൽമഴയുടെ കുളിരിൽ കനികൾ വളർന്നു. പഴയ ചുനവരണ്ട ബാല്യം അവശേഷിച്ച മനസ്സുകളിൽ മാമ്പഴക്കാലം തിരിച്ചു വന്നു. വടക്കൻകാറ്റിൽ ഞെട്ടറ്റു വീണ മാങ്കനികൾ ഉറുക്കാൻ ട്രൗസറിട്ട ബാല്യങ്ങളില്ലാത്തതുകൊണ്ട് ഉറുപ്പിൻ്റെ കടിയേറ്റ ആ കനി മാഞ്ചോട്ടിലെ കരിയിലകളിൽ വിശ്രമിച്ചു. പഴയ ബാല്യം മാങ്ങയുടെ ബെറിമാറാത്ത കൂട്ടർ വീണുകിടന്ന ആ മാങ്ങ തിരിച്ചറിഞ്ഞു. ചേരി മാങ്ങ വീണ്ടും രുചിയും മണവും വായിൽ നിറഞ്ഞു. ഇപ്പോൾ ഓർമ്മകൾ മാവിൻചോട്ടിലെ ശീതക്കാറ്റ് പോലെ അലഞ്ഞു നടക്കുകയാണ്. നിലാവെളിച്ചത്തിൽ ജനലരികിലെ പ്ലാസ്റ്റിക് മറനീക്കി മുറ്റത്ത് വീണുകിടക്കുന്ന മാങ്ങൾ എണ്ണാനുള്ള പാഴ്ശ്രമം. പുലർച്ചെ അച്ഛൻ്റെ കൈപിടിച്ച് 3 ബാറ്ററിയുടെ നീളൻ എവറെഡി ടോർച്ച് വെളിച്ചത്തിൽ മാങ്ങ വറുക്കാനുള്ള നെട്ടോട്ടം. അപൂർവം ചില നേരങ്ങളിൽ എനിക്ക് മുൻപേ മാഞ്ചോട്ടിലെത്തുന്ന ഏട്ടന്മാരുടെ കളിയാക്കലുകൾ. കുഞ്ഞോനെ, നീ അവരെ നോക്കണ്ട, അച്ഛൻ്റെ ആശ്വാസവാക്കുകൾ. അലുമിനിയം കലത്തിലും ചെരുവത്തിലും നിറഞ്ഞ മാങ്ങകൾ അമ്മ നാട്ടുകാർക്ക് കൊടുക്കുന്നത് കാണാം. ഒന്നിൻ്റെയും വേലിക്കെട്ടുകൾ തീർക്കാത്ത നമ്മുടെ മുറ്റത്തെത്താൻ കൂട്ടരെല്ലാം നേരം പുലരാൻ കാത്തിരുന്ന കാലം. ആരും കല്ലെറിയാത്ത, ആവശ്യക്കാർക്കെല്ലാം കനി കൊടുത്ത പച്ച കുടനിവർത്തിയ മാവിൻ ചോട്ടിലെ ബഹളം. ചുറ്റിലും കല്ലും മാവിലയും അടുക്കി വെച്ച് ഉറുമ്പിനെ മുകളിലേക്ക് കയറ്റിവിട്ട് മാവേ മാവേ എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങുന്നവർ. വലിയ തായ്തടിയിൽ മറിഞ്ഞ് സാറ്റ് കളിച്ച എത്ര ബാല്യ കൗമാരങ്ങൾ. ഉച്ചവെയിലിൽ അല്പം മാറി മുറ്റത്ത് തോർത്ത് തലയിണയാക്കി മണ്ണിൽ ശയിക്കുന്ന കല്ലോട്ട് പണിയിലെ തൊഴിലാളികൾ. അക്കൂട്ടത്തിൽ കൂത്തുറമ്പിലെ ലോറി ഡ്രൈവർ അന്തേട്ടനും കൂട്ടരും കാണാം. വീട്ടിലേക്കുള്ള യാത്രക്കിടെ കസരയിൽ വിശ്രമിക്കുന്ന വൈദ്യർ മത്തായി ചേട്ടൻ. മടിയിലെ കുഞ്ഞു പീച്ചാത്തി കൊണ്ട് മാങ്ങ പൂളിത്തിന്ന് മുക്കട്ടിക്കുന്നിലേക്ക് തിടുക്കത്തിൽ പോകുന്ന ഓനേട്ടൻ. ഉണങ്ങിയ മാങ്ങണ്ടികൾ പൊറുക്കി കൂട്ടുന്ന വിറകും ആടും നമ്മളും ഒരുമിച്ച് കുത്തിരിക്കുന്ന ചില്ലിന് താഴെ മഞ്ഞ വരെയുള്ള ജീപ്പിൻ്റെ ഉടമ ശാസ്ത രഘുവേട്ടൻ. നമ്മുടെ മാവിലെ കിളികളെ മാത്രം വെടിവെക്കാതെ അളപ്പുറ കുന്നു പിന്നിട്ട് അങ്ങ് വിളമന വെളിച്ചപ്പാടിൻ്റെ പറമ്പ് വരെയുള്ള യാത്രയിൽ മാങ്ങ പൊറുക്കി പോകുന്ന വെടിക്കാരൻ നാണുവേട്ടനും, തോൾസഞ്ചിയിൽ വെടിയേറ്റ കിളികളെ ചുമന്ന് നടക്കുന്ന ഉരിയാടാത്ത ചങ്ങായി, പിന്നെ ചന്തിയുറിഞ്ഞ് വൃത്തിയായ നിലത്ത് കുഴികുത്തി കോട്ടി കളിക്കുന്ന പ്രിയ കൂട്ടുകാരും, അക്ക് കളിക്കുന്ന കളത്തിൽ കോട്ടി വന്നാൽ കലവില കൂട്ടുന്ന സുന്ദരി പെൺകുട്ടികളും, വേരി നീണ്ട കയ്യാലപ്പത്തിൽ വിഷുവിന് ബാക്കി വന്ന പടക്കം വെച്ച് പൊട്ടിച്ച് മണം ആസ്വദിക്കുന്ന വെടിക്കെട്ടി വീരന്മാരും, ഇടയ്ക്ക് മാത്രം ആട്ടിവിടുന്ന വലിയ കൊമ്പിൽ ചുറ്റിവെച്ച ഊഞ്ഞാലും, മാവിൻ്റെ ചുവട്ടിലെ പണക്കുണ്ടിൽ മാ നിറഞ്ഞ ബക്കറ്റിന് കൂട്ടിരിക്കുന്ന, എപ്പോഴും അതിനെ ഞെക്കിയും കടിച്ചും പഴുപ്പ് നോക്കിക്കൊണ്ടേയിരിക്കുന്ന കുരുത്തം കെട്ട കുട്ടികളും, പിന്നെ ഇടയ്ക്ക് വരുന്ന കാറ്റിൽ മാങ്ങിക്ക് പകരം കല്ലിട്ട് അവരെ പറ്റിക്കുന്ന ഞാനും, ഓർമ്മകൾ. ഇപ്പോൾ ഇറയത്ത് വെച്ച റേഡിയോയിലൂടെ നമ്മൾ മാവിൻ്റെ രുചിവിശേഷങ്ങൾ കേൾക്കാം. മാങ്ങാണ്ടി കൊണ്ടുണ്ടാക്കിയ എൻ്റെ അപ്പൂപ്പൻ താടികൾ അലങ്കരിച്ച സ്കൂൾ പ്രവൃത്തി പരിചയ മേളകൾ, കൂട്ടുകാരുടെ ആർപ്പുവിളികൾ താഴെയെന്ന് കേൾക്കുന്നുണ്ട്. സീമക്കൊന്ന പന്തലിട്ട ആണിച്ചാല് കടക്കുമ്പോഴുള്ള അവസാന വിളിയാണ്, ഓൻ അണ്ടി പൊറുക്കി കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ. പീഡിയൻ്റെ മുന്നിലൂടെ ടാർ റോഡ് അപ്പുറം ഇപ്പുറവും നോക്കി വേഗം കടക്കണം ടാ. പിന്നെ സ്റ്റേറ്റ് ബസ് ഇടിച്ച പൈസ കിട്ടൂല കേട്ടാ മുന്നറിയിപ്പ്. നേരെ അക്കീഷ കാടും ഇറങ്ങി ഇളം പച്ചപ്പുല്ല് മെത്ത വിരിച്ച കണ്ടത്തിലെ എല്ലാം മറന്നുള്ള കളി. ഇടയ്ക്ക് കൂട്ടലിൽ ആരെയൊക്കെയോ കുറുന്തോട്ടി വടി കാണിച്ച് പലരും റോഡിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു കാണാം. റേഷൻ പീടിയെ വെറുത്ത കാലം. നമ്മുടെ കളി കാണാൻ കണ്ടത്തിൻ്റെ കരയിൽ കാഴ്ചക്കാരുണ്ടായിരുന്നു. അതിൽ പശുവിനെ മേയ്ക്കുന്നവരും പച്ചക്കറി നട്ടവരും ഉണ്ടാവും. ചിലരൊക്കെ കളി കഴിഞ്ഞാലും നനഞ്ഞ പുല്ലിൽ നിലം പറ്റി ഉറക്കത്തിലായിരിക്കും. കല്ലും പ്ലാസ്റ്റിക് കൂടും ഉരുട്ടി ഒട്ടുപാൽ വരിഞ്ഞുണ്ടാക്കിയ പന്തിൽ തുടങ്ങിയ കളി ഇന്ന് ചുവന്ന ടെന്നീസ് ബോളിൽ തെറിച്ചു മുങ്ങുന്നു. സന്ധ്യയായി. അളപ്ര കോവിലിൽ ശംഖ് വിളി കേട്ടു. വലിയ വവ്വാൽ കൂട്ടങ്ങൾ എടക്കാനം ഭാഗത്തു നിന്നും പുതുശ്ശേരി കുന്നിലേക്കും മുക്കട്ടിക്കാവിലെ ഗുഹയിലേക്കും ഉയരത്തിൽ പറന്നു പോകാൻ തുടങ്ങി. ഇപ്പോൾ അക്കരയിൽ നിരയായി ചൂണ്ടക്കാരുടെ ബീഡിയുടെ വെളിച്ചം പതുക്കെ തെളിഞ്ഞു കാണാം. ഇല്ലിക്കുണ്ടിലും തോട്ടുംകരയിലെ പാണൽക്കാടുകൾക്കിടയിലും വെള്ള കുറ്റിയും കുളക്കോഴിയും കൂടടഞ്ഞു. ഇരുൾ മരത്തിൻ്റെ പലകവേറ്റ് വീശിയിട്ട് ഒരാൾ, അടിക്കാൻ ബോള് കാണുന്നില്ല, പോടാ തോറ്റ ഒടിപ്പ്. ചെറിയ രണ്ട് മൂന്ന് ചീത്ത കുളികൾ, നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാടാ. ആ നോക്കാം, മയ്യാക്കട തീർപ്പ്. കളി കഴിഞ്ഞ് വരുമ്പോൾ കൽപ്പണിക്കാർ തുണി അലക്കുന്ന കറുത്ത പാറയുടെ ചുവട്ടിൽ ചെളിയും സോപ്പ് പതിയും നുരഞ്ഞ് പതഞ്ഞു പോകുന്നത് കാണാം. കണ്ണെരിഞ്ഞ ചുവട്ടിലെ പരൽമീനുകൾ ഉണങ്ങിയ തവരക്കാടുള്ള ഭാഗത്തേക്ക് പാഞ്ഞുപോയി. മാങ്ങാച്ചുവന പുരണ്ട കുപ്പായം മുക്കട്ടിത്തോട്ടിൽ മുക്കി അലക്കി കരയിലെ അക്കേശക്കൊമ്പിലിടും. പിന്നെ മുങ്ങിക്കുളിച്ച് കുപ്പായം തോളത്തിട്ട് കലങ്ങിയ ചുവന്ന കണ്ണുമായി ആരെയും കാണിക്കാതെ വീട്ടിലേക്ക് കുന്നുകയറ്റം. ചേതിക്ക് നിരത്തിവെച്ച വലിയ അലുമിനിയം പാനിയിലെ പച്ചവെള്ളം വായിട്ട് കുടിച്ച് ഒച്ചയില്ലാതെ മൂടിവെച്ച് പൊറുക്കിക്കൂട്ടിയ ചീഞ്ഞ കശുമാങ്ങാക്കൂനകൾക്ക് ചുവട്ടിലിരുന്ന് ഇരുട്ടിൽ പുറന്തിരിഞ്ഞ് നോക്കാതെ അണ്ടിയൊരിയണം. പ്രേതമില്ല എന്ന് നൂറുവട്ടം പറയണം. അത് ഉറപ്പുവരുത്താൻ ഇടയ്ക്ക് അമ്മയെ വിളിച്ചാലും മതി. വീട്ടിലേക്കുള്ള വിളി കൂടിയാൽ കാര്യം പിടികിട്ടിയാൽ അമ്മ പറയും, ആ ബാ മതി, ബാക്കി നാളെ. നാളെ ഉരിയാടാ, വന്ന് കട്ടൻ ചായയും റസ്കും തിന്ന്. ചിമ്മിനി വിളക്ക് കെടാതെ വീട്ടിലേക്ക് ഒരു പാച്ചിൽ. ഓർമ്മകൾ കെടാതെ ഇന്നും ആ ബാല്യം. ഒടുവിൽ നരയമ്പാറക്കാരൻ കാതൃക്കയുടെ മഴക്കാരൻ്റെ ഉശിരിൽ ആ വലിയ നന്മമരം നിലം പൊത്തി. നമ്മുടെ മുറ്റത്ത് വെയിൽ വന്നു. മുൻപ് ഇതിൻ്റെ മറയിലായിരുന്നു എൻ്റെ കണ്ണീരൊക്കെ പൊഴിച്ചിരുന്നതെങ്കിലും മരക്കുറ്റിയിൽ നിന്നും പുറത്തേക്ക് വന്ന തെളിനീരിൽ ബാല്യത്തിൻ്റെ കണ്ണീർ വീണു. ഇനി ആ മറയില്ല, തണലില്ല, കുളിരില്ല. പുറന്നിരിഞ്ഞു നിന്ന് കണ്ണീർ തുടച്ചു. അറക്കപ്പൊടികൾക്കിടയിൽ ഉറുമ്പുകൾ പുതിയ മധുരത്തിനായി മത്സരിക്കുന്നു. കാതൃക്ക കാശ് മുഴുവൻ തന്നിട്ടും വെറും ഉടൽ മണ്ണിൽ രണ്ടു വർഷം ആ മരം കിടന്നു. ഉണക്കക്കമ്പുകൾ ചിതലുകൾ കൊണ്ടുപോയി. നാട്ടിലെ കുട്ടികൾ നിലം പൊത്തിയ തായ്ത്തടിയുടെ മുകളിൽ പാലം കളിച്ചു. പഴയ മൺപാത മുഴുവനും ടാറിട്ടു. ഇരുമ്പലിന് അല്പം കുറവുണ്ടെങ്കിലും വീതിയില്ലാത്ത ചില ഭാഗങ്ങളുടെയും പലരുടെയും പരിഭവം പുകച്ചു തള്ളി ഇപ്പോഴും വണ്ടികൾ ഓടുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ റോഡിന് വീതി കൂടിയിട്ടുമില്ല. മാനത്ത് വെള്ളമേഘങ്ങളിൽ കറുത്ത ചായം പൂശി തുടങ്ങി. കാറ്റ് ആ പഞ്ഞിക്കെട്ടുകളെ തോന്നിയ പോലെ വടക്കും തേക്കും കൊണ്ടുപോകുന്നുണ്ട്. കീരാങ്കിരികൾ പിന്നെയും കരയുന്നു. വിഷുക്കാലം വന്ന് പഴയ ആവശ്യം ഇന്നില്ലെങ്കിലും മധുരമുള്ള ഓർമ്മകൾ മരിക്കുന്നില്ല. പുതിയ വീടിൻ്റെ ഇറയത്ത് അച്ഛനും അമ്മയും കൂട്ടിന് എൻ്റെ ഓളും മഴക്കോള് കാണാൻ ഇരിപ്പാണ്. പിന്നെയും കാറ്റ് വന്ന് മുറ്റത്തെ മാവുലിയുന്നു. ഡാ മാറി നിൽക്കടാ, തലയിൽ മാങ്ങ വീണ്ട. അമ്മ പഴയ അതേ ശൈലിയിൽ എന്നെ കലമ്പലാണ്. ഓൻ്റെ ഒരു ഞാൻ മാവിനോട് കൂടുതൽ ചേർന്ന് പഴയ കുഞ്ഞോനായി. ഒറ്റയ്ക്ക് എടുത്ത തീരുമാനങ്ങളിൽ നിലപാടുകളിൽ എന്നെ ഒരിക്കലും ചതിക്കാത്ത മാവ്. എൻ്റെ പരിഭവങ്ങളൊക്കെയും കേട്ടിരുന്ന അമ്മ മരത്തിൻ്റെ പുനർജനി. കൊമ്പുകൾ ഉലഞ്ഞാടാൻ തുടങ്ങി. പിന്നിൽ എൻ്റെ മോൻ്റെ വിളി കേൾക്കുന്നു. കുഞ്ഞുകാൽ വെച്ച് അവൻ ഓടി വന്ന് എന്നോട് ചേർന്ന് നിന്നു. മോനെ, എനിക്ക് എൻ്റെ അച്ഛൻ തന്നതുപോലെ തരാനുള്ളതും ഈ നന്മ മരമാണ്. മാങ്കനിയാണ്. ഇതിനെ മരം എന്നതിൽ അപ്പുറം നിധിയായി കാണണം. ഇതിന് വേലി കെട്ടരുത്. ഒന്നും അറിയാതെ മുൻപൊരു പല്ലു കാട്ടി അവൻ ചിരിച്ചു. ഇനി പുതിയ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ. നമുക്കിനി ആവോളം ഇതിൻ്റെ തണലിരിക്കണം. മോൻ തലയാട്ടി. മഴ കനക്കുന്നു. ഞാനും മോനും വീട്ടിലേക്ക് ഓടി. മാങ്കരിങ്ങൾ ഇലകളോടൊപ്പം വീഴുന്നുണ്ട്. കാലം നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്മാനിക്കും. ഒരുപക്ഷെ ആ ആഗ്രഹം സത്യവും പരിശ്രമം ആത്മാർത്ഥമുള്ളതുമാകണം.
0: സജീഷ് പാറക്കണ്ടി എഴുതി അവതരിപ്പിച്ച ചേരിമാവ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ജ്യോതി ശ്രീനിവാസൻ രചിച്ച ബന്ധുര എന്ന കവിത. ആലാപനം ഷിബു മാധവ്.
2: ബന്ധങ്ങളാലിന്നു ബന്ധുരയാണു ഞാൻ, സ്നേഹവലയത്തിനുള്ളിലെ ബന്ധനമാണു ഞാൻ. ഏതിനെയൊന്നു പരിത്യജിച്ചിടുമെൻ, തീഷ്ണമാം തൃഷ്ണയിലൊന്നു ചെന്നെത്തിടാൻ. എനിക്കു വേണമെൻ്റെ നിറമുള്ള ബാല്യത്തിൻ, ഒരു ദിനമെങ്കിലും ചിറകുവിടർത്തണം. ബർത്തമീ ജീവിതവേളയിൽ നിന്നൊരാ മുക്തമാം ബാല്യത്തിലൊന്നു ചേക്കേറിടാൻ. കൈതവമില്ലാത്ത ശൈശവകാലത്തിൻ പച്ച വിരിച്ചൊരാ പാടത്തൊന്നോടണം. കന്മഷമേതും പുരളാത്ത ബാല്യമായി മാമല നാടിൻ്റെ ചന്തം മുകരണം. തലയാട്ടും വൃക്ഷത്തലപ്പിൽ നിന്നുതിരുന്ന ഇളം പൂവുകൾ തൻ്റെ ഗന്ധമായി മാറണം. മരതക മാണിക്യം ചാർത്തുമെന്നാടിൻ്റെ ഹരിതവർണ്ണങ്ങളൻ നെഞ്ചിൽ നിറയ്ക്കണം. ഒഴുകുന്ന പുഴകളിൽ കളി പറഞ്ഞും കൊണ്ട് കൂട്ടുകാരോടൊത്തു ഓളമായി നീന്തണം. കുളിർജലമിറ്റു വീഴുന്നരൻ കൂന്തലിൽ കൃഷ്ണ തുളസി കതിരില ചൂടണം. ചന്തമേറും പട്ടുപാവാടയിട്ടിട്ടു കോവിലിൽ പോയൊന്നു പ്രാർത്ഥിച്ചു നിൽക്കണം. നേദ്യമായി നൽകുന്ന വാഴില ചന്ദനം അരുമയോടൊന്നെൻ്റെ നെറ്റിയിൽ ചാർത്തണം. ഓരോ കളിമുറ്റത്തോടിയെത്തിയിടുന്ന കൂട്ടുകാർക്കൊപ്പമായി കൂട്ടായി കളിക്കണം. നടവഴിപ്പാതയിൽ ചാഞ്ഞു തൂങ്ങിയിടുന്ന കണ്ണിമാങ്ങയ്ക്കൊന്നു കല്ലെറിഞ്ഞിടണം. ഉപ്പും മുളകും ഞെരടിച്ചതച്ചൊരാ പുളിമാങ്ങ തിന്നുമ്പോൾ കണ്ണിറുക്കിയിടണം. തൊടികളിലാകെ വിരിഞ്ഞു വിലസുന്ന പൂക്കളോടൊക്കെയും കിന്നാരമോതണം. പക്ഷികൾ പാറിപ്പറന്നു കളിക്കുമ്പോൾ പൊഴിയുന്ന തൂവലിൽ ചന്തം തിരയണം. ബന്ധങ്ങളും ബന്ധനങ്ങളുമില്ലാതെ പുതിയൊരു ലോകത്തു ചെന്നങ്ങു നിൽക്കണം. എന്നുള്ളിലുള്ളൊരു ഞാനെന്ന സത്യത്തിനുള്ളിലായെന്നും ഞാൻ എന്നെ തിരയണം. ഇരവും പകലും പുതുതായി പിറക്കുമ്പോൾ പുതുമയില്ലാതെ ഈ നമ്മൾ ചിരിക്കുന്നു. ഒറ്റപ്പെടുന്ന നിമിഷങ്ങളേറെയും വ്യർത്ഥത എന്നിൽ വിരക്തി നിറയ്ക്കുന്നു. മലയാള മണ്ണുമാ സ്നേഹബന്ധങ്ങളും മധുരമായ എന്നുള്ളിൽ ഇഷ്ടം നിറയ്ക്കുന്നു. കാലമാം ചക്രവ്യൂഹങ്ങളുരുളുമ്പോൾ അതിനിടയിൽ പിടഞ്ഞെൻ്റെ മോഹം കരിയുന്നു. കാലമാം ചക്രവ്യൂഹങ്ങളുരുളുമ്പോൾ അതിനിടയിൽ

ജ്യോതി ശ്രീനിവാസൻ രചിച്ച ബന്ധുര എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ഷിബു മാധവ്. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ്, പ്രിയൻ കോർക്കുളത്തെഴുതി അവതരിപ്പിക്കുന്ന അണിയാത്ത കനലുകൾ.

0: കുളത്തി എഴുതി അവതരിപ്പിച്ച അണയാത്ത കനലുകൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ബേസിൽ അരിവയൽ എഴുതിയ കഥ കേൾക്കാം. കുന്നിൻ ചെരുവിലെ കാവൽക്കാരൻ, അവതരിപ്പിക്കുന്നത് പ്രശോഭൻ ചെറുനിയൂർ.
1: എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ടോ? ശരിക്കും? അയാൾ അവളെ ചോദ്യഭാവത്തിൽ നിന്ന് നോക്കി. അന്നേ അവൾ അയാളോട് അല്പം കൂടി ചേർന്നിരുന്നു. മലമുകളിൽ നിന്ന് കോടയിറങ്ങാൻ തുടങ്ങിയിരുന്നു. നാ ഇത് പുതച്ചോളൂ. അയാൾ തൻ്റെ ഷോൾഡർ ബാഗിൽ നിന്ന് ഒരു ഷോൾ എടുത്ത് അവൾക്ക് കൊടുത്തു. മെറൂൺ കളറുള്ള ആ ഷോളിൻ്റെ ബോർഡറിൽ മഞ്ഞനൂലിനാൽ ചിത്രശലഭങ്ങൾ എന്നെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണുമോ? കാറ്റാടിമരത്തിലൂടെ ചാടി നടക്കുന്ന ഒരു അണ്ണാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന അയാളുടെ കൈത്തണ്ടയിൽ അവൾ മുറുകെ പിടിച്ചു. ഈ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല കാതരൻ. കാലത്തിൻ്റെ കൈവഴികളിൽ വെച്ച് നാം ഇനിയും കണ്ടുമുട്ടാം. ചിലപ്പോൾ ഇനി ഒരിക്കലും തമ്മിൽ കാണാതെ, പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ

0: അയാൾ അവളുടെ കൈവിരലുകൾ തന്റെ വിരലുകളാൽ കോർത്തെടുത്തു.
1: എനിക്ക് വേണ്ടി നീ അമ്മയോടൊപ്പം പോകാതെ നിന്നാൽ അവരുടെ ജീവിതത്തിന് ഇനി എന്തർത്ഥമാണുള്ളത്?
0: നിന്റെ ഡാഡിയെ വിശ്വസിച്ച് സ്വന്തം ജന്മനാടും ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഈ മലമുകളിലെ ക്ലിനിക്കിൽ ജീവിതം ഹോമിച്ചവർക്ക് ഇനി നീയാണ് ആശ്രയം. ഡോക്ടർമ്മയുടെ അവസാന നാളുകൾ സ്വന്തം ജന്മനാട്ടിലായിരിക്കണം കേദരൻ. അയാൾ തൻ്റെ മുഖം അവൾ കാണാതെ തിരിച്ചു പിടിച്ചു.
1: മാഷേ, ഞാൻ മാഷൻ ആരാണ്?
0: അവളുടെ വിറയാറുന്ന ചോദ്യങ്ങൾ അയാളെ കുറച്ചു നേരത്തേക്ക് മൗനിയാക്കി. കേദറിൻ, താനൊരു മനോഹരമായ പട്ടമാണ്. കുഞ്ഞുനാളിൽ ഞാനേറെ കൊതിച്ച വർണ്ണചിറകുള്ള ആ പട്ടം എൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും ആ കുന്നിൻ ചെരുവിലെ മനോഹരമായ വൈകുന്നേരങ്ങളിൽ ഞാൻ തന്നെ ഉയരങ്ങളിലേക്ക് പറത്താറുണ്ട്. കൂടെ ഞാനും തന്നോടൊപ്പം ചരടില്ലാത്തൊരു പട്ടമായി അനന്തവിഹായസിലേക്ക് പറന്ന് പറന്ന് അയാളവളുടെ നെറ്റിയിലേക്ക് വീണുകിടന്ന ചുരുണ്ട മുടിയിഴകൾ മാടിവെച്ചു. എടോ, പക്ഷെ സ്വപ്നമെന്നും സ്വപ്നം മാത്രമാണ്. അവ നിറങ്ങളാൽ ചാലിച്ച മനോഹരമായ ഒരു കാവ്യമാണ്. എന്നാൽ ജീവിതം കുതിച്ചൊഴുകുന്ന ഒരു കാട്ടരുവിയും. അയാളുടെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ കുന്നിൻ ചെരുവ് വരെ ഒന്ന് നടന്നാലോ? അവൾ വിതുമ്പാൻ തുടങ്ങിയിരുന്നു. മഞ്ഞു പെയ്യുന്ന മരങ്ങൾക്കിടയിലൂടെ അവർ ആ കുന്നിൻ ചെരുവ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അയാൾ അവളോട് പറഞ്ഞു, ഹലോ, പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയും വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെയും ഇടുങ്ങിയും ഞെരുങ്ങിയും കുതിച്ചും കിതച്ചും ഒഴുകുന്ന ഒരു വെറും കാട്ടരുവി മാത്രമാണ് എൻ്റെ ജീവിതം. അതിനാൽ സ്വപ്നം സ്വപ്നമായും ജീവിതം ജീവിതമായും ഇവിടെ ഇനിയും ഒഴുകട്ടെ. മിടുക്കനായ ഒരു കുട്ടിയുടെ പട്ടം പോലെ നീ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് ഞാൻ ആ കുന്നിൻ ചെരുവിലിരുന്ന് കാണും. നിന്റെ ഓരോ ഉയർച്ചയുടെ പടവുകളും കൈയടിച്ചും മാർക്കുവിളിച്ചും ഞാൻ അർമാദിക്കും. നീ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും നീ എഴുതുന്ന കാവ്യങ്ങളും നീ പാടുന്ന ഈണങ്ങളും എന്നെക്കുറിച്ചാണെന്ന് ഞാൻ വെറുതെ നനച്ചിരിക്കും. എന്തിനാണെന്നോ, കിതയ്ക്കുന്ന എൻ്റെ പകലിനൊരു പ്രതീക്ഷയുടെ നെയ്ത്തിരി നാളമായി നീ എന്നും തെളിഞ്ഞു നിൽക്കാൻ. കുന്നിൻമുകളിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവൾക്ക് പോകാനുള്ള ബസ്സിൻ്റെ നീണ്ട ഹോൺ മുഴങ്ങി. വരൂ, ബസ് വന്നെന്ന് തോന്നുന്നു. അയാൾ അവളുടെ കൈപിടിച്ച് തിരിച്ചു നടന്നു. മടിയനായ കുട്ടിയെ അമ്മ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് പോലെയാണ് അയാൾ അവളെ ബസ്സിൽ കയറ്റിയത്. കദരൻ, നീ കരയരുത്. നീ വരുവോളം ഞാൻ ആ കുന്നിൻ ചെരുവിൻ്റെ കാവൽക്കാരനായി ഇവിടെ ഉണ്ടാകും. ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് വിതുമ്പുന്ന അവളുടെ മുഖം മറയുവോളം അയാൾ കൈവീശുന്നുണ്ടായിരുന്നു. വളവുകൾക്കപ്പുറം ബസ്സൊരു തീപ്പെട്ടിക്കൂട് പോലെ ചെറുതായി മഞ്ഞിൽ മറഞ്ഞ് ആ കുന്നിൻ ചെരുവിൻ്റെ കാവൽക്കാരനാണിപ്പോൾ അയാൾ. ചരടില്ലാത്തൊരു പട്ടമായി ആ മലമുകളിൽ നിന്ന് താഴ്വാര തലത്തിലേക്ക് പറക്കുകയാണ്.
2: ബേസിൽ അരിവയൽ എഴുതിയ കുന്നിൻ ചെരുവിലെ കാവൽക്കാരൻ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രശോഭൻ ചെറുന്നിയൂർ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
3: സർഗജാലകം.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ആകാശഗംഗ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആളൊരുങ്ങി അരങ്ങൊരുങ്ങി.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
2: എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം തുടർക്കഥ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
3: ഉണ്ണികൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയത് ചിത്രം ദേവരാഗം.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫാൻഡം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
3: ബാലഗോപാലൻ തമ്പി പാടിയ ഗാനം, ചിത്രം പൊരുത്തം. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
4: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
5: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
5: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 വർഷങ്ങളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ്.

0: മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കൂട്ടുകാർക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇനി നമ്മള് നമ്മുടെ ആനന്ദ് മാഷിന്റെയും ആദർശ് മാഷിന്റെയും പെർഫോമൻസിനായിട്ട് കാത്തിരിക്കുകയാണ്.
2: ഫോൺ ഓഫായി പോയുണ്ട്.
1: ഫോൺ ഓഫ് ഒന്നാവില്ല, പക്ഷേ ഇവിടെ ഫോൺ ഉണ്ട്.
2: ആദർശ് ആദ്യം.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതൊരു രക്ഷയില്ല മാഷ, ഇവര് വിടൂല. അപ്പൊ പാട്ട് കേൾക്കാൻ നമുക്ക്
2: പരിപാടി നമുക്ക് നിർത്താല്ലേ.
1: അപ്പൊ മാഷെ, നമ്മൾ എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാല് തുടങ്ങിയവരിൽ നിന്ന് അവസാനിപ്പിക്കണം എന്നാണ് നമ്മുടെ ഏതൊരു പരിപാടിയുടെയും
2: ഓക്കെ.
1: അപ്പൊ മാഷെ, മാഷ് കഴിഞ്ഞ് ആദർശ് മാഷിനോട് കൂടി നമുക്ക് ഈ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാം. മനോഹരമായിട്ട് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി മാഷിന്റെ കൂടെ ആണ് സ്റ്റാർട്ട് ചെയ്തത്.
2: ഞാൻ സ്വതവേ അങ്ങനെ ഒരു പാട്ട് പാടാറില്ല. നമ്മളെ മക്കൾ നല്ലൊരു പാട്ട് പാടുന്ന കൂട്ടത്തിലാണ്. അത്രയും നല്ല ഭംഗിയിൽ പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു അവശബ്ദം വന്ന് പാട്ട് കൊളാക്കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ പാട്ട് പാടാറില്ല. ഇവരെത്രയൊക്കെ പറഞ്ഞതുകൊണ്ടോ, ശ്രമിച്ചു നോക്കാതെ മാത്രം പാടിയത് പാട്ട് തന്നെയാണോ എന്നുള്ളത് നമുക്ക് ശേഷം തീരുമാനിക്കും. ഓക്കെ, ഇച്ചിരി പഴയൊരു പാട്ടാണ് ഞാൻ പറഞ്ഞു. നമുക്ക് പുതിയൊരു പാട്ട് അറിയാം, പക്ഷെ അതിനോട് അതിനേക്കാൾ താല്പര്യം നമ്മൾ 90 ആ ഒരു ഏജ് ആയത് ആക്കി ഇയർ ജനിച്ചതുകൊണ്ട് 90 കിഡ്സ് ഒക്കെ പറയല്ലോ, ആ ടൈമിലുള്ളൊരു പാട്ടുമാണ് താല്പര്യമുള്ളത്. അതുകൊണ്ട് പാടാം.

0: മാഷ ആദ്യം തുടങ്ങി, ഇത് പാടിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം പാട്ടാണോ വേറെന്തെങ്കിലും ആണോ. എന്താ പറയാനുള്ളേ? ആണ്, സംശയമില്ല. ഓക്കെ, ഇനിയും ആനന്ദ മാഷ്ക്ക് നിങ്ങൾക്ക് പാട്ട് പാടിയിട്ട് നിങ്ങളെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ മാഷേ. അടിപൊളി,
1: താങ്ക് യു.
0: ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാഷിന്. മാഷിന് എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത്, എല്ലാ കുട്ടികളെയും അല്ലെ ആദർശ് മാഷേ, എല്ലാവരെയും പേരെടുത്തിട്ട് സംസാരിക്കും. നമ്മൾ നമ്മളെ പേര് ഒരാൾ പറയാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. ആവും, ഹാറ്റ്സ് ഓഫ് യു മാഷ്. എന്താ പറയണ്ട, ഭയങ്കര ഒരു അതൊരു കഴിവ് തന്നെയാണ്.
1: എനിക്ക് ഞാനൊരു ടീച്ചിങ് ഫീൽഡിൽ പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരാളാണ്. എന്റെ ഫീൽഡോ എനിക്ക് താല്പര്യം ഫീൽഡോ ആയിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ഫീൽഡിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബി എഡ് ചെയ്യാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ സാഹചര്യം സമ്മർദ്ദത്തെ ഓർത്ത് ബി എഡ് ചെയ്തു. പിന്നീട് ബൈ ചാൻസ് ഫീൽഡ് വന്നു. ഫീൽഡ് വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തോന്നി കുട്ടികളോട്. കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എത്ര വിഷമമുണ്ടെങ്കിലും മറ്റു പല സാഹചര്യങ്ങളുണ്ടെങ്കിലും ഇവരെ മുമ്പിൽ പോയി ഇവരെ ചില ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് റിലീഫാണ്. ഇവരെ കൂട്ടത്തിൽ ഒരാളായി വരുമ്പോൾ ആ കൂട്ടത്തിലേക്ക് നമ്മൾ കടന്ന് നമ്മുടെ ഒരുപാട് വിഷമങ്ങളൊക്കെ എനിക്ക് ഇതിന് മുന്നേയുള്ള പല വർഷങ്ങളും ഒഴിവാക്കാൻ
0: പറ്റിയിട്ടുണ്ട്.
1: അപ്പോൾ പിന്നീട് എനിക്ക് ആ ഫീൽഡ് നല്ല താല്പര്യമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 152 കുട്ടികൾ സ്കൂളുണ്ട്. 152 കുട്ടികളെ കൂടെ എപ്പോഴും നിൽക്കാനാണ് താല്പര്യമുള്ളത്.
0: അപ്പൊ
1: അത് ഇതുവരെ
0: വന്നിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
1: അങ്ങോട്ട് എന്തോ നമ്മൾ പറയാം, നമ്മുടെ ട്രാക്ക് മാറുക എന്ന് പറഞ്ഞ പോലെയായിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ട്രാക്ക് മാറി. അപ്പോ എന്നെ ഞാൻ ഇതിന് ആപ്റ്റ് അല്ല എന്നായിരുന്നു എന്റെ ഒരു ചിന്ത. എനിക്ക് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്ക് പണ്ടുണ്ടായിരുന്നില്ല. കുട്ടികളെ പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ക്ലാസ് പഠിക്കുമ്പോൾ സംശയം പറഞ്ഞു കൊടുക്കുക എനിക്ക് ഒട്ടും അറിയാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നീട് എന്തോ ഇവിടെന്നോ ഒരു ടേണിംഗ് പോയിന്റ് മാറി ഫീൽഡിലേക്ക് വന്നു. ഇപ്പൊ എനിക്ക് 4-5 വർഷമായിട്ട് ഇപ്പൊ കാഞ്ഞിരി UP സ്കൂളുണ്ട്. ഇത് മുന്നേ ഡെയിലി വേജിന് പല സ്കൂൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പൊ സ്ഥിരമായിട്ടുള്ളത്. ഇപ്പൊ 4-5 വർഷമായിട്ട് ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോ നമ്മള് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾ അവർ ഓരോ ആളെയും മുഖം എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പൊ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടായിരുന്ന മക്കളായിരുന്നു. അപ്പൊ അവർ പടിയിറങ്ങുമ്പോൾ ഒരു വിഷമമുണ്ട്.
0: അനിവാര്യമാണ്,
1: അനിവാര്യമാണ്. ജീവിതം എന്ന് പറയുന്നത് ചില വിടവാങ്ങൾ അനിവാര്യമായതാണ്. ഒരു കവിതയിൽ പറഞ്ഞ പോലെയാണ്, ഇങ്ങനെന്നോ കടന്നു വന്ന് വന്നുകൂടിയ കിളികളാണ് നമ്മൾ ഓരോ ആളുകളും. അത് സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് പറന്നകന്നേ മതിയാവും. ഒരു വിഷമമുണ്ട് എങ്കിലും
0: എവിടെ നിന്നും കണ്ടുമുട്ടും.
1: കണ്ടുമുട്ടുന്ന ശുഭപ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ ഓരോ ആളും കണ്ടുമുട്ടണ പ്രതീക്ഷയുണ്ട്. അതൊക്കെ തന്നെയാണ്, ഇവരെ സപ്പോർട്ട് തന്നെയാണ്. എന്നെ ഞാനാക്കുന്ന ഇവരെ സപ്പോർട്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഈ പാടാൻ ഈ പാടുക എന്ന് പറഞ്ഞാൽ പാടാത്ത പരിപാടിയാണ്. പക്ഷെ ഇവര് പറഞ്ഞു പറഞ്ഞവരെ കൂട്ടത്ത് കൂടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. മാറുന്നുണ്ട്.
0: അതായത് എന്ത് പറയുമ്പോൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വരുന്നുണ്ട്.
1: ഇവരെ കൂട്ടത്ത് കൂടുമ്പോൾ തോന്നുന്നു.
0: അല്ല, മാഷ് പറഞ്ഞു അവിചാരിതമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ശരിക്കും ആ വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലുള്ള മക്കൾക്ക് ഒരു നഷ്ടം തന്നെയാണെന്ന് ഇവരുടെ വാക്കുകളിലൂടെയുള്ള ഇതുകൊണ്ട് ഞാൻ പറയാണ്. കാരണം മാഷിനെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് ടീച്ചർമാർ ആവണം എന്ന ആഗ്രഹം പറയുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു.
1: ഇതിലിപ്പോ എനിക്ക് ശരിക്കും ചുരുങ്ങി 4-5 വർഷത്തെ എക്സ്പീരിയൻസ്. 5 വർഷം ഞാൻ വരുന്നു. 5 വർഷം എക്സ്പീരിയൻസ്, 5 വർഷമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയോ ഇവിടെ
0: ഫാമിലിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു.
1: വീട്ടില് അമ്മ ആണുള്ളത്, കല്യാണം കഴിഞ്ഞു. വൈഫ് ഇവിടെ കൂടെ തന്നെ ഡെയിലി വേജിന്
0: സ്കൂളിൽ
1: വർക്ക് ചെയ്യുന്നുണ്ട്. നിവേദിയാണ് പേര്. അച്ഛൻ ഒരു വർഷങ്ങൾക്ക് മുന്നേ വിട്ടുപിരിഞ്ഞു പോയി. അപ്പം അതൊക്കെ തന്നെയായിരിക്കും എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന കാരണം. പ്രതീക്ഷിക്കാ സമയത്ത് ചില കാര്യങ്ങൾ നടക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഇപ്പൊ ഇവരെ കൂട്ടത്തില് സന്തോഷം, സമാധാനം.
0: ഇനിയും കുട്ടികളെ ഓരോ വർഷം കഴിയുന്നതിന് ആനന്ദിപ്പിക്കാൻ ആനന്ദ മാഷിന് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക് യു.
0: അപ്പൊ മക്കള് പറഞ്ഞപോലെ എനിക്ക് തോന്നുന്നു മാഷ് ഇപ്പൊ ഒരു വർഷം ഇല്ലെങ്കിലും മാഷ് ഒരു സൈലന്റ് ആയിട്ട്
2: സൈലന്റ് ആണ്.
0: പക്ഷെ സംസാരിക്കുമ്പോൾ നല്ലൊരു ബോൾഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപനത്തിലും അത് തന്നെ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞു ആനന്ദ് മാഷ് അവിചാരിതമായിട്ടാണ് ഈ ഫീൽഡിലേക്ക്.
2: ആനന്ദ് മാഷ് പറഞ്ഞതിനേക്കാളും കൂടുതൽ എനിക്കാണ് പറയാനുള്ളത്.
0: അതെയോ?
2: മാഷ് പറഞ്ഞു അവിചാരിതമായിട്ട് വന്നൊരു ഫീൽഡാണ്. ഞാൻ അതിൽ കൂടുതൽ എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ
0: ഇഷ്ടമുണ്ടായില്ല,
2: ഇഷ്ടമില്ലാണ്ട് വന്നൊരു ഫീൽഡാണ്. കാരണം ഞാൻ എനിക്ക് കുട്ടിയൊക്കെ അറിയാം, എനിക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ കോവിഡിന്റെ തൊട്ട് മുന്നേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് എൻട്രൻസ് എഴുതി കിട്ടി പോവേണ്ടി നിന്നപ്പോഴാണ് കോവിഡ് വന്ന്, ലോക്ക്ഡൌൺ വന്നത്. അപ്പോ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നെ മാഷായിട്ട്. കാരണം അച്ഛന്റെ അച്ഛൻ മാഷായിരുന്നു. അപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു നീ BEd ചെയ്തോ, മാഷ് ആവുന്നില്ലേ ആവണ്ട, വെറുതെ ഒന്ന് ചെയ്തവിടെ വെച്ച് എന്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ഈ പറഞ്ഞ പോലെ എല്ലാം രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാണെന്ന് അച്ഛൻ്റെ ആഗ്രഹം. പുറത്തു പോയിട്ട് പഠിക്കാനൊന്നും അങ്ങനെ വലിയൊരു താല്പര്യം കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആ കോവിഡ് ടൈമിലെ ബാച്ച് ജോയിൻ ചെയ്തു, ബി എഡ് ചെയ്തു. നമുക്ക് ക്ലാസ് ഒക്കെ കുറവായിരുന്നു കോളേജില്. ലാസ്റ്റ് ആ ടീച്ചിങ് പ്രാക്ടീസിന് തൊട്ട് മുന്നേ വരെ എനിക്ക് ആ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വരാൻ നിന്ന ഒരാളാണ്. ഞാൻ ബി എഡിന്റെ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ നിന്ന ഒരാളാണ്. ആ ടീച്ചിങ് പ്രാക്ടീസിന് പോയി, 3 മാസത്തെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു. ആ ടൈമില് എനിക്ക് മക്കളെ ഇഷ്ടമായി ഭയങ്കരമായിട്ട്. കുട്ടികളുടെ കൂടെ നിൽക്കുമ്പം വേറൊരു വിഷമമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവരെ കൂടെ അങ്ങനെ അങ്ങ് പോയിക്കോളും. അവരെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ ഈ ഫോട്ടോ വീഡിയോ സ്കൂൾ വഴി അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഫീൽഡ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ പറയുന്നതാണെങ്കിൽ, മക്കളോട് പറയാനാണെങ്കിൽ, അച്ഛനമ്മമാർ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഒരിക്കലും അവര് നമ്മൾ മോശമായിട്ട് കാണണം എന്ന് വെച്ചിട്ട് അവരൊരു കാര്യവും നമ്മളോട് പറയില്ല. എന്റെ അച്ഛൻ അന്ന ബി എഡ് ചെയ്യണ്ട, നീ എന്റെ ഇഷ്ടത്തിന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴിയിൽ പോയിട്ടുണ്ടാവും. അന്ന് ചിലപ്പം അങ്ങനെ പറഞ്ഞ ആ ഒരു വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ എന്റെ അച്ഛനമ്മേന്റെ കൂടെ ഒരുമിച്ച് നിൽക്കാനാവണ്ട, ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലമൊക്കെ ആയിരിക്കും. കാരണം അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊക്കെ ഒരു ടൈം വയസ്സാവും, അപ്പൊ നിങ്ങൾ വേണം നമ്മുടെ അടുത്ത് ഉണ്ടാവാൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ നമ്മളെ ഉള്ളൂ അവരെ നോക്കാൻ. അപ്പൊ ആ ഒരു അന്ന് ബി എഡ് ചെയ്തുകൊണ്ട് ഇപ്പം അവരെ കൂടെ തന്നെയുണ്ട്.
0: അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോയി ഏതെങ്കിലും പാറി പറന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഫാമിലിയിൽ വേറെ ആരൊക്കെ ഉള്ളത്?
2: ഫാമിലിയിൽ ഇപ്പം കല്യാണം കഴിഞ്ഞു, വൈഫ് മകളുടെ സ്കൂള് ടീച്ചറാണ്. വീട്ടിലെ അച്ഛനമ്മ
0: ഫീൽഡിലാളെ തന്നെ തിരഞ്ഞെടുത്തു.
2: വീട്ടിലെ അച്ഛനമ്മ അനുജത്തി ഉണ്ട്. അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു, റിട്ടയർഡായി. അമ്മ ഹൗസ് വൈഫ് തന്നെ. അനുജത്തി ഇപ്പം മംഗലാപുരം പഠിക്കുകയാണ്. അവള് സംസാരിക്കാൻ വൈകിട്ടില്ല, കുട്ടികളൊക്കെ തെറാപ്പി എന്നൊരു കോഴ്സ് ചെയ്യുകയാണ്. വൈഫ്
0: അച്ചാച്ചൻ അധ്യാപകനാണ്.
2: അച്ചാച്ചൻ അധ്യാപകനായിരുന്നു. അച്ചാച്ചൻ പഴശ്ശി സ്കൂളായിരുന്നു.
0: പേര്
2: കുഞ്ഞികൃഷ്ണൻ.
0: എല്ലാവർക്കും അറിയായിരിക്കും.
2: ആ സമയത്ത് അറിയായിരുന്നു. അച്ചാച്ചൻ മരണപ്പെട്ട് കുറെ ആയി. അച്ഛൻ എന്റെ അച്ഛൻ 9ാം ക്ലാസ് പഠിക്കുമ്പോ മരണപ്പെട്ടതാണ്.
0: ഓക്കെ, കുട്ടികളുടെ ആവശ്യാർത്ഥം ഒരു പാട്ട്.
2: വെറി പാട്ടും ആനന്ദ് ഭാഷ അടിപൊളി പാട്ടൊക്കെ കേട്ടത് കൊണ്ട് എന്റെ പാട്ട് ഒരു സുഖമായിട്ട് തോന്നൂല.
0: അല്ല, നമുക്ക്
2: പാട്ട് പാടാൻ താല്പര്യമില്ല, പാട്ട് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോ മക്കളെല്ലാരും സപ്പോർട്ട് ചെയ്യെങ്കിൽ ഒരു പാട്ട് പാടാം.
0: എല്ലാരും സപ്പോർട്ട് ചെയ്യണേ.
2: കുട്ടനാട്.

പുള്ളിക്കുയിലേ പൂഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തിൽ മീനും പിടിക്കണം, വേമ്പനാട്ട് കായൽ തിരകൾ.

0: പാട്ടൊന്നു പാടടി കാക്ക കറുമ്പി, അന്തിക്കൂടം കാമത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ.
1: ഇപ്പോഴും മനസ്സിലായി മക്കളെല്ലാം എന്താ ഇങ്ങനെ ഉത്സാഹമെന്ന്. അവർക്ക് വേണ്ടിയിട്ട് നമ്മള് അത് ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മഷെ, എല്ലാവിധ ആശംസകളും. റേഡിയോ മലബാറിലേക്ക് ഇത്രയും സമയം വന്ന് നമ്മളോടൊപ്പം സംസാരിച്ച് നമ്മളോട് കൂടെ സമയം ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി.
2: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: നമ്മുടെ സ്കൂള് കാഞ്ഞിലേരി യു പി സ്കൂൾ, 5, 6, 7 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടം വെച്ചിട്ട് എനിക്ക് മട്രാസ് ജില്ലയിൽ 2 സ്കൂളാണ്, 5, 6, 7 ഉള്ളത് നമ്മുടെ സ്കൂളാണ്. ഒന്ന് നമ്മുടെ സ്കൂള്, നമ്മുടെ സ്കൂള് 1955 ആദ്യമായിട്ട് സ്കൂള് സ്ഥാപിക്കുന്നത്. അതിൻ്റെ സ്ഥാപക മേധാവി മഹേശ്വരൻ നമ്പൂതിരി ആയിരുന്നു. ഇപ്പം അത് നമ്മുടെ വാസുദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് മാനേജ്മെൻ്റ് ഉള്ളത്. അപ്പോൾ മാഷപ്പഴു സ്കൂളിലേക്ക് വരും, സ്കൂൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ നല്ല പി ടിയും കാര്യങ്ങളൊക്കെ സ്കൂളിലുണ്ട്. അപ്പോൾ വാർഷികാഘോഷ വേളയിൽ പി ടി എക്കാരുടെ മാനേജ്മെൻ്റിൻ്റെ നാട്ടുകാരൊക്കെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള സഹകരണത്തോടു കൂടി പോയിക്കൊണ്ട സ്കൂളാണിത്. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, സബ് ജില്ലയിൽ 1000-1500 കുട്ടികളുള്ള 2000 കുട്ടികൾ സ്കൂളൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള കുട്ടികൾ 152 കുട്ടികളാണ്. എല്ലാ മത്സരത്തിനും, കലാമേള, കായികമേള, ശാസ്ത്രമേള, മേളകൾ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മളീ പോകുന്നത് ഈ 152 കുട്ടികളിൽ നിന്ന് കുട്ടികളെയും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ അവർ ഈ മറ്റ് 1000-1500 കുട്ടികളോട് മത്സരിച്ചിട്ട് കൃത്യമായ ആദ്യത്തെ ഒരു 5 സ്ഥാനങ്ങൾക്കിടയിൽ എല്ലാ വർഷവും, കഴിഞ്ഞ 5 വർഷമായിട്ടും കാണുന്നുണ്ട്, കാഞ്ഞി യു പി സ്കൂൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ 2nd place, 3rd place കിട്ടാറുണ്ട്. എന്തായി കഴിഞ്ഞാൽ ഒരു 5-ൻ്റെ അവിടേക്ക് നമ്മൾ സ്കൂളിൽ പോകാറില്ല. അപ്പം അത്രയും ടാലൻ്റായ കുട്ടികളാണ് അവിടെ ഉള്ളത്. കാരണം 152 കുട്ടികൾ 1000 കുട്ടികളോട് മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല. അപ്പം അതിൽ ഈ കുട്ടികൾ അത്രയും ടാലൻ്റ് ആയതുകൊണ്ടാണ്, പിന്നെ അതിനുള്ള ചെറിയ സപ്പോർട്ട്, വളരെ 90% അവരെ എഫോർട്ടും, 10% നമ്മുടെ സപ്പോർട്ടും. അപ്പോൾ അവർ തന്നെയാണ് ഏറ്റവും പെട്ട് നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു മക്കളുടെ സ്നേഹവും സഹകരണവും, രക്ഷാക്കളുടെ സഹകരണവും, പി ടി എക്കാരുടെ സഹകരണവും, മാനേജ്മെൻ്റ് സഹകരണം, നല്ല രീതിയിൽ സ്കൂൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും ഒരുപാട് വിവരങ്ങൾ കീഴടക്കാൻ സ്കൂൾ കഴിയട്ടെ എന്നുള്ള ആഗ്രഹവും ആശംസയും തന്നെയാണ് എനിക്ക് ഉള്ളെന്ന് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും റേഡിയോ മലബാറിൻ്റെ എല്ലാ ആശംസകളും, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട്, നിങ്ങളുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കുട്ടികൾ വരാനുണ്ട്.
0: ഈ ഒരു അവസരം തന്നത് ഞാൻ ആദ്യമേ റേഡിയോ മലബാർ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ പറയുന്ന കുട്ടികൾ ഇവിടെ പങ്കെടുപ്പിക്കുക, അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് വരുന്ന ഇവർക്ക് എന്താണ് പരിപാടി എന്ന ധാരണ ഇല്ല. അപ്പോൾ എനിക്കൊന്നും അറിയാത്തതുകൊണ്ടെങ്കിൽ പല കൂടുതൽ ഒഴിവായി പോയിട്ടുണ്ട്. ഇത് അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്, ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന്. അപ്പോൾ അത് റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ അവർക്കും കൂടെ ഒരു പ്രചോദനം കൂടിയാണ്. ഇങ്ങനെ അവസരം തന്നതിന് ഞാൻ ഈ റേഡിയോ മലബാറിനോട് എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ മക്കളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു.
1: താങ്ക് യു. എല്ലാരും സെറ്റ് അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? ഓക്കെ, ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് പോവാ.
2: കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്.
3: ഒരപ്പൂപ്പനും ഒരമ്മൂമ്മയും കൊച്ചു വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. മക്കളില്ലാത്തോണ്ട് ചെറുമക്കളുമില്ല, അയൽക്കാരുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്തോണ്ട് അവരാരും കേറി വരാറുമില്ല. അറുപിശുക്കന്മാരാണ് ഈ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് നാട്ടുകാരൊക്കെ പറയാറുണ്ട്. അത് നേരാണോന്ന് വലിയ നിശ്ചയമില്ല. അപ്പൂപ്പനൊന്നും അമ്മൂമ്മയ്ക്കൊന്നും, അങ്ങനെ ആകെ 2 കുപ്പായമേ അവർക്കുള്ളൂ എന്നത് സത്യമാണ്. അവരെക്കുറിച്ചുള്ള ഈ സംഭവം കൂടി കേട്ടിട്ട് നാട്ടുകാർ പറയുന്നത് സത്യമാണോ എന്ന് തീരുമാനിക്കാം. വെച്ചുണ്ടും കിടന്നുറങ്ങിയും കുറേ കാലം കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മക്കും മടുപ്പായി. ആ മടുപ്പ് മാറ്റാനാണ് രണ്ടാളും പട്ടണം കാണാൻ പുറപ്പെട്ടത്. പണപ്പെട്ടിയിലെ ചെമ്പ് തൊട്ടെല്ലാം ചെലവാകില്ലേ പട്ടണത്തിൽ പോയാലെന്ന് അമ്മൂമ്മ സംശയം പറഞ്ഞതാണ്. പണപ്പെട്ടി തുറക്കാണ്ടും ചെമ്പ് ചെലവാക്കാണ്ടും പട്ടണം കണ്ടു വരാമെന്ന് അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അമ്മൂമ്മ പിന്നൊന്നും ചോദിച്ചില്ല. അപ്പൂപ്പൻ പറഞ്ഞാൽ അച്ചട്ടാണെന്ന് അമ്മൂമ്മക്ക് നന്നായി അറിയാം. അപ്പൂപ്പനും അമ്മൂമ്മയും പണപ്പെട്ടിയും പൊതിഞ്ഞുകെട്ടി കവലയിലെത്തി. പട്ടണത്തിലേക്ക് ശിണ്ട് ദൂരം, മുമ്പാണെങ്കിൽ കാലു വലിച്ചങ്ങ് നടന്നാൽ മതിയായിരുന്നു. ഈ പ്രായത്തിലത് വയ്യ. ആകെയുള്ള വഴി കാളവണ്ടി കയറി പോവലാണ്. രണ്ടാൾക്കും കൂടി 10 പണമെങ്കിലും വണ്ടിക്കാരൻ മേടിച്ചെടുക്കും. പേശി പേശി തൊണ്ട വറ്റിച്ചാൽ ചിലപ്പോൾ 1 പണം കുറഞ്ഞേക്കും, അത്രയേ ഉള്ളൂ. 10 പണം കൊടുത്ത് നഗരം കണ്ടാൽ ആ വിഷമം മാറാൻ 4-5 മാസം എടുത്തേക്കും. അതേതായാലും വേണ്ട. മണികിട്ടിയ കാളകളെ പൂട്ടിയ കാളവണ്ടികളിങ്ങനെ നിരന്ന് കിടപ്പുണ്ട് കവലയിൽ. അപ്പൂപ്പനും അമ്മൂമ്മയും പമ്മിപ്പമ്മി ചെന്ന് അതിലൊരു കാളവണ്ടിക്കാരനെ കണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഏയ്, ഞങ്ങൾക്കൊന്ന് പട്ടണം കാണാൻ പോകണമെന്നുണ്ട്. അതിനെന്താ വല്യപ്പാ, കയറിയിരുന്നാട്ടെ, പട്ടണത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിവിടെ സുഖമായി ഞാനെത്തിക്കാം, വണ്ടിക്കാരൻ ഉത്സാഹത്തോടെ പറഞ്ഞു. നല്ലൊരു ഓട്ടം കിട്ടിയ സന്തോഷമായിരുന്നു അയാളുടെ മുഖത്ത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നയാ പൈസ ഇല്ലട്ടോ. അപ്പൂപ്പൻ മുഖം ചൊളിച്ച് പറഞ്ഞു, ശരിയാ, ഞങ്ങൾ അത്താഴപ്പട്ടിണിക്കാരാ, എന്നാലും പട്ടണം കാണുമെന്നൊരു പൂതിയുണ്ട്. നിങ്ങൾ വയസ്സന്മാരല്ലേ, കാശില്ലാണ്ട് ഒന്ന് പട്ടണം കാട്ടിത്തന്നൂടെ, അമ്മൂമ്മ കെഞ്ചി ചോദിച്ചു. അവരുടെ ആവശ്യം കേട്ട് കാളവണ്ടിക്കാരൻ അമ്പരുന്നു. എന്നാൽ അപ്പൂപ്പൻ്റെ കട്ടത്തിലുള്ള പണപ്പെട്ടി കണ്ടപ്പോൾ അതിൽ നിറയെ പണമാണെന്നും അവർ അറു പിശുക്കന്മാരാണെന്നും അയാൾക്ക് മനസ്സിലായി. കുറച്ചൊന്നാലോചിച്ച ശേഷം അയാൾ പറഞ്ഞു, ശരി, നിങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞാനൊരു സഹായം ചെയ്യാം. നിങ്ങളെ ഞാൻ എൻ്റെ വണ്ടിയിലിരുത്തി പട്ടണം കാട്ടിത്തരാം. പണമൊന്നും വേണ്ട, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. വണ്ടിക്കാരൻ പറഞ്ഞു നിർത്തി. എന്തു വ്യവസ്ഥ? അപ്പൂപ്പൻ ചോദിച്ചു. ഇവിടുന്ന് കയറി പട്ടണം കണ്ട് തിരിച്ചിവിടെ ഇറങ്ങുന്നതുവരെ രണ്ടാളും ഒരക്ഷരം മിണ്ടാൻ പാടില്ല. അങ്ങനെ മിണ്ടിയാൽ 10 പണം തരണം. സമ്മതിച്ചോ? വണ്ടിക്കാരൻ വിശദീകരിച്ചു. അപ്പോൾ അപ്പൂപ്പൻ അമ്മൂമ്മയെ നോക്കി കണ്ണിറുക്കി പിന്നെ പറഞ്ഞു, സമ്മതം. അവർ വണ്ടിയിൽ കയറിയതും വണ്ടിക്കാരൻ കാളകളുടെ മുതുകത്ത് ഒരടി കൊടുത്തു. പരുക്കൻ വഴികളിലൂടെ വണ്ടി വേഗം മുന്നോട്ട് നീങ്ങി. അപ്പൂപ്പനും അമ്മൂമ്മയും അതിനുള്ളിലിരുന്ന് ആടിയുലഞ്ഞു. വണ്ടിക്കാരൻ വണ്ടിയുടെ വേഗം കൂട്ടിക്കൊണ്ടേയിരുന്നു. വണ്ടി ചെരിയുമ്പോൾ അയ്യോ എന്നെങ്കിലും അവർ പറയുമെന്നും അങ്ങനെ പണം കൈക്കലാക്കാമെന്നുമായിരുന്നു അയാളുടെ കണക്ക് കൂട്ടൽ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കെപ്പോഴോ പതുക്കെ പോകാൻ പറയാനായി അമ്മൂമ്മ നാവെടുത്തു. ഇത് കണ്ട അപ്പൂപ്പൻ അമ്മൂമ്മയുടെ നേരെ നോക്കി കണ്ണുരുട്ടി. അതോടെ അമ്മൂമ്മ അടങ്ങി. വണ്ടിക്കാരനും വാശിയായി. ഇവരെ കൊണ്ട് എന്തെങ്കിലും മിണ്ടിച്ചിട്ടേ ഞാൻ അടങ്ങും. അങ്ങനെ നിശ്ചയിച്ച് അയാൾ കൂടുതൽ ദുർഘടമായ വഴിയിലൂടെ വണ്ടി തിരിച്ചുവിട്ടു. കല്ലും മുള്ളും ഉരുളൻ കല്ലുകളുമൊക്കെയുള്ള വഴി. വഴിയും തന്നെ പറയാൻ പറ്റില്ല. വണ്ടിച്ചക്രങ്ങൾ കല്ലുകൾക്കുമേൽ കയറി ഇറങ്ങി. അപ്പൂപ്പനും അമ്മൂമ്മയും അതിലിരുന്ന് കുലുങ്ങി. ഇടയ്ക്ക് അപ്പൂപ്പൻ്റെ പഴം കണ്ണട തെറിച്ച് താഴെ വീണു. ഒരു പണം പോലും വിലയില്ലാത്ത കണ്ണടയ്ക്ക് വേണ്ടി 10 പണം കളയണ്ടല്ലോ എന്ന് കരുതി അപ്പൂപ്പൻ മിണ്ടിയില്ല. മണിക്കൂറുകളോളം കറങ്ങിയിട്ടും രണ്ടാളും വാ തുറന്നില്ല. കമാന്നൊരക്ഷരം പറഞ്ഞുമില്ല. ഒടുവിൽ വണ്ടിക്കാരന് തന്നെ മടുത്തു. അവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അയാൾ മടങ്ങിപ്പോന്നു. തിരികെ കവലയിലെത്തി അയാൾ അപ്പൂപ്പനോട് പറഞ്ഞു, എന്നാലും നിങ്ങളൊരു അത്ഭുതം തന്നെ. എനിക്ക് പറ്റും പോലെയൊക്കെ നോക്കിയിട്ടും ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. എന്തായാലും നിങ്ങളുടേത് പണം വാങ്ങാനുള്ള മോഹം ഞാനും കളഞ്ഞു തന്നെ കൂട്ടിക്കോ. കാശ് കളയണ ഒരു പണിക്കും എന്നെ കിട്ടില്ല കേട്ടോ. 10 പണം പോണ കാര്യമായോണ്ടല്ലേ പാതി വഴിക്ക് വെച്ച് എൻ്റെ ഭാര്യ വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണിട്ടും ഞാനൊന്നും മിണ്ടാതിരുന്ന്. ഭാര്യ പോയെന്ന് വെച്ച് 10 പണം കളയാൻ പറ്റുമോ നമുക്ക്? ഇങ്ങനെ പറഞ്ഞ് അപ്പൂപ്പൻ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. ഒരൊറ്റ നടപ്പ് കുന്തം വിഴുങ്ങിയതുപോലെ നിന്നുപോയി ആ കാളവണ്ടിക്കാരൻ. ഇനി പറയേ, നാട്ടുകാർ കരുതും പോലെ അത്രക്ക് പിശുക്കന്മാരാണോ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും?
2: ഇത് നാടോടി കഥകളുടെ നേരം. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: അല്ലിവളെ, നമ്മളോടെല്ലാം ബേസ്റ്റ് പുറത്ത് കളയറെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന ബേസ്റ്റ് ഏത് കുണ്ടിലാ കൊണ്ടിടുന്ന്?
2: കുണ്ടില ഈ കൊണ്ടുവന്ന ജൈവ വേസ്റ്റെല്ലാം ഇല്ലേ, മിൻറോ കമ്പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് വളമാക്കി മാറ്റും. നല്ല അസല് ജൈവ വളം.
1: എടോ ഇതുണ്ടാ ഞാൻ അറിഞ്ഞിട്ട്, ഇപ്പങ്ങും പറഞ്ഞു നന്നായി.
3: ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാനുള്ളതല്ല, ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി ഉപയോഗിക്കാം.
4: പൊതുജന താൽപര്യാർത്ഥം മട്ടന്നൂർ നഗരസഭയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയും ചേർന്ന് തയ്യാറാക്കിയത്. ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
5: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
4: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
6: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
4: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
5: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
4: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
5: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
4: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
5: ദക്ഷിണ

0: അസുരഗോത്രം നാടകം നാലാം ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: മിലൻ ഷാ, ഖഡൂൽക്കജൻ, ശ്രീഹരി രാമദാസ്, ഇരാവൻ, ഷാജി മാലൂർ, സുയോധനൻ, കെ ടി സനൽകുമാർ ശിവപുരം, കർണൻ, കൃഷ്ണൻ കാഞ്ഞിലേരി, ദ്രോണാചാര്യർ, ചന്ദ്രബാനു തില്ലങ്കേരി, ഭീഷ്മാചാര്യർ, രാമചന്ദ്രൻ അയ്യല്ലൂർ, യുധിഷ്ഠിരൻ, സുനി രാമദാസ്, ശകുനി, ഇ കെ അനിൽ ശിവപുരം, അർജുനൻ, നിഷ എം നമ്പ്യാർ, ഹിഡുംബി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അസുരഗോത്രം നാലാം ഭാഗം. വാരണാവതത്തിൽ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട കുന്തിദേവിയും മക്കളും ഹിഡുംബവനത്തിലാണ് പ്രവേശിക്കുന്നത്. അവിടെ സഹോദരങ്ങളായ ഹിഡുംബനും ഹിഡുംബിയുമുണ്ട്. ഭീമസേനൻ ഹിഡുംബനെ കൊല്ലുകയും ഹിഡുംബിയെ ഭാര്യയാക്കുകയും ചെയ്തു. അധികം താമസിയാതെ ഹിഡുംബവനത്തിൽ നിന്നും കുന്തിയും സംഘവും ഏകചക്രയിലേക്ക് യാത്ര പോവുകയാണ്.
1: എന്താണിവിടെ ഈ ഒരുക്കം?
2: ഇളയച്ചന്റെ ദൂത് വന്നിരുന്നു സങ്കേതം മാറണമെന്ന്.
3: ഏകചക്രയിലേക്ക് പോകണമെന്ന നിർദ്ദേശം.
4: ഏകചക്രയിലോ?
3: അതെ.
1: ഇവളെ ഈ നിലയിൽ എങ്ങനെ കൊണ്ടുപോകും? ദുർഘടപാതകൾ താണ്ടാൻ ഇപ്പോൾ ഇവൾക്കാവില്ല. അവൾ പൂർണ്ണ ഗർഭിണിയാണ്.
3: അതിന് ഇവളെ കൂട്ടുന്നില്ലല്ലോ നമ്മൾ.
0: ഗർഭിണിയായ ഹിഡുംബിയെ സംരക്ഷിക്കാൻ അവർ തയ്യാറാവുന്നില്ല. കാട്ടിൽ ആരുടെയും സഹായമില്ലാതെ ഹിഡുംബി ഖഡൂൽക്കജന് ജന്മം നൽകുകയും വളർത്തുകയുമാണ്. വന്യമൃഗങ്ങളോട് കലഹിച്ചും കളിച്ചും കഴിയുന്ന ഖഡൂൽക്കജൻ വളർന്ന് അമ്മയ്ക്ക് തുണയാവുന്നു. വാരണാവധത്തിൽ അരക്കിലത്തിൽ അവസാനിക്കുമെന്ന് കരുതിയ പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്ന അറിവ് ഹസ്തിനപുരിയിൽ ദുര്യോധനനും ശകുനിക്കും കർണനും സഹിക്കാനാവുന്നില്ല. ദ്രുപദ രാജപുത്രി പാഞ്ചാലിയെ അർജുനൻ വരിക്കുകയും കുന്തിദേവി അഞ്ചു മക്കളുടെയും ഭാര്യയായി ദ്രൗപദിയെ തീരുമാനിക്കുകയും ചെയ്ത കാര്യവും അവർ അറിയുന്നു. പാഞ്ചാലി സമേതം പാണ്ഡവരും കുന്തിദേവിയും ഹസ്തിനപുരിയിലേക്ക് വരികയാണ്. അർജുനന് മാത്രം ആഗ്രഹിച്ച പാഞ്ചാലിക്ക് അഞ്ചുപേരെയും വിവാഹം കഴിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്.
5: സ്വയംവരവേദിയിൽ പേരും ഊരും കുലവും ചൊല്ലി എന്റെ ഏട്ടൻ രാജകുമാരന്മാരെ പരിചയപ്പെടുത്തിയപ്പോ കേൾക്കാൻ കൊതിച്ചത് ഒരു പേര് മാത്രം. യന്ത്രപക്ഷിയുടെ കണ്ണുകളിലേക്ക് അമ്പെയ്ത് ജയിക്കാനെത്തിയ കർണനെ ഒരു നുണ പറഞ്ഞൊഴിവാക്കുമ്പോഴും കാത്തിരുന്നത് അങ്ങേ. ആര്യപുത്ര, ഞാൻ അങ്ങയുടേത് മാത്രമാണ്. പാഞ്ചാലി പാർത്ഥന മാത്രം സ്വന്തം.
6: ദേവി, ഇനി നമുക്ക് എന്ത് ചെയ്യാനാകും?
0: ദുര്യോധനനെതിരെ പരാതിയുമായി കുന്തിദേവി ഗാന്ധാരിയുടെ അരികിലെത്തുന്നു. ഗാന്ധാരി തന്റെ സഹോദരൻ ശകുനിയോടും ദുര്യോധനനോടും ഈ കാര്യങ്ങൾ പറയുന്നു. നിശ്ചിത വ്യവസ്ഥയനുസരിച്ചുള്ള ചൂതുകളിയിൽ പാണ്ഡവർ പരാജയപ്പെടുകയും കരാറനുസരിച്ചുള്ള വനവാസത്തിന് അവർ പോവുകയും ചെയ്തു. തന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായ ഭർത്താക്കന്മാരെക്കുറിച്ച് പാഞ്ചാലി ആക്ഷേപമുന്നയിക്കുന്നു. വനവാസത്തിലെ കഠിന ജീവിതത്തിന് സഹായവുമായി ഭീമസേനന്റെ ഹിഡുംബി പുത്രൻ ഖഡൂൽക്കജനെത്തുന്നു. എന്നാൽ ഖഡൂൽക്കജന്റെ സഹായവും സാമീപ്യവും പാഞ്ചാലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പാഞ്ചാലിയെ ഉപദ്രവിക്കാനെത്തിയ ജഡാസുരനെ അയാളുടെ സുഹൃത്തുകൂടിയായ ഖഡൂൽക്കജൻ കൊല്ലുന്നു. തന്റെ നിറവും കുലവും അധിക്ഷേപിച്ച പാഞ്ചാലിയോടും പാണ്ഡവരോടും വിട പറഞ്ഞ് ഖഡൂൽക്കജൻ യാത്രയാവുന്നു, നിസ്സഹായനായി ഭീമസേനൻ.
7: കാട്ടുവാസിയായ ഹിഡുംബിയാണ് എന്റെ അമ്മ. വെയിലും മഴയും കൊണ്ടാ വളർന്നതും വളർത്തിയതും. പട്ടുമെത്തയിൽ അച്ഛനൊപ്പമല്ല അന്തിയുറങ്ങിയത്. കാട്ടുവള്ളികൾ കെട്ടിയ മരക്കട്ടിലില്ല. ഇതാണ് ഞങ്ങളുടെ മണം. എന്റെ അമ്മയെ എനിക്കിഷ്ട ഈ മണവും. നിങ്ങൾക്ക് നിങ്ങൾക്ക് അസഹ്യമാവാൻ ഇനി ഞാൻ വരില്ല. പോകുന്നു. വരില്ല.
0: അസുരഗോത്രം നാടകം നാലാം ഭാഗം.

0: അസുരഗോത്രം. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട ആധാമ ഗോത്രം. കാട്ടുതേൻ കൂട് ഞെക്കിപ്പിഴിഞ്ഞ് തേനെടുത്തത് ഈ കൈകൾ കൊണ്ടാ. കാട്ടുവള്ളികളിൽ നിന്ന് മധുരഫലങ്ങൾ പറിച്ചെടുത്തതും ഈ കൈകൾ. കാടൻ കൊണ്ടുവന്ന തേനും കനിയും കഴിക്കാം, പക്ഷേ ഈ മുഖം കാണരുത്, വെറുപ്പാണ് പോലും അറപ്പാണ് പോലും.
1: മോനെ,
0: കൂർത്ത കല്ലിലും മുള്ളിലും തട്ടി കാലിൽ ചോര വാർന്നൊഴുകുമ്പോഴും ചോര കുടിക്കുന്ന വിഷപ്രാണികൾ മേനിത്തുളക്കുമ്പോഴും ചുമലിൽ താങ്ങിയ കെട്ടുപല്ലക്കിളകാതെ എത്ര ദൂരം നടന്നു. വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
1: മോനെ, എടോക്കച്ചാ, നീ എന്താ പറയുന്നേ?
0: ഉണ്ടോ ഉണ്ടോ ദുർഗന്ധമുണ്ടോ? ഈ മുഖം കാണുമ്പോ അറപ്പ് തോന്നുന്നുണ്ടോ?
1: മോനെ,
0: സ്വന്തക്കാരിൽ നിന്ന് തന്നെ അകറ്റി നിർത്തപ്പെട്ടവനാ. ഈ അബദ്ധ ജന്മത്തിന് അമ്മയാകേണ്ടി വന്നവളാ നിങ്ങൾ.
1: നിന്റെ അമ്മയാ
0: അമ്മ. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ച് മഹാബലവാനായ ഒരു അച്ഛന്റെ മകനാണെന്ന് അഭിമാനിച്ചിരുന്നു ഞാൻ. ആ അച്ഛനും തിരിച്ചു വിളിച്ചില്ല അമ്മയുടെ ഈ മകനെ.
1: മോനെ,
0: നരഭോജികളിൽ നിന്നും വിഷസർപ്പങ്ങളിൽ നിന്നും രക്ഷയേകാൻ കാവലിരുന്നു. ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുത്തു. ഉപകാരങ്ങളെല്ലാം മറന്ന് ഉപേക്ഷിക്കുമ്പോ അഞ്ചിലൊന്ന് അവകാശമുള്ള ഒരു സ്ത്രീയുടെ ഉത്തരവ് അനുസരിക്കേണ്ടി വന്നു. മഹാബലവാനായ അച്ഛൻ അഞ്ചു പേരെയും ചേലത്തുമ്പിൽ കെട്ടി നടത്താനുള്ള സാമർത്ഥ്യമുണ്ട് ആ പാഞ്ചാലി അമ്മയ്ക്ക്. ഒരു വിളിപ്പാട് അകലെയുണ്ട് അമ്മയുടെ ഈ മകന്റെ അച്ഛൻ. എന്നിട്ട് കാണണമെന്ന് തോന്നിയില്ല ആ മഹാബലവാനെ.
1: അരുത് മോനെ, അമ്മയുടെ സാഹചര്യങ്ങൾ നിനക്കറിയാലോ.
0: സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്തിനായിരുന്നു ഒരു രാജകുമാരനെ മോഹിച്ചത്? അസുരഗോത്രത്തിൽ ആണുങ്ങളില്ലാഞ്ഞിട്ടോ? ആനയുടെ കരുത്തുണ്ട്, പക്ഷേ ആണത്തും അശേഷമില്ലാത്തവനാണ് അച്ഛനെന്ന് പറയേണ്ടി വരും എനിക്ക്. നിറവയറിലെ തുടിക്കുന്ന ജീവന് വിത്തുപാക്കിയവൻ. ഒരു വെളിപ്പാടകലെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ യാത്ര മുടക്കാതിരിക്കാൻ വേറ്റുനോവ് കടിച്ചമർത്തിക്കിടന്ന എന്റെ അമ്മ. ഴയുന്ന വഴിയിൽ കരിന്തേളുകൾ കൂടുന്ന കരിയിലകൾക്കു മീതെ കടിഞ്ഞൂൽ പേർ മരക്കുമ്പിലിരിക്കുന്ന കഴുകനും പൊന്തക്കാടുകളിൽ പതുങ്ങിയിരിക്കുന്ന ചെന്നായിക്കൾക്കും കൊടുക്കാതെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്തു എന്റെ അമ്മ. ഈ കൈകളാൽ എത്ര തല്ലിയാലും ഒരു ഒരു തലോടലിന്റെ സുഖമാണമ്മേ എനിക്ക്. തല്ലേ തല്ലേ ഇനിയും തല്ലേ തല്ലമ്മേ തല്ലേ.
1: മോനെ,
0: കരയരുതെന്റെ അമ്മ, കുറെ കരഞ്ഞതല്ലേ.

0: ഈ മൂർധാവിലിട്ടു വീണ അമ്മയുടെ കണ്ണീരാ ഈ തലയിൽ ഒരു രോമം പോലും ഇല്ലാതാക്കിയത്, അല്ലേ അമ്മേ?
1: എന്റെ മോനെ,
0: ഈ മുഖത്ത് നോക്കി കുത്തുവാക്കുകൾ പറഞ്ഞതിനെ ക്ഷമിക്ക്.
1: അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല മോനെ, അല്ലെങ്കിലും സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഘടോൽക്കച, എന്റെ മോൻ അരുതാത്തതൊന്നും ആഗ്രഹിക്കരുത്.
0: ആഘോഷമായിരുന്നു കഴിഞ്ഞ കുറേ നാൾ. എന്റെ അച്ഛൻ താമസിക്കുന്ന കാട്, അച്ഛന് വേണ്ടി, അച്ഛന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള വിളികൾക്ക് കാതോർത്തിരുന്നു. കഷ്ടപ്പാടുകളൊന്നും ഓർത്തതേയില്ല, അഭിമാനമായിരുന്നു അച്ഛന്റെ മുന്നിൽ നിൽക്കാൻ, ആ സംസാരം കേൾക്കാൻ മനസ്സ് പൂത്തുലഞ്ഞ ആഹ്ലാദത്തിന്റെ നാളുകൾ അതിന്ന് അവസാനിച്ചു. അവർ പോയി.
1: പോയോ?
0: അമ്മേ, അച്ഛനില്ലാത്ത കാട്, ശൂന്യമായ മനസ്സ്. കുറച്ചേ സംസാരിക്കാറുള്ളൂ, എങ്കിലും ആ സാമീപ്യം അഭിമാനമായിരുന്നു. ഗന്ധമാദനത്തേക്ക് പോയത് എന്തിനാണെന്നറിയില്ല.
2: അസുരഗന്ധമേൽക്കാത്ത കാട്, ഗന്ധമാദനം. അതെ, ഇരാവാൻ. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഉലൂബിയുടെ മകനാ, നാഗൻ നഗരവാസിയല്ല.
0: എടാ ഇരാവാ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, എവിടെ ആയിരുന്നു?
2: ഹാ, പിതാവ് വന്നിരുന്നു. എന്റെ അമ്മയെ കാണാനല്ല, മറ്റൊരമ്മ ചിത്രാംഗതയെ കാണാൻ. വിദുരോപദേശപ്രകാരം താവളം വിടുകയാണെന്ന് പറയാൻ.
0: എന്തുകൊണ്ടാണെന്ന് പറഞ്ഞോ.
2: പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഘടോൽക്കച്ചൻ അസുരഗന്ധമേൽക്കാത്ത കാട് തേടി പോയി. അവർ ആശ്രമരക്ഷ നടത്തുന്നത് ഘടോൽക്കച്ചൻ, ആഹാരമെത്തിക്കുന്നത് ഘടോൽക്കച്ചൻ, ദുർഘടപാതകളിൽ കാട്ടുപല്ലക്കൊരുക്കുന്നു, രാപ്പകലില്ലാതെ കാവലിരിക്കുന്നു, എല്ലാം ഘടോൽക്കച്ചൻ. വനവാസത്തിലെ 12 ആണ്ടുകാലം തുണയേകിയ ഘടോൽക്കച്ചൻ, എവിടെയും ഒരു പേര് മാത്രം, ഘടോൽക്കച്ചൻ.
0: മതി, മനസ്സിലാവുന്നുണ്ട് എനിക്ക്. പാണ്ഡവരിൽ ശക്തൻ ഭീമസേനൻ, പാണ്ഡവപുത്രന്മാരിൽ മൂത്തവൻ ഘടോൽക്കച്ചൻ. അനുജന്റെ മൂത്ത മകൻ എന്ന യോഗ്യത അവകാശപ്പെട്ട് സിംഹാസനം സ്വന്തമാക്കാൻ നോക്കുന്നവർക്ക് ഘടോൽക്കച്ചൻ തിരിഞ്ഞുകുത്തുന്ന ആയുധം. ഭാവി ഭാരതം ഭരിക്കാൻ ഒരധസ്ഥിതൻ വന്നേക്കുമെന്ന ആശങ്ക, ആര്യവംശത്തിന്റെ അധമ ചിന്ത,
1: ഘടോൽക്കച്ച
0: കൂടപ്പിറപ്പുകളുടെ കുടലചിന്ത, തിരിച്ചറിയാതെ പോയല്ലോ അച്ഛ നിങ്ങൾ.
2: വിഷമിക്കരുതേട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
0: ഭരണവർഗത്തിന്റെ കാമാർത്തി തീർക്കാൻ കാടർ വേണം. കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
1: മക്കളെ, കാമാർത്തി തീർക്കാൻ പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ. ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റ് നോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവെച്ച നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ലേ മക്കളെ. താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
3: സഹനത്തിന്റെ പ്രതീകമായ അമ്മ, ത്യാഗത്തിൻ്റെയും കാടുവാണാലും നാടുവാണാലും അമ്മമാരുടെ ഉള്ളിലേക്കുന്നത് മക്കളെ ഓർത്ത് തന്നെയാണ്. മഹാഭാരത

ഭാരതത്തിന്റെ സിംഹാസനത്തിനരികിൽ രാജകീയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു കഴിയുന്ന മകന്റെ അച്ഛൻ, പക്ഷേ കാട്ടുചോലകളിലെ ഗുഹാഗ്രഹങ്ങളിൽ കഴിയേണ്ടി വരുന്ന ആ അച്ഛൻ്റെ മകൻ ഖിഡുൽഖജൻ. മകനെ ഓർത്ത്, മകന്റെ അച്ഛനെ ഓർത്ത് ആ അമ്മയ്ക്ക് വിലപിക്കാനേ കഴിയുന്നുള്ളൂ. മാതൃവിലാപത്തിൻ്റെ നൊമ്പരങ്ങൾ മനസ്സിൽ അണഞ്ഞു തുടങ്ങിയിരുന്ന ഒരു തീപ്പന്തത്തിന് അഗ്നിപകരുന്ന അനുഭവമായിരുന്നു ഖിഡുൽഖജൻ.

0: ചുറ്റുപകിടകൾ, മാന്തോലുകൊണ്ടുണ്ടാക്കിയ പട്ടുതുണിയിലെ ചതുരംഗക്കളത്തിലേക്കിനി പകിടകൾ ഉരുളണ്ട. പടമുഖത്തിനി തേരും കുതിരയും ആനയും കാലാളും. യുദ്ധം നേർക്കുനേർ. ശകുനിയുടെ തന്ത്രങ്ങളുടെ ഫലശ്രുതി. ഗാന്ധാരത്തിന്റെ മരുമകൻ, ഇനി ഭാരത ചക്രവർത്തി. ആരാണത്?
1: ഞാനാണ് അമ്മാവ. ഞാൻ
0: നീ എന്തിനാണ് ചിരിച്ചത് മരുമകനെ?
1: കാര്യം കേട്ടാൽ അങ്ങും ചിരിക്കും.
0: എങ്കിൽ പറയൂ.
1: നമ്മുടെ നാശമാഗ്രഹിക്കുന്ന കേശവന്റെ ബഹുസഹസ്രം യാദവപ്പട ഇനി നമുക്ക് സ്വന്തം.
0: മരുമകനെ,
1: വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? സത്യമാണ്, സഹായം തേടി അവനുമുണ്ടായിരുന്നു. അർജുനൻ, പടുവിഡ്ഢിയായ പാർത്ഥൻ.
0: അർജുനൻ എന്താ കൊടുത്തത്?
1: നിരായുധനായ കേശവൻ. കേശവന്റെ കൗശലങ്ങളായിരുന്നു പാണ്ഡവർക്കെന്നും കരുത്ത്. നിരായുധനായ കേശവൻ അവർക്കിനി ഒരു ഭാരമാകും തീർച്ച.
2: സുയോധന, വിഡ്ഢികളെ പോലെ അട്ടഹസിക്കാതെ അകപ്പെട്ടുപോയ അബദ്ധം തിരിച്ചറിയൂ.
0: അകപ്പെട്ടുപോയ അബദ്ധമോ?
2: അതെ, കരുത്തനാണ് നിരായുധനായ കൃഷ്ണൻ. രതിയുടെ ജയം സാരഥിയില.
1: കർണ,
2: കൃഷ്ണനാണ് അവരുടെ സാരഥി.
0: അംഗരാജ,
2: കുതന്ത്രങ്ങളുടെ കുലപതിയായ അങ്ങും കണ്ടില്ല കേശവന്റെ കൗശലം.
1: കർണ, അമ്മാവനെ കുറ്റപ്പെടുത്തുകയാണോ?
2: ഇത് പകിടിയേറല്ല സുഹൃത്തെ, പടയോട്ടമാ. അതിന് കൈവേഗത്തിൽ കൺകെട്ടുകളി പോരാ. കാരിരുമ്പിന്റെ കരുത്തുള്ള കരങ്ങൾ വേണം.
0: അംഗരാജ, അധിക്ഷേപം നിർത്തൂ. താങ്കൾ ശത്രുവോ? നമ്മുടെ മരുമകന്റെ നാശം ആഗ്രഹിക്കുന്നോ നിങ്ങൾ?
1: അമ്മാവ,
0: സംശയമുണ്ട് കുമാര. കർണന്റെ കൂറിൽ സംശയമുണ്ട്. കേശവൻ കാളിമേച്ചും കന്യകമാരെ അപഹരിച്ചും വാക്സാമർത്ഥ്യം കൊണ്ട് സർവസമ്മതനാകാൻ ശ്രമിക്കുന്ന ആ കപടയാദവനെ സ്തുതിക്കുന്നത് നമ്മുടെ നന്മയ്ക്കോ നാശത്തിനോ?
2: സുയോധന, ആത്മമിത്രമേ, അങ്ങയുടെ നാശം ആഗ്രഹിക്കില്ല ഈ അംഗരാജൻ. ആത്മാർത്ഥതയിൽ സംശയമരുത്.
0: സംശയമുണ്ട് അംഗരാജ, സംശയമുണ്ട്. ആത്മബന്ധം ആത്മാർത്ഥമെങ്കിൽ അടർക്കളത്തിലൊപ്പം ഉണ്ടാകണമായിരുന്നു.
1: അമ്മാ,
0: നീയും കേട്ടതില്ലേ മരുമകനെ, ഭീഷ്മർ വീഴും വരെ ആയുധമെടുക്കില്ലത്രേ. അർദ്ധരതരെന്ന കേവല വിശേഷണം കേട്ട് ഉഗ്രപ്രതിജ്ഞയെടുക്കുമ്പോൾ എവിടെയായിരുന്നു ആത്മബന്ധം? ഇതൊന്നും ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള ആത്മസമർപ്പണമാണെന്ന് കരുതാനുള്ള ബുദ്ധിവിശാലത ഇല്ല ശകുനിക്ക്.
2: ശരിയാണ്, ഭീഷ്മാചാര്യർക്കൊപ്പം യുദ്ധം ചെയ്യില്ലെന്ന് ശപഥം ചെയ്തു. അത് പക്ഷേ സുയോധന നിനക്ക് വേണ്ടിയാ.
0: നിരായുധനായി പടപേടിച്ചൊളിച്ചോടുന്നത് സഹായിക്കാനോ?
2: ഗാന്ധാര നരേശ, ഭീരുവല്ല കർണൻ. സ്വച്ഛന്ദ മൃത്യുവായ ഭീഷ്മർ വീഴും വരെ ഒരുപക്ഷം തോൽക്കില്ല. സൈനികനും സൈന്യാധിപനും വേണ്ടത് അതിനുശേഷമാണ്.
1: മിത്രമേ, ക്ഷമിക്ക്, നിങ്ങളുടെ ആത്മാർത്ഥത സംശയിക്കില്ല ആരും. അമ്മാവനോട് ക്ഷമിക്കുക.
2: ശരമേറ്റ മുറിവിനേക്കാൾ അസഹ്യമായ വേദനയാണ് വാക്കുകൾ കൊണ്ടുള്ള മനസ്സിന്റെ മുറിവ്. ആയിരങ്ങൾ ഉറ്റുനോക്കുന്ന അഭ്യാസ കാഴ്ചയിലെ രംഗഭൂമിയിൽ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട് മനസ്സു തകർന്നിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ അങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അംഗരാജ്യത്തോടൊപ്പം അങ്ങ് തന്ന ദാനമാണി കർണൻ. ആയുസ് അവസാനിക്കും വരെ സുയോധന, അങ്ങയുടെ ശരീരത്തിൽ ശത്രുവിന്റെ നിഴൽ പോലും തൊടില്ല, തൊടാൻ അനുവദിക്കില്ല കർണൻ.
0: അംഗരാജ, ക്ഷമിക്ക്, ക്ഷമിക്ക്.
2: സാരമില്ല മാവ, എന്റെ ഈ സുഹൃത്തിന് വേണ്ടി തന്നെയാണല്ലോ അങ്ങും ശബ്ദമുയർത്തിയത്. സാരമില്ല.
1: പിന്നെ നകുല സഹദേവന്മാരുടെ അമ്മാവനില്ലേ ശല്യർ, വിദർഭൻ പാണ്ഡവ പക്ഷത്തേക്ക് പോവാനിറങ്ങിയവരാ. പടയോടുകൂടി അവരും കൗരവപക്ഷത്ത്.
2: നാട്ടിലും കാട്ടിലുമായി ഭീമൻ കൊന്നൊടുക്കിയ രാക്ഷസരുടെ ബന്ധുക്കളും വരുന്നുണ്ട്. ചേദിയിലെ ശിശുപാലനും മാഗധത്തിലെ ജരാസന്ധനും കൃഷ്ണനോടുള്ള ശത്രുത കാരണം കുരുപക്ഷത്ത്.
1: നന്നായി, പാണ്ഡവരോട് പകയുള്ളവരുടെ പാളയമാകണം കൗരവപ്പട.
0: പക്ഷേ പാണ്ഡവരോട് കൂറുള്ളവരും കൗരവപ്പടയിലുണ്ട്.
1: അമ്മാവാ.
0: ആചാര്യന്മാർ കൃപരും ദ്രോണരും ഭീഷ്മരും. വാത്സല്യമേറെയുള്ള പാണ്ഡവരോട് നമുക്കൊപ്പം നിന്ന് പൊരുതുമോ അവർ?
2: കുരു സൈന്യത്തിന്റെ പടനായകൻ ഭീഷ്മരല്ലേ, യുദ്ധം ജയിക്കേണ്ടത് സൈന്യാധിപന്റെ കടമയല്ലേ?
1: കടമ പണവും പദവിയും വേണം, അതിന് കൗരവപക്ഷവും വേണം. പക്ഷെ വാതുറക്കുന്നതും വാളെടുക്കുന്നതും പാണ്ഡവർക്ക് വേണ്ടി.
0: കുലാചാര്യനായി രാജകീയ സുഖമനുഭവിക്കുന്ന ആചാര്യനെ രാജ്യത്തോടും രാജാവിനോടുമായിരിക്കണം കൂറും.
3: രാജനീതിയോടും കുലധർമ്മത്തോടുമാവണം ആചാര്യന്റെ കൂറ്.
1: ആചാര്യ,
3: ആചാര്യന്റെ കടമയും കൂറും ഓർമ്മിപ്പിക്കേണ്ടത് പറയൂ നിന്റെ അമ്മാവനോട്.
0: ചിലതൊക്കെ ഓർമ്മിപ്പിക്കണം ആചാര്യ. കടമകൾ മറന്ന കഥകൾ ആവർത്തിക്കാതിരിക്കാൻ അതൊക്കെ ഓർക്കുന്നത് നന്ന്.
1: അമ്മാവ,
0: ഗൗതമ ഗൃഹത്തിലെ അഭയാർത്ഥിയിൽ നിന്ന് ഹസ്തിനപുരിയുടെ ആചാര്യനായത് എങ്ങനെ? ഒറ്റ പുത്രന് കുടിക്കാൻ പാല് വാങ്ങാൻ പോലും പണമല്ലാതിരുന്ന ഭൂതകാലം ഓർക്കുന്നത് നല്ലത് ദ്രോണൻ.
2: ഗാന്ധാര നരേശ, ഗുരു
0: താങ്കളുടെ ഗുരുവാണോ ദ്രോണർ? അല്ല, അല്ലാത്തത് കൊണ്ട് അവശേഷിക്കുന്നത് ഈ പെരുവിരൽ.
2: അമ്മാവ,
0: കുലദോഷം പറഞ്ഞ് ശിഷ്യത്വം നിഷേധിച്ച ഏകല്യവിനോട് ഗുരുദക്ഷിണ വാങ്ങിയത് എന്തിനെ? ചെയ്യാത്ത ജോലിക്ക് പ്രതിഫലം വാങ്ങുന്ന അഴിമതി ആചാര്യർക്ക് ചേർന്നതാണോ?
3: ശകുനി, ഗുരുകുലത്തിന്റെ കരടായ നിന്റെ ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ല. കുലദോഷം പറഞ്ഞ ഒരു യോഗ്യനെ അധികാര ഭ്രഷ്ട് കൽപ്പിച്ച നിന്റെ ന്യായവാദവും മറന്നിട്ടില്ല. പാണ്ഡു മരിച്ചപ്പോ അനുജൻ വിദുരർ രാജാവാകണമെന്ന് രാജ്യസഭ പറഞ്ഞപ്പോൾ ദാസീപുത്രൻ എന്ന വിശേഷണം കൊണ്ട് അയോഗ്യത കൽപ്പിച്ചവനല്ലേ നിങ്ങൾ?
2: ആചാര്യ, ക്ഷമിക്കേ.
3: പകിടകളല്ല എന്റെ ആയുധം. പരമയോഗ്യരായ 100 ശിഷ്യന്മാരുണ്ട് എനിക്ക്. കണക്കറ്റ സ്വർണത്തെക്കാളും മേലെയാ കരുത്തുള്ള ശിഷ്യ സമ്പത്ത്.
0: ശിഷ്യർ വ്യക്തിവിരോധം തീർക്കാൻ ശിഷ്യരുടെ കയ്യിൽ ആയുധമേൽപ്പിച്ച ഗുരു. ദ്രുപദനോടുള്ള പക തീർക്കാനല്ലേ നിങ്ങൾ ശിഷ്യരെ പരിശീലിപ്പിച്ചത്? അരുമശിഷ്യൻ അർജുനന്റെ അജയ്യത ഉറപ്പിക്കാൻ ജന്മദോഷം പറഞ്ഞ ഏകലവ്യനെയും ഈ കർണനെയും അകറ്റിയില്ലേ നിങ്ങൾ?
3: സുയോധന, ഈ അധമനായ അമ്മാവന്റെ ധിക്കാരം അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതി നമുക്ക്. പടമുഖത്ത് പൊരുതി മരിച്ച് വീരസ്വർഗം പോലും അനുവദിക്കില്ല ഞാൻ.
1: ആചാര്യ, ക്ഷമിക്കണം, യുദ്ധസന്നാഹങ്ങളുടെ ആലോചനയിലായിരുന്നു ഞങ്ങൾ. പരാജയഭീതി പൂണ്ട പാണ്ഡവർ സഹായം തേടി അങ്ങയെയും പിതാമഹനെയും കാണാനിടയുണ്ട്. അതായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
3: സുയോധന, അധികാര തർക്കങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യം. ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണെന്ന് ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാര്യന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ. ഗുരുപക്ഷ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
4: പടയൊരുക്കത്തിന്റെ നാൾവഴികളിൽ കൂടെ കൂട്ടിയവരെയും കൂടെ നിൽക്കുന്നവരുടെയും ആത്മാർത്ഥത സംശയിക്കപ്പെടുകയാണ്. ആചാര്യന് പോലും തുറന്നു പറയേണ്ടി വരുന്ന ഗതികേട്, ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാടുകൾ, പരസ്പരം പൊരുതാനുറച്ച് ഇരുപക്ഷത്തുമുള്ളവരോട് ഒരേ ബന്ധമാണ് ആചാര്യനും പിതാമഹനും. ആസന്നമായ യുദ്ധത്തിൻ്റെ ആകുലതകൾ അലയടിക്കുമ്പോൾ ആത്മസംഘർഷങ്ങൾക്ക് ആശ്വാസമേകാൻ ഗംഗാതീരം. മഹാഭാരതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കഥാപാത്രം തന്നെയാണ് ഗംഗാനദി. ഭീഷ്മ പിതാമഹന് സ്വന്തം അമ്മ തന്നെ. മറ്റു പലർക്കും ഗംഗാനദിയോട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. യുദ്ധകാഹളത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ ഭീഷ്മ പിതാമഹൻ അമ്മ ഗംഗാദേവിയെ കാണുവാൻ ആ നദീതീരത്ത് എത്തുകയാണ്.
5: അമ്മേ ഗംഗാദേവി, പുണ്യജലമൊഴുകുന്ന ഈ നദിക്കരികിൽ നാളെ മുതൽ ഒരു നദി ഒഴുകും.

0: ബന്ധുക്കളാണ് ഇരുപക്ഷത്തും. ബന്ധം തന്നെ നമുക്ക് ബന്ധനം. വംശവൃക്ഷത്തിൻ്റെ കാവലായി മൂന്ന് തലമുറകൾ ഇനിയും ഇതൊക്കെ സഹിച്ച് കഴിയണം. പിതാവ് അനുഗ്രഹിച്ച സ്വച്ഛന്ത മൃത്യു ഇനിയും വൈകണോ?
1: അമ്മയോട് എന്താവലാതിയാണ് പറയുന്നത്
0: ആചാര്യ? അങ്ങിവിടെ
1: അങ്ങയെ തേടി വന്നത് തന്നെ. അറിയാമായിരുന്നു ഗംഗാതീരത്തുണ്ടാകുമെന്ന്.

ബന്ധുജനങ്ങളും ഗുരുശിഷ്യന്മാരും ഏറ്റുമുട്ടുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ മഹാഭാരത യുദ്ധത്തിന്റെ രണഭേരി മുഴങ്ങുമ്പോൾ അസുരഗോത്രത്തിന്റെ നാലാഭാഗത്തിന് ഇവിടെ തിരശീല വീഴുന്നു. നാടകത്തിന്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും മിലൻ ഷാ, ഖഡൂൽക്കജൻ, ശ്രീഹരി രാമദാസ്, ഇരാവൻ, ഷാജി മാലൂർ, സുയോധനൻ, കെ ടി സനൽകുമാർ ശിവപുരം, കർണൻ, കൃഷ്ണൻ കാഞ്ഞിലേരി, ദ്രോണാചാര്യർ, ചന്ദ്രബാനു തില്ലങ്കേരി, ഭീഷ്മാചാര്യർ, രാമചന്ദ്രൻ അയ്യല്ലൂർ, യുധിഷ്ഠിരൻ, സുനി രാമദാസ്, ശകുനി, ഇ കെ അനിൽ ശിവപുരം, അർജുനൻ, നിഷ എം നമ്പ്യാർ, ഹിഡുംബി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അസുരഗോത്രം നാലാം ഭാഗം. നാടകനേരം.

0: സഖ്യം.
1: റേഡിയോ മലബാർ. പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പുത്തൻപാട്ടുകളിലേക്ക് സ്വാഗതം. പുത്തൻപാട്ടുകളിലെ ആദ്യ ഗാനം ഷഹബാസ് അമൻ പാടിയത് ചിത്രം വെള്ളം. നിതീഷ് നടേരിയുടെ വരികൾക്ക് ബിജി ബാലാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2021 ആണ്.

കപിൽ കപിലൻ, ഹംസിക അയ്യർ എന്നിവർ പാടിയത്. ചിത്രം ഭീഷ്മപർവം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം സുഷിൻ ശ്യാം. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2022 ആണ്.

ജാനകി ജാനെ എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കർ, സിതാര കൃഷ്ണകുമാർ, സമന്യത പ്രശാന്ത് എന്നിവർ പാടിയത്. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് കൈലാസ് മേനോനാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2023 ലാണ്.

പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹിദ സക്കീർ പാടിയത് ചിത്രം ഈശോ. സുജേഷ് ഹരിയുടെ വരികൾക്ക് നാദൃശ്യാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2022.

കപിൽ കപിലൻ, വാഗുമസാൻ, വിഷ്ണു വിജയ് എന്നിവർ പാടിയത് ചിത്രം പ്രേമലു. സുഹൈൽ കോയയുടെ വരികൾക്ക് വിഷ്ണു വിജയ് ആണ് സംഗീതം നൽകിയത്.

0: ഇത് ഞാൻ വിട്ടു തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം.
1: അന്ന് നോക്കാം.
2: ഇനി കുറുക്ക്

അനീഷ് കൂലാത്ത് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാൽക്കണി. രചന അനൂപ് പൊന്നാനി, സംഗീതം നിഖിൽ പ്രഭ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2020 ആണ്.

ഷഹബാ സമൻ പാടിയ ഗാനം ചിത്രം ഹെവൻ. അൻവർ അലിയുടെ വരികൾക്ക് ഗോപി സുന്ദറാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2022 ലാണ്.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൗതമന്റെ രഥം എന്ന ചിത്രത്തിനു വേണ്ടി അങ്കിത് മേനോൻ പാടിയ ഗാനം കേൾക്കാം. രചന സുശാന്ത് സുധാകരൻ, സംഗീതം അങ്കിത് മേനോൻ.

മണികണ്ഠൻ പെരുമ്പടപ്പ് ആലപിച്ച ഗാനം. ചിത്രം ചെക്കൻ. രചന മണികണ്ഠൻ പെരുമ്പടപ്പ്. സംഗീതം സിബു സുകുമാരൻ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2022 ആണ്.

2022 പുറത്തിറങ്ങിയ പടവെട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് സമൻ, ഭാവന എന്നിവർ പാടിയത്. അൻവർ അലിയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്താണ് ഈണം നൽകിയത്.

വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ചിത്രം പാപ്പച്ചൻ ഒളിവിലാണ്. സിൻഡോ സണ്ണിയുടെ വരികൾക്ക് ഔസേപ്പച്ചനാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2000

പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2023 പുറത്തിറങ്ങിയ പ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത് ജയരാമൻ പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജിബാൽ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ബിജിബാൽ ഈണം നൽകി 2024 പുറത്തിറങ്ങിയ താൾ എന്ന ചിത്രത്തിലേത് നിജി മർഷാദ്, സംഗീത ശ്രീകാന്ത് എന്നിവരാണ് ആലപിച്ചത്.

പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 27, ഹിജറ വർഷം 1447, ദുൽഖത്ത് 23, ശക്കവർഷം 1948, വൈശാഖം 21, 2026 മെയ് 11, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.